0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം ആൻഡ് സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. The first show, Wake Up Call with Jaya, brought to you by Green Farm Superfoods. നല്ലൊരു പ്രഭാതത്തിലേക്ക് നിങ്ങൾ യാത്ര തുടങ്ങുന്നു. ഞാനും അതേ മൈക്രോഫോണിന് മുന്നിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും നല്ലൊരു വിഷയത്തിൽ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ വെയർ ചെയ്യേണ്ട ആക്സസറീസ് തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു. ടുമോറോ ഐ വിൽ വെയർ ദിസ് വൺ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ആക്സസറി. പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ തലേ ദിവസമേ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും, നാളെ ഇതിടാം, ധരിക്കാം എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചില ആശയങ്ങൾ കൂടി ഞാൻ ഇന്നൊരു സുപ്രഭാതത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. റിച്ച്നെസ് ആൻഡ് വെൽത്തിനെസ്, പണക്കാരനും ധനികനും അതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പണക്കാരെ ഇഷ്ടംപോലെ നമുക്ക് ചുറ്റും കാണാം, എന്നാൽ ധനികത അല്ലെങ്കിൽ ധനവാൻ ധനികൻ എന്നൊക്കെ നമ്മൾ പറയുന്നു, ആ വ്യത്യാസം എവിടെയാണെന്നോ തിരിച്ചറിയപ്പെടുന്നത്. അതായത് പൈസ കൊണ്ട് വാങ്ങാൻ കഴിയുന്നത് എന്താണോ അത് വാങ്ങാൻ കഴിയുന്ന ഒരാൾ റിച്ച് തന്നെയാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. യു ആർ റിച്ച് വെൻ യു ഹാവ് എവറിഥിങ് ദാറ്റ് മണി ക്യാൻ ബൈ. പക്ഷേ ആരാണ് സമ്പന്നൻ? യു ആർ വെൽതി വെൻ യു ഹാവ് സ്പെഷ്യൽ പീപ്പിൾ ഇൻ യുവർ ലൈഫ് ദാറ്റ് ഈവൻ മണി കാൻ്റ് ബൈ. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ധനവാനാണ്, ധനികനാണ് എന്നാണ് സാരം. എന്തായാലും പരാജയപ്പെടുമ്പോൾ നമുക്ക് ഒരുപാടധികം പേര് ചുറ്റുമുണ്ടാവില്ല. പരാജയപ്പെട്ടവനെ ആദ്യം ഉപേക്ഷിക്കുന്നത് ബന്ധുക്കളായിരിക്കാം, എന്നാൽ വിജയിച്ചവനെ തേടി ആദ്യം വരുന്നതും ബന്ധുക്കൾ തന്നെയാണ്. കാരണം തോറ്റവർ എന്ന് പറയുന്നത് അവർക്ക് വകയില ഒരു ബന്ധുവായിരിക്കാം, എന്നാൽ ജയിച്ചവൻ നമ്മുടെ തറവാട്ടിലെ കുട്ടിയാണ്. ഇന്നലേക്കാൾ നല്ല മനസ്സും നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും നല്ല സ്വപ്നങ്ങളും ഇന്നുണ്ടാകട്ടെ എന്ന ആശംസകളോടെ നമ്മുടെ മത്സരങ്ങൾ നമ്മോട് തന്നെ ആകട്ടെ. അതുകാരണം നമുക്ക് ഏറ്റവും നല്ല ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം. സോ ദ ആക്സസറി ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദ ആക്സസറി, സ്മൈൽ. സ്മൈൽ ഈസ് ദ ബെസ്റ്റ് ആക്സസറി യു ക്യാൻ വെയർ എവറി ഡേ. Today, here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Wake up call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling. One.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വെൽക്കം ബാക്ക് ടു വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നല്ല മനസ്സിന്റെ ഉടമകളാണോ നിങ്ങൾ? മനസ്സെന്ന് പറയുന്നത് എല്ലാവരിലുമുണ്ട്. എന്നാൽ മനസ്സിലാക്കാനുള്ള മനസ്സ് നിങ്ങളിലുണ്ടോ? എങ്കിൽ നിങ്ങൾ നല്ല മനസ്സിനുടമയാണ് എന്ന് നിസ്സംശയം പറയാം, അല്ലെ? അപ്പോ അതൊരു ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നല്ല മനസ്സിന് ഉടമകളാവുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കലാണ്. പിടിച്ചു ചേർത്ത് വെക്കുക, എന്നോട് എനിക്ക് ഇറ്റ്സ് മൈൻ മൈൻ മൈൻ എന്ന് പറയുമ്പോ പലപ്പോഴും മനസ്സ് വേദനിക്കുകയുള്ളൂ. സോ ലെറ്റ് ഗോ, വിട്ടുകൊടുത്തേക്കു. വിട്ടുകൊടുക്കാനുള്ള മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മനസ്സിന് ഉടമകളാവാൻ സാധ്യത ഏറെയാണ്. പലപ്പോഴും വിട്ടുകൊടുക്കുന്നത് അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും അതൊരു ബന്ധമാകട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആകട്ടെ, നമ്മുടെ ഒരു ജോലി ആകട്ടെ, പ്രൊഫഷൻ ആകട്ടെ, മേ ബി യുവർ ഡ്രീം, അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു പഴയ രൂപം, നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം തന്നെയാകട്ടെ, നമുക്ക് പലപ്പോഴും അത് വിട്ടുകൊടുക്കാൻ, എന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ എനിക്ക് പ്രയാസമാണ്, ജോലിയിൽ ഞാൻ നന്നായി പെരുമാറണമെങ്കിൽ കൊളീഗ്സിനോട് നന്നായി പെരുമാറണമെന്നുള്ളൊരു തത്വമാണ്, പക്ഷേ ഇല്ല, ഞാൻ ഇങ്ങനെയാണ്, ഐ ആം ലൈക്ക് ദിസ്, ഐ കനോട്ട് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ആ ഒരു ജെല്ലിംഗ് വളരെ നന്നായി നടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഒരു അൺസെർട്ടനിറ്റി സ്വഭാവത്തിലുണ്ടാകാം, ഒരു ഫിയർ ഉണ്ടാകാം, ഇത് നമ്മുടെ ചുറ്റും ജോലിയെ ബാധിച്ചേക്കാം. എന്നാൽ അതേസമയം ജീവിതത്തിലെ ഏറ്റവും ശക്തമായ മാറ്റങ്ങൾ പലപ്പോഴും ആ ഒരു ലെറ്റ് ഗോ എന്ന പ്രോസസ്സിന്റെ നിമിഷത്തിലാണ്. ദാറ്റ് മൊമെന്റ് ഇഫ് യു ക്യാൻ ചേഞ്ച്, നിങ്ങൾ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആഴമുള്ള ചിന്തകളിലൂടെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തൊടാവുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് പേരുടെ സ്നേഹ സൗഹൃദങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നത് തീർച്ചയായിട്ടും നിശ്ചയമുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രയാസമുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതേപ്പറ്റി വിഷമിക്കരുത്. കാരണം ഈ ഒരു ജോലി തൊഴിലില്ലാത്ത ഒരാളുടെ സ്വപ്നമാണ്. പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ഈ ജോലി ജോബ്ലെസ് ആയിട്ടുള്ള ഒരാളുടെ സ്വപ്നമാണ്. അതേപോലെ നമ്മുടെ കുട്ടികൾ വീട്ടിൽ, അയ്യോ കുടുംബത്തിൽ അസ്വസ്ഥത, കുട്ടികൾ ശല്യം എന്നൊക്കെ വിചാരിക്കുന്നത് കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ്. നമ്മുടെ കൊച്ചു വീട്, മനോഹരമായ വീട്, വീടില്ലാത്തവന്റെ സ്വപ്നമാണ്. അതുപോലെ നമ്മുടെ കൊച്ചു സമ്പാദ്യം, നമ്മൾ ഓരോ രൂപ ചേർത്ത് ചേർത്ത് വെച്ച് കെട്ടിപ്പൊക്കിയ സമ്പാദ്യം, അതായത് കടം നിറഞ്ഞവന്റെ അല്ലെങ്കിൽ ദരിദ്രന്റെ സ്വപ്നമാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം ഒരു രോഗിയുടെ സ്വപ്നമാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിൽ എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ പുഞ്ചിരി വിഷമിക്കുന്ന ഒരാളുടെ ഒരു സ്വപ്നമായി മാറുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റ് ഇസ് ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിന്റെ നല്ല ഒരു പ്രകാശ രൂപമാർന്ന ഒരു തത്വത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോ മനസ്സ് എല്ലാവരിലും ഉണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾ ഇന്നത്തെ ദിവസം കരുതി വെക്കുക.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. കോൺഗ്രസിന് ഇനിയും മുഖ്യമന്ത്രിയായില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകാത്തതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ചൈന സന്ദർശനം ഈയാഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാവുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം, വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്നും കർണാടകയിൽ പൊതുപരിപാടിക്കിടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് KC വേണുഗോപാൽ. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. തിരഞ്ഞെടുപ്പുകൾക്കും നിസ്സാര രാഷ്ട്രീയത്തിനും മാത്രം മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും ജനം ബുദ്ധിമുട്ടാതിരിക്കാൻ ആവശ്യമായ ഇന്ധന ശേഖരം ഉറപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം പരിഗണിച്ചാകും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിലായതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകർ എത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേ മാതരം വിവാദത്തിൽ വിശദീകരണവുമായി TVK. വന്ദേ മാതരം ആദ്യം പാടിയത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി ആദവ് അർജുന. കേന്ദ്ര സർക്കാർ സർക്കുലർ അനുസരിക്കണമെന്ന് ലോക്ഭവൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും തമിഴ് താഴ് വാഴ്ത്ത് ആദ്യം പാടുമെന്നും ആദവ് അർജുന. തമിഴ്നാട്ടിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസവോട്ട് നടത്തണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. ഹാൻഡ്രോവൈറസ് ബാധിച്ച MV ഹോണ്ടിസ് ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപിലാണ് കപ്പൽ നിലവിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. യാത്രക്കാരെ വിമാനമാർഗം അതത് രാജ്യങ്ങളിലേക്ക് മാറ്റും. മടങ്ങിപ്പോകുന്ന യാത്രക്കാർ 72 മണിക്കൂർ ഐസൊലേഷന് ശേഷം 45 ദിവസം വീടുകളിൽ തന്നെ തുടരാൻ നിർദ്ദേശം. ഐ പി എല്ലിൽ ആവേശം നിറഞ്ഞ അവസാന പന്തിലേക്ക് നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി. ആദ്യം ബാറ്റ് ചെയ്ത് 7 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ 166 റൺസ് എടുത്തപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് അവസാന പന്തിൽ ആർ സി ബി ഇത് മറികടന്നത്. എൽ ക്ലാസിക്കോ പോരിനൊടുവിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബാഴ്സ വീണ്ടും ലാലിഗ കിരീടം ചൂടി. 29th തവണയാണ് ബാഴ്സലോണ ലാലിഗ കിരീടം സ്വന്തമാക്കുന്നത്. 3 മത്സരങ്ങൾ അവശേഷിക്കെ 14 പോയിന്റ് നേടിയാണ് അവർ പട്ടികയിൽ ഒന്നാമതെത്തിയത്. ഇതോടെ റയൽ മാഡ്രിഡിന് ഒരു കിരീടം പോലും നേടാനാകാത്ത സീസണായി ഈ സീസൺ മാറി. വിശദവാർത്ത 8 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check. Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
2: 68%.

0: ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ഒരു എന്താ പറയുന്നത്, തിങ്കളാഴ്ചയുടെ ആശംസകൾ. May 11, 2026, സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ മഞ്ഞ ബസ്സുകൾ അങ്ങനെ വീണ്ടും നിരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും സ്കൂളുകൾ തുടങ്ങിയെന്ന നല്ല
0: റോഡ് ഫുള്ള്. അതായത് എനിക്കൊന്നു നമ്മുടെ ഇതുണ്ടല്ലോ, അല്ലി തേറ്റ് ഓൾ റോഡ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് കൺജഷൻ ആയിട്ടിരിക്കുകയാണ് എല്ലാവിടത്തും. എന്തിന് ഈ ബുർജുമാൻ സൈഡിൽ തന്നെ രണ്ട് ബസ്സുകൾ തമ്മിൽ, ഒരു ബസ്സിന് പോയിട്ട് വേണമല്ലോ അടുത്ത ബസ്സിൽ, അതിനിടയിൽ ഞാൻ കിടക്കുന്നു, ഈ ബസ് പുറകെ കിടന്ന് ഓടടിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ വിശേഷിച്ചാണ് രാവിലെ കാണുന്നത്.
1: എന്തായാലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം യുഎൽ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മുതൽ വീണ്ടും ക്ലാസ് പഠനത്തിലേക്ക് വരികയാണ്. സംഘർഷങ്ങളെ തുടർന്ന് ഏതാനും ദിവസത്തെ ഓൺലൈൻ പഠനത്തിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും ക്ലാസ്സുകളിലേക്ക് മടങ്ങുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം, വിവിധ എമിറേറ്റുകളിലെ അതോറിറ്റികളുമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത്. മേഖലയിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പശ്ചാത്തലത്തിൽ യുഎയിലെ മുഴുവൻ സ്കൂൾ, സർവകലാശാല എല്ലാവരും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. May 5 മുതൽ 8 വരെയായിരുന്നു. അങ്ങനെ ശനിയും ഞായറും നോക്കിയിട്ട് തിങ്കളാഴ്ച പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കി ഇന്ന് മുതൽ സ്കൂളുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം യുഎയിലേക്ക് വീണ്ടും ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഓൺലൈനിലേക്ക് മാറിയത്. സാഹചര്യങ്ങൾ അനുകൂലമായതോടെ തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള അധ്യയനം ഉണ്ടാകുന്ന വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും മറ്റ് ജീവനക്കാരും ഇന്നു മുതൽ ജോലിയിൽ കയറുകയാണ്. സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായാൽ ബദൽ പഠന രീതികൾ ഉടൻ നടപ്പിലാക്കാൻ സ്കൂളുകൾ സജ്ജമാകണം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ സ്കൂൾ ബസ്സും സർവീസ് നടത്തുമ്പോൾ ഗതാഗത മേഖലയിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ എമിറേറ്റുകളിലെയും പോലീസ് സംവിധാനങ്ങൾ വഴി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓഫീസിലേക്കൊക്കെ പോകുന്നവർ ഇതും കൂടി മനസ്സിൽ കണ്ടിട്ട് ഇതിന് നേരത്തെ ഇറങ്ങണമെന്നാണ് അധികൃതർ ഓർമ്മിപ്പിക്കുന്നത്. തിരക്ക് കൂട്ടരുത്, ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ടാവുന്ന ദിവസമാണ്, ധൃതി വെച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് സ്കൂൾ ബസ്സിന് തന്നെയായിരിക്കണം പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് എന്നാണ് അധികൃതർ ഓർമ്മിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും, കാരണം ഇന്ന് ഈ ഷാർജ ദുബായ് ബോർഡേഴ്സിലൊക്കെ തന്നെ ഹെവി ട്രാഫിക് ആണ് കാണാൻ പറ്റുന്നത്. ഈ സ്പെഷ്യലി സ്കൂൾ തുറന്നതിന്റെ ഭാഗം കൂടെയാണ്. ഈ സ്കൂൾ അടച്ചു കഴിയുമ്പോഴല്ലോ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ചിലവരെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് എടുത്തേക്കുന്ന ബസ്സായിരിക്കും. അപ്പൊ ഈ ഓടിയില്ലെങ്കിൽ അവർ ഓടുന്ന ദിവസത്തിനാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ റെന്റ് കിട്ടുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഭയങ്കര സംഘർഷമായിട്ടുള്ള ചില ദിവസങ്ങളായിരുന്നു. എന്താണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മളൊരു നല്ലൊരു പുലരിയിലേക്കാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയാണ്. ഇനി അറിയേണ്ടത് കറുത്ത പുക വെളുത്ത പുക ഉയരുമോ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് എന്നതാണ്. എത്ര ദിവസമായി തെരച്ചിൽ, എട്ടാം ദിവസം നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഞങ്ങളോട് ക്ഷമിക്കുക, അമിതമായ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ പറഞ്ഞു പോയതാണ്. തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഞാനും അക്ഷയ ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ നമ്മൾ പ്രസ് ക്ലബ്ബിൽ വാർത്തകൾ പറയുമ്പോൾ ആദ്യത്തെ വാർത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ കെ സി, വി ഡി സതീശൻ ഈ പേരെന്തായാലും പറയുന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇരുന്നിട്ട് അതൊന്നും ഇല്ലാതെ ഇനി പുതിയ ഒരാൾ വരുവാണ്. യുദ്ധഭൂമിയിൽ ഇതാ ഒരു പുതിയ ഭടൻ എന്ന രീതിയിൽ പുതിയ ആൾ വരുമോ? അതെ അതെ, പക്ഷെ കെ സി ഇല്ലാതെ ശശി തരൂർ എന്ത് എന്ന രീതിയിലാണ്, പക്ഷെ ഭയങ്കര മോശം എന്ന രീതിയിലാണ് പലരും ഇതിനെ
0: വ്യാഖ്യാനിക്കുന്നത്.
1: കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്, അങ്ങനെ ധൃതി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു കൂളിംഗ് പീരീഡാണ്. ദീപദാസ് മുൻഷി പറയുന്നത് സമയം ഇനിയുണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാൻ. അതല്ലല്ലോ, വലിയൊരു മാൻഡേറ്റ് കൊടുത്ത് വലിയൊരു മാർജിൻ, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് ദീപദാസ് മുൻഷി അവരുടെ നേതാവ് എന്ന് പറയുന്നത്.
0: അല്ല, ഈ കോൺഗ്രസ്സുകാരെ തന്നെയാണ് പറഞ്ഞത് എം പിമാർ ഇങ്ങോട്ടേക്ക് വരണ്ട, അവിടെ നിന്നാ മതി. ഇപ്പൊ ആ ഒരു എം പിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ ഇവിടെ നോക്കിയാൽ മതിയായിരുന്നു അല്ലേ? അപ്പൊ പി സി വിശ്വനാഥ് പറഞ്ഞ ഒരു വാക്കും കൂടെ നമ്മുടെ
1: മനസ്സിലുണ്ട്.
0: അപ്പൊ ഇതൊക്കെ വലുതാകേണ്ട പിന്നെ ഞങ്ങൾ പറയായിരിക്കും.
1: തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ട്രോളുന്നത്. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ആരാന്നറിയോ? അക്ഷയ്, ഇടതുപക്ഷമാണ്. കാരണം ഇങ്ങനെ ഒരു ഏറ്റവും വലിയ തോൽവി ഈ അടുത്ത കാലത്ത് നേരിട്ടിട്ട് ഒരു പക്ഷെ ചുരുക്കം ഒരു മാസം, ഒരു ആറു മാസത്തേക്കുള്ള തോൽവിക്ക് അവരെ കളിയാക്കാനും അവരെ കൊല്ല ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിട്ടും ഒരു ദിവസം പോലും അതിനിട കൊടുക്കാതെ ഇടതുപക്ഷത്തെ രക്ഷിച്ചതിന് ഇപ്പൊ എന്തായാലും ഇടതുപക്ഷക്കാർ കോൺഗ്രസിന് നന്ദി പറയുന്നുണ്ട്. കാരണം അവിടെ നടക്കുന്ന ഈ നാടകങ്ങൾ കാരണം പലരും ഇടതുപക്ഷത്തിന്റെ ആ വലിയ തോൽവി ഇടതുപക്ഷക്കാർ തന്നെ മറന്നുപോയ രീതിയിലാണുള്ളത്. എന്തായാലും അതവർക്കൊരു വലിയ ആശ്വാസമായിട്ടുണ്ട്. അവരെന്നും നിങ്ങളോട് വലിയ രീതിയിൽ കടപ്പെട്ടവരായിരിക്കും. അങ്ങനെ കേരളത്തിൽ ഇന്ന് സോണിയാഗാന്ധിയുടെ ഒരു പ്രഖ്യാപനത്തിന് മല്ലികാർജ്ജുന ഖാർഗെ കർണാടകയിലാണ് അദ്ദേഹം തിരിച്ച്. ബംഗളൂരുവിൽ എത്തുന്നു, രാഹുൽ ഗാന്ധിയെ കാണുന്നു, സോണിയാഗാന്ധിയെ കാണുന്നു. അങ്ങനെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം വൈകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്, അവിടെ വലിയൊരു ആശയക്കുഴപ്പം നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എത്ര പെട്ടെന്ന് പ്രഖ്യാപിക്കാം? ഇതാ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് വി ഡി സതീശനാണ്. അല്ല, കേന്ദ്ര തലത്തിൽ നിന്നല്ല, കെ സി വേണുഗോപാലാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതും ഫണ്ടില്ലാത്ത കോൺഗ്രസിനെ ഫണ്ട് നൽകിയിട്ടും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഒന്നിനും ഒരു കുറ്റവും കുറവില്ലാത്ത രീതിയിൽ ആ പാർട്ടി പ്രവർത്തനം കൊണ്ടുപോയത് കെ സി ആണ്. അതുകൊണ്ട് കെ സി നയിക്കുമെന്ന് ഹൈക്കമാൻഡിന് അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഇതൊന്നും പറയാതെ പലയിടത്ത് പല ചെക്കാണ് വെച്ചിരിക്കുന്നത്. അതായത് എം പിമാർ മത്സരിക്കാൻ പാടില്ലെന്ന് ചെക്ക് ആദ്യം വെച്ചിരിക്കുന്നു. അതിന് കെ സുധാകരൻ പ്രശ്നമാക്കിയപ്പോൾ കെ സുധാകരനെ ഒതുക്കിയിട്ട് വന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം പി അല്ലാത്ത ഒരാൾ എന്തിനു വരണം എന്നുള്ള ചെക്ക് വയ്ക്കുമ്പോൾ ഇല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാം മാറ്റാമല്ലോ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കെ സി വേണുഗോപാൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ളൊരു വലിയ സാധ്യത ഇപ്പൊ തെളിയുന്നു എന്നാണ് പറഞ്ഞത്. 70-30 എന്ന രീതിയിലേക്ക് ഇപ്പോൾ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ മാറിയിട്ടുണ്ട്. അതായത് കെ സിക്ക് 70 വി ഡി സതീശന് 30 എന്ന രീതിയിലാണ് ഇപ്പൊ അതിന്റെ ഒരു റേഷ്യോ മാറിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ ദാ പാട്ടും പാടി സിനിമ നടനായിട്ട് നടന്നിരുന്ന ഒരാൾ ദേ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ഇത്രയും മനോഹരമാകും, അല്ലെങ്കിൽ ഇത്രയും ഒരു ഒരു വൈറലാകും, ഇത്രയും ഒരു ആവേശം നിറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ജോസഫ് വിജയ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ആണ്ടവൻ മേൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് സിനിമ പോലെ തന്നെ, ഒരു തമിഴ് സിനിമയിൽ ഒരു രംഗം കാണുകയാണോ എന്ന് തോന്നിപ്പോയി. കാരണം അത്ര സന്തോഷം നൽകുന്ന, ഇങ്ങനെ ഭയങ്കര മൊണോട്ടോണസ് ആണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വരിക, ഇങ്ങനെ വായിക്കുക, അത് കഴിഞ്ഞ് അങ്ങ് പോവുക, ഒരു രസം ഉണ്ടാവില്ല ഈ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ. പക്ഷേ വിജയുടെ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു. രസകരമായിട്ട് അദ്ദേഹം അത് നോക്കാതെ വായിച്ച് മനസ്സെന്നത് പറയുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ
0: ഞാൻ അവരെ എന്താ ബാഹുബലിയായ ഞാൻ എന്ന് പറയുന്ന അതേ സീൻ തന്നെയായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അല്ല, അത് സി അത് വളരെ അദ്ദേഹം ഇത്രയും ഗസ്റ്റിനെ വിളിച്ചു, ഇത്രയും ആവേശം കൊള്ളിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇവൻ കേരളത്തിൽ പോലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി കാത്തിരുന്നിരുന്ന വിഷയം.
1: ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മകനോട് സംസാരിക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇങ്ങനെ വിജയ് പിന്നെ ആരാണ് പിന്നെ മുഖ്യമന്ത്രി ആയതെന്നറിയോ? അറിയാം, വിജയ് തമിഴൊക്കെ വെട്ടിരികളാണ് പറയാണ്, ടി വി കെ എന്ന് പോലും അല്ല, തമിഴൊക്കെ വെട്ടിരികൾ. അവനാവട്ടെ, അവൻ നല്ല നേതാവാണ്. ഞാൻ പറഞ്ഞു അവന് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അത്ര പൊളിറ്റിക്സിൽ സജീവമൊന്നുമില്ല. അങ്ങനെ ആര് പറഞ്ഞു പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് വേണമെന്ന്? എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇപ്പോഴത്തെ പുതിയ പിള്ളേർ പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ വിജയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, നമ്മൾ വിജയെ പലപ്പോഴും നമ്മൾ മുതിർന്നവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയും. അതാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കണ്ടത്. വിജയ്ക്ക് കുട്ടികളുടെ ഇടയിൽ, യൂത്തിൻ്റെ ഇടയിലൊക്കെ വലിയൊരു ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വിജയെ വിജയായിട്ട് രൂപപ്പെടുത്തിയത് ആര്? മകനെ ആദ്യം സൂപ്പർ താരമാക്കിയ ഒരു പിതാവുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയായി ആനന്ദ കണ്ണീരഞ്ഞ് എസ് ഐ ചന്ദ്രശേഖരനെ കുറിച്ച് ഇന്ന് നല്ലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് വിജയെ പൊതുസമൂഹവുമായിട്ട് അടുപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് പിതാവ് എസ് എ ചന്ദ്രശേഖരാണ്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്കൊക്കെ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അച്ഛനമ്മയ്ക്ക് എൻ്റെ മകൻ മകൾ ഇന്നതാവണമെന്ന് ആ സ്വപ്നത്തിന് വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർ ഒരുക്കി തരും അല്ലേ. നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ നല്ല മാർഗത്തിലേക്ക് നയിക്കും, നമുക്ക് പോകേണ്ട രീതിയിലേക്കൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഈ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാം? ആദ്യം മകനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കണം, സിനിമാ താരാക്കണം, രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആ പദവിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്ത് അതിലൂടെ അഭിനയിപ്പിച്ച് ബാലതാരമാക്കി, പിന്നെ 3-4 പടം പ്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് മകനെ വലിയ താരമാക്കി. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നു തമിഴ് രാഷ്ട്രീയത്തിലെ സി എം കസേരയിൽ എൻ്റെ മകൻ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിലേക്ക് പടിപടിയായിട്ട് മക്കൾ ഇയക്കം, അങ്ങനെ ഓരോ ആരാധന സംഘടനയൊക്കെ രൂപീകരിച്ച് പതുക്കെ പോയി. പിന്നീട് എപ്പോഴോ അച്ഛനും മകനും തമ്മിൽ ഒന്ന് ഉടക്കി ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പേരിൽ മകൻ പറഞ്ഞു ഇല്ല എൻ്റെ പേര് ദുരുപയോഗം ചെയ്ത്. അങ്ങനെ കുറച്ച് നാളത്തേക്ക് ഒന്ന് അകന്നു. പക്ഷേ വീണ്ടും പിതാവും മകനും അല്ലേ അകലാൻ അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുപ്പിച്ചു. അങ്ങനെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വിജയ് സത്യപ്രതിജ്ഞയും എല്ലാ കണ്ണുകളും പോയത് ആ ഒരു പിതാവിൻ്റെ നേർക്കായിരുന്നു. അപ്പം അത്രയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത ഒരു അമ്മയുണ്ട്, ഗായികയാണ്, അവര് മരിച്ചുപോയി, മരിച്ച ഒരു സഹോദരി വിദ്യ ഉണ്ടായിരുന്നു. അതാണ് വിജയുടെ എല്ലാ പ്രൊഡക്ഷനിലും ആ ഒരു പേര് വരുന്നത്. അതുകൊണ്ടാണ് വിദ്യ മരിച്ചുപോയി. വിദ്യ മരിച്ചതോടുകൂടിയാണ് ഈ വിജയ് ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ആയതെന്നാ പറയുന്നത്. നല്ല സന്തോഷവാനായിട്ട് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു പയ്യനായിരുന്നു, ബാലനായിരുന്നു. അവിടെ നിന്ന് സഹോദരിയുടെ ഒരു മരണം, നമുക്ക് ഈ സിബ്ലിങ്സ് നമ്മളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് തുറന്ന് ചില്ലറയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു സഹോദരിയും കൂടി ഉണ്ട്. എന്നാലും സത്യം സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറഞ്ഞാല് തമിഴകം കണ്ട എനിക്ക് ഒന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അപ്രസംഗം, ആണ്ടവൻ മേലെ സത്യപ്രതിജ്ഞ. ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവാം. വിശ്വാസികൾ വിജയ്ക്ക് ഒരു വിശ്വാസം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്കൂൾ രേഖകളിലൊന്നും ജാതിയോ മതമോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പിതാവ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് പറഞ്ഞിട്ട് ആണ്ടവൻ മേലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ സമൂഹത്തിനെയും തമിഴ് മക്കളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു സിനിമാ ഡയലോഗ് പോലെ ഒതുങ്ങാതെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു യങ്സ്റ്റർ CM, പവർഫുൾ CM ആയിട്ട് വിജയ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ അവിടെ പിന്നെ വന്ദേമാതരം ആദ്യം ചൊല്ലിനെ ചൊല്ലിയിട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ മാറുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് പ്രോട്ടോൺ സ്പീക്കർ മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കും. ബുധനാഴ്ചയാണ് തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസം. വിശ്വാസ വോട്ടെടുപ്പ് സഭയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വിജയ്ക്ക് എത്ര MLA മാരുടെ പിന്തുണയുണ്ട്? ഈ സർക്കാരിന് ആധികാരികതയുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. വിജയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും MK Stalin ഇന്നത്തെ ദിവസം വലിയൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ എതിർ രാഷ്ട്രീയമായിട്ട് കൂടി കോൺഗ്രസിനെ ആ തമിഴ് മണ്ണിൽ വലിയ വേരുറപ്പിക്കാൻ സഹായിച്ച ഒരു വ്യക്തിയായിട്ട് കൂടി ആ കോൺഗ്രസിലെ കുറച്ച് MLA മാർ 5 MLA മാർ അങ്ങോട്ട് പോകുന്നു. TVK പിന്തുണയ്ക്കുമ്പോൾ പൊയ്ക്കോളൂ, പിന്തുണച്ചോട്ടെ. BJP പ്രതിരോധിക്കാൻ നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഒരു സ്റ്റാൻഡ് എടുത്ത ഒരു MK Stalin. ഉള്ളിൽ സങ്കടം ഉണ്ടാവും, ഉള്ളിൽ വിഷമം ഉണ്ടാവും, പാർട്ടി പരാജയപ്പെട്ടതിൽ ഇതുണ്ടാവും. എങ്കിലും TVK അധികാരത്തിൽ ഏറട്ടെ, അതിൽ ഞാനൊരു തടസ്സം നിൽക്കില്ല. CPM കാർക്ക് പോകണോ പോകാം, കോൺഗ്രസ്സുകാർക്ക് പോകണോ അവർക്കും പോകാം എന്ന നിലപാടെടുത്ത MK Stalin ഇന്നത്തെ ദിവസം എല്ലാവരും വലിയ സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സഭയിൽ കാണാൻ പറ്റുന്നത് മുഖ്യമന്ത്രി കസേരയിലെ വിജയ്, മറു കസേരയിലെ ഉദയനിധി സ്റ്റാലിൻ, രണ്ട് സിനിമാ രംഗത്തെ ആൾക്കാർ തമിഴകം ഭരിക്കുന്ന ഒരു കാഴ്ച. നല്ല രസമുള്ള ദിവസങ്ങളായിരിക്കും ഇനി വരാനിരിക്കും.
0: തീർച്ചയായിട്ടും തമിഴ്നാട്, എനിക്കൊന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരെ രണ്ടുപേരെ ഇഷ്ടപ്പെടും കേട്ടോ.
1: ഉദയനിധിന് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം വലിയ ഹിറ്റുകൾ വലിയ രീതിയിൽ പോയിട്ടില്ലെങ്കിലും ചില ആ നയൻതാരയുടെ കൂടെയുള്ള സിനിമയില് ഊരെല്ലാം മുന്നോട്ട് എന്ത് രസമായിട്ടോ. എല്ലാ കണ്ണുകളും നയൻതാരയിലേക്ക് പോകുമ്പോഴും എനിക്ക് ഉദയനിധിനെയാണ് തോക്കിക്കുന്നത്. ആ റൊമാൻസ് സീനൊക്കെ നല്ല സട്ടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
0: എന്നാണെങ്കിലും തമിഴ്നാട് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നിലേക്ക് പോട്ടെ. കഴിഞ്ഞ ദിവസം വൈദ്യുതി അദ്ദേഹം ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു. 200 യൂണിറ്റ് ആണ് അദ്ദേഹം ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഇന്ന് ഇതിനകത്ത് കൗമുദിക്കത്ത് കൊന്നിരിക്കുന്ന പിറന്നു തമിഴകത്തിൻ വിജയ് യുഗം വേദിയിൽ ആദ്യം ഉത്തരവിട്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ് എന്നുള്ള രീതിയിലും കൂടെ കൊടുത്തിട്ടുണ്ട്.
1: അത് തന്നെയാണല്ലോ വേണ്ടത് അല്ലേ. ആദ്യം സ്ത്രീകളെ, സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഗ്യാസും കറണ്ടും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ നേട്ടമിടും അല്ലെങ്കിൽ നോട്ടമിടും, നിങ്ങൾക്ക് നേട്ടമുണ്ടാകും.
0: തമിഴ്നാട്ടുകാർ അതിന് ഭാഗ്യമുള്ളവരാ. കാരണം പണ്ട് തൊട്ട്, ജയലളിതയുടെ കാലം തൊട്ട്, ഞാൻ കേട്ട് പരിചയം തൊട്ട് അപ്പ തൊട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ജയലളിത പറഞ്ഞത്. ജയലളിതയുടെ കാലം തൊട്ട് തുടക്കമെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ, ഞാൻ പലപ്പോഴും കേരളത്തിന് ഇതൊന്നും ഇല്ല, കറണ്ടില്ലേ, വെള്ളമില്ലേ, ഇതൊന്നും നമുക്കൊന്നും സൗജന്യമായിട്ട് കിട്ടണില്ല പലപ്പോഴും. അല്ലെങ്കിൽ അതിന്റെ പല വിഷയങ്ങളും ഉണ്ട്, അപ്പുറം ഇപ്പുറം വിഷയങ്ങളുണ്ട്. പക്ഷെ എന്നാലും തമിഴ്നാട്ടുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അങ്ങനത്തെ രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട്.
1: എന്തായാലും നമുക്കൊരു ആനുകൂല്യം വരാൻ വേണ്ടി പോവാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. നടപ്പാക്കി തുടങ്ങി.
0: കുട്ടികൾക്ക്
1: കാര്യമായിട്ടുള്ള പ്രകടന പത്രിക അത് മുമ്പ് തന്നെ ഉള്ളത്, അത് നടപ്പായി തന്നെ പോകുന്നുണ്ട്. അതല്ലാതെ സ്ത്രീകൾക്കാണ് ഇപ്പം കൂടുതൽ പരിഗണന. കാരണം സ്ത്രീകൾ ഒരു വലിയ വോട്ട് ബാങ്കാണെന്നും സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം പിന്തുടരുന്നുണ്ടെന്നും സ്ത്രീകളാണ് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത കാലത്തിന്റെ പിന്നെ നേതാക്കളായിട്ട് വരേണ്ടതെന്നും, ഇല്ലെങ്കിൽ 50-50 സംവരണമൊക്കെ വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല ചിന്തയാണ്.
0: ഈ വട്ടത്തെ കോൺഗ്രസിന് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 10 വർഷത്തിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാർ കയറുന്ന സമയത്തെ ഖജനാവ് പോലല്ല, പിണറായി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് ഖജനാവിന്റെ കാര്യത്തിലാണെങ്കിലും പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിനാണെങ്കിലും വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിക്കാണെങ്കിലും പിണറായി സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറ്റ് പോയിട്ടുള്ളത്. അപ്പൊ അതിനെക്കാട്ടിൽ ഒരുപടി മേലെ വെച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾ നിങ്ങൾക്ക് ഇനി വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ കുറെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് കോൺഗ്രസ്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവിടെ വിജയ് തമിഴ്നാട്ടിൽ പറഞ്ഞു ഖജനാവ് കാലിയാണ് ധവളപത്രം. അപ്പൊ സ്റ്റാലിൻ പറഞ്ഞു പിന്നെ ഖജനാവ് കാലിയൊന്നുമല്ല, അത് പറഞ്ഞിട്ട് പിന്നെ ഭരണത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണം, ഭരണം നടത്തും, അതിനുള്ള ആവശ്യമുള്ള പണമൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരാളെല്ലാം കാലിയാക്കി വെച്ച് എനിക്കൊന്നും ഇല്ലെന്ന് പറയണ്ടല്ല, അവിടെ ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞത്. എന്നാലും രസകരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്നെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് നോക്കാം. വിജയ് പെരമ്പൂരിൽ തുടരും, ആ MLA സീറ്റ് അദ്ദേഹം നിലനിർത്തുകയാണ്. തിരുച്ചി ഈസ്റ്റിൽ രാജിവെക്കും. ഇനി അവിടെ ആരാണ് മത്സരിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഹുലിന്റെ സാന്നിധ്യം ആവേശ ആരവത്തിൽ TVK കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ ഇന്ന് ഈ വാർത്തയാണ്. തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമതായിട്ട് ആലപിച്ചതിൽ പ്രതിഷേധം. നമുക്കറിയാം തമിഴ്നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും ആദ്യം അവിടെ ചൊല്ലുന്നത് തമിഴ് തായ് വാഴ്ത്താണ്. അതിവിടെ മൂന്നാമതായിട്ടാണ് ആലപിച്ചു പോയത്. അത് ലോക്ഭവന്റെ നിർദ്ദേശമായിരുന്നു ആദ്യം വന്ദേ മാതരം ചൊല്ലണമെന്ന്. അതൊരു വലിയ വിവാദമായിട്ട് വരും ദിവസങ്ങളിൽ മാറണം. എടപ്പാടിക്കെതിരെ കലാപക്കൊടി അണ്ണാ ഡി എം കെ പിളർപ്പിലേക്ക് പോകുന്നു എന്ന വാർത്തയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പശ്ചിമബംഗാളിൽ നിന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അവിടെ മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സഹായമൊക്കെ വേണമെന്ന്. അപ്പോൾ കോൺഗ്രസും മറ്റ് പാർട്ടികളും പറഞ്ഞു, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇതൊന്നും ഞങ്ങളോട് കാണിച്ചിരുന്നില്ലല്ലോ, തോറ്റപ്പം ഞങ്ങൾ വേണം അല്ലേ, ഇനി ഞങ്ങളില്ല എന്നും പറഞ്ഞിട്ട് അവരൊരു പിണങ്ങിപ്പോക്കൊക്കെ പശ്ചിമബംഗാളിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ക്രിക്കറ്റിലേക്ക് പോകുമ്പോഴേ ഏറ്റവും താരമൂല്യമുള്ള അല്ലെങ്കിൽ ആസ്തി മൂല്യമുള്ള താരദമ്പതിമാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അത് വിരാട് കോഹ്ലിയും അനുഷ്കയുമാണ്. 1300 crore ആസ്തിയാണ് ഇവർക്കുമായിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആസ്തി മൂല്യമുള്ള ആസ്തി ഒരുപാട് പേർക്കുണ്ട് കേട്ടോ, പക്ഷേ താരദമ്പതിമാർ എന്ന പേരിലത് വിരാട് കോഹ്ലി അനുഷ്ക ശർമ്മയ്ക്കാണ്. ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ വരുമാനം പ്രധാനമായിട്ടും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിൽ നിന്നുള്ള പ്യൂമ ഔഡി ഉൾപ്പെടെ 30 ബ്രാൻഡുകളുടെ മുഖമായിട്ടാണ് അദ്ദേഹം വരുന്നത്. 1550 crore അദ്ദേഹത്തിന്റെ മാത്രം ആസ്തിയായിട്ട് വരുന്നത്. 2 പതിറ്റാണ്ടായിട്ട് ബോളിവുഡിൽ സജീവമായിരുന്ന അനുഷ്കയുടെ മൊത്തം ആസ്തി 250-300 crore ഒരു സിനിമയിൽ നിന്ന് 12-18 crore. അത് കൂടാതെ ഒരുപാട് പരസ്യ വരുമാനവും അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന്. എന്ത് പിന്നെ വരുമാനം ലഭിച്ചു കഴിഞ്ഞാലും കളത്തിൽ പരാജിതനാകുന്ന വിരാട് കോഹ്ലിക്കൊപ്പം എന്നും അടിയുറച്ച് നിൽക്കുന്ന ഒരു അനുഷ്കയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ തിരിച്ചു വരും, അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല താരദമ്പതികൾ എന്നതിൽ അപ്പുറത്ത് ഒരു നല്ല മനുഷ്യർ, നല്ല സുഹൃത്തുക്കൾ എന്ന രീതിയിൽ കൂടി വലിയ താരമൂല്യമുള്ള നമുക്ക് കണ്ട് പാഠമാക്കാവുന്ന ഒരു ദമ്പതികൾ കൂടിയാണ് അവർ.
0: തീർച്ചയായിട്ടും. എന്നാലും ഈ താരദമ്പതികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ വിജയുടെ ഒപ്പം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് അവിടെ വന്നിരുന്ന തൃശയെ എല്ലാവരും കണ്ടിട്ടുള്ള
1: ഒരു ഒരു സെൻസേഷൻ ആയിരുന്നു. കാരണം ദീർഘകാലമായിട്ട് ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു തമിഴ്നാടിന്റെ നായകനായിട്ട് മുതൽവരായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് തൃശ ആ ചടങ്ങിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അതിനെ ചൊല്ലിയുള്ള ഊഹാപോഹവും ഗോസിപ്പൊക്കെ പേഴ്സണലാണ്, നമ്മളൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് തൃശ എന്ന് പറയുന്ന നടിയും വിജയുടെ സുഹൃത്തും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇനി ഇപ്പൊ കേരളത്തിൽ ഇത് എന്നത്തേക്ക് അറിയാൻ പറ്റുമായിരിക്കും,
1: എന്നത്തേക്കെങ്കിലും അറിയണ്ടേ? അതാ ഇതിന്റെ ട്രോൾ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത്, നമ്മൾ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വെളുത്ത പുക കറുത്ത നോക്കാറുണ്ട്, അത് അതുപോലെയാണ് പറയുന്നത്, പുക വന്നോ, ആരുടെയെങ്കിലും പുക വന്നോ എന്ന് ചോദിക്കുന്നത് പോലെ. അതുപോലെ നമ്മൾ തെരച്ചിൽ ആരെയും കാണാതായി കഴിഞ്ഞാൽ തെരച്ചിൽ ഈ വെളിച്ചക്കുറവ് കാരണം തെരച്ചിൽ നിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം ആരംഭിക്കും. ഇത് ഇപ്പൊ 7-ാമത്തെ ദിവസം കഴിഞ്ഞു, 8-ാമത്തെ ദിവസമായി, ഇന്ന് വെളിച്ചക്കുറവ് ഉണ്ടോ അതോ വെളിച്ച കൂടുതലാണോ, ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടതു പാർട്ടികളെ കൊണ്ടും നിങ്ങളുടെ പാളയത്തിലുള്ളവരെ കൊണ്ടും ഇങ്ങനെ കളിയാക്കൽ നേരിടാതെ ആ തേങ്ങ ഉടയ്ക്കും സ്വാമി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് അത് ഉടക്കി.
0: തീർച്ചയായിട്ടും. ഈ വിജയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടുള്ള ഒരു യൂണിറ്റ് വയനാട്ടിൽ അവർ ആരംഭിക്കാൻ വേണ്ടി പ്രവർത്തനം, എനിക്ക് ആദ്യം എനിക്ക് പെർമിറ്റിന് എന്തോ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ
1: രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കേരളത്തിൽ വലിയ പേരുറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. കേരളത്തിൽ എനിക്കൊന്ന് ടി വിക്ക് ആയതുകൊണ്ട് എല്ലാ ജെൻസി പിള്ളേരും കുഞ്ഞു പിള്ളേരും അടക്കം ഈ ഇലക്ഷന്റെ കൗണ്ടിങ് ഡേയിൽ ടെലിവിഷന്റെ മുന്നിലായിരുന്നു. അതെനിക്ക് അത്ഭുതമായിരുന്നു, കാരണം തെരഞ്ഞെടുപ്പോട് വലിയ ഇത് കാണിക്കാത്ത ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പിള്ളേരുണ്ട്. പിന്നെ അച്ഛനമ്മമാരുടെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ പിന്നാലെ പോകുന്ന കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിജയ് നിന്നതോടുകൂടിയിട്ട് എല്ലാ ടി വിയുടെ മുന്നിലും ഒരു കുട്ടിയെങ്കിലും ഇരുന്നിട്ടുണ്ട്. കാരണം വിജയ് വന്നിട്ട് ജയിച്ചോ ജയിച്ചോ, അപ്പൊ ഇവരുടെ വിചാരം പിണറായി ജയിച്ചോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ജയിച്ചോ വി ഡി സതീശൻ ജയിച്ചോ എന്നൊക്കെ ആയിരിക്കും കുട്ടികൾ ചോദിക്കുന്നത്. അല്ല, അവർ ചോദിക്കുന്നത് വിജയ് ജയിച്ചോ, തമിഴ്നാട്ടിൽ കിടക്കുന്ന വിജയ് ജയിച്ചോ
0: പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവര് ഈ തമിഴ്നാട്ടിൽ ഇനി 5 കാണിക്കാൻ പോകുന്ന വികസനം ഒരു പക്ഷെ അത് വലിയൊരു അല തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അവർക്ക് ഒരു സാധ്യത, ഒരു 3-ാമത്തെ പാർട്ടി ആയിട്ടെങ്കിലും പിന്നെ അവിടെ ബി ജെ പി ഇവരുമായിട്ടായിരിക്കും വലിയൊരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. അങ്ങനത്തെ സാധ്യതകളുണ്ട്. ഇപ്പം എന്താണ്ട് നോക്കി, ഇപ്പം തിരുവനന്തപുരത്ത് സെൻട്രൽ തിയേറ്ററിൽ വലിയൊരു ആശംസകളൊക്കെ തന്നെയാണ് വിജയ്ക്ക് സത്യപ്രതിജ്ഞയുടെ കാര്യമായിട്ട് അവർ കൂടെ കൊടുത്തിരുന്നത്.
1: എന്തായാലും വിജയ്ക്ക് ആഴത്തിൽ വേരുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ ആ ഒരു ചാമിന്റെ പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്ത് ഒരു പക്ഷേ കേരളത്തിലും ടി വിക്ക് വേരുറപ്പിച്ചേക്കും. പക്ഷേ ഒരു വലിയൊരു ശക്തിയായിട്ട് മാറാനൊന്നും പെട്ടെന്ന് പറ്റില്ല, കാരണം ബി ജെ പിക്ക് പോലും അത് പറ്റിയിട്ടില്ല. അപ്പം ടി വിക്ക് അത്ര പെട്ടെന്ന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നാണ്. പക്ഷേ കാലക്രമേണ വേര് പിടിപ്പിക്കുമായിരിക്കും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് സഖ്യകക്ഷികളെ വഞ്ചിക്കുകയാണെന്ന് തമിഴ്നാട്ടിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുന്നു. വർഷങ്ങളായിട്ട് ഡി എം കെയുടെ പിന്തുണയിലാണ് കോൺഗ്രസ് അവിടെ അതിജീവിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയപ്പോൾ അവർ ഡി എം കെയെ പിന്നിൽ നിന്ന് കുത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നേടിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായിട്ട് ബംഗളൂരുവിൽ എത്തിയ നരേന്ദ്രമോദിക്ക് ബി ജെ പി സംഘടിപ്പിച്ച സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അടവ് കടവ് നയാണ്. അതായത് അവർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ബി ജെ പിക്ക് ഇത് പറയാൻ വലിയ അർഹതയുണ്ടോയെന്നാണ് ഇപ്പം പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്. കാരണം ഓപ്പറേഷൻ ലോട്ടസിലൂടെയും ഏതെങ്കിലും സംസ്ഥാനത്ത് ജയിക്കുന്ന പിന്നെ കോൺഗ്രസ് എം എൽ എമാരെ മുഴുവൻ നിങ്ങൾ ചാക്കിലിട്ടിട്ടും റിസോർട്ടിലേക്ക് കടത്തിയിട്ടും റിസോർട്ട് രാഷ്ട്രീയം നടത്തിയിട്ടും അവരെ മുഴുവൻ ബി ജെ പി പാളയത്തിൽ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിച്ചിട്ടല്ലേ നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും സർക്കാർ രൂപീകരിച്ചത്. ആ നിങ്ങൾക്ക് ഡി എം കെയുടെ എം കെ സ്റ്റാലിൻ്റെ അനുമതിയോടെ മൗനാനുവാദത്തോടെ ടി വി കെ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിലെ 5 MLA മാരും ഇടതുപക്ഷത്തു നിന്നുള്ള 2 MLA മാർ വീതം പോയതിനെ നിങ്ങൾക്ക് കളിയാക്കാൻ ധാർമ്മികമായിട്ട് എന്തവകാശമുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുമ്പോൾ അതിനെ ബി ജെ പി എന്ത് മറുപടി പറയുന്നു കൂടി നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ട് ഉറ്റുനോക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും എന്തായാലും രസമാണ്. അടുത്ത 5 കൊല്ലം നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ തമിഴ്നാട്ട് പൊളിറ്റിക്സ് പോലെ അല്ല കേരളം. ഇച്ചിരി മെച്ചുവേർഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ കോൺഗ്രസിനും എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ എന്താണ് വരാൻ പോകുന്നത്? പക്ഷേ സമരങ്ങൾ കൂടരുത് നാട്ടിൽ.
1: അതാണ് വരാൻ പോകുന്നത് പ്രശ്നം. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം വലിയ അത് വി ഡി സതീശൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരു ബന്ദിന് ഇതാക്കിയിട്ടില്ല, ഞങ്ങൾ സർക്കാരിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു സംസ്ഥാനം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട് സർക്കാരിനൊപ്പം. അപ്പോൾ വരുന്ന സർക്കാരിനോടും പ്രതിപക്ഷം അത് കാണിക്കണം. പക്ഷേ സമരം ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിൽ സമരം ചെയ്തിരിക്കണം എന്നതാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിനെ. കെ എൻ ബാലഗോപാൽ എന്ന് പറയുമ്പോൾ പലരും ഒരു സാധാരണ മന്ത്രിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലല്ല, കെ എൻ ബാലഗോപാൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് പലതവണ ആവശ്യമുള്ള ധനസഹായം ലഭിക്കാത്തപ്പോൾ പോലും സർക്കാരിനെ വലിയ രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വലിയ രീതിയിൽ പട്ടിണിയിലേക്കോ സാമ്പത്തിക അരാജകത്വത്തിലേക്കോ തള്ളിവിടാതെ കൊണ്ടുപോയ ഒരു മികച്ച നേതാവാണ് കെ എൻ ബാലഗോപാൽ. അദ്ദേഹം പിണറായി അല്ലെങ്കിൽ അദ്ദേഹം ആകാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ, നിങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കണ്ടിട്ടുള്ളൂ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന പിണറായിയാണ് നിങ്ങൾ കൂടുതൽ ഭയക്കേണ്ടത് എന്നാണ് ഇപ്പൊ എല്ലാവരും.
0: ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കണം. അടുത്ത 5 കൊല്ലം വളരെ നല്ല മികച്ച രീതിയിലുള്ള പ്രതിപക്ഷം കാഴ്ചവെക്കണം. ഒരുപക്ഷെ ജനങ്ങൾ നിങ്ങളെ അടുത്ത 5 കൊല്ലത്തിന് ശേഷം നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നേതാവ് എന്നുള്ള സ്ഥാനം മാറിക്കൊടുത്ത് പുതിയൊരു മുഖ്യമന്ത്രി കൂടെ കേരളത്തിന്
1: ഉറപ്പായിട്ടും ഇനി വരുന്നത് പുതിയ എന്തായാലും എനിക്കൊന്നും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എം സ്വരാജിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയൊക്കെ കേരളം എന്താ പറയുക അവകാശപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇത് പറഞ്ഞതോടുകൂടി നമ്മുടെ രാഷ്ട്രീയം ഇപ്പൊ വരുന്ന വി ഡി സതീശനും കെ സി വേണുഗോപാലിനൊപ്പം നമ്മൾ നിൽക്കണം. ഇങ്ങനെ എപ്പോഴെപ്പോഴും ഡിസ്ക്ലെയിമർ പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുമല്ലോ. പയ്യന്നൂരിൽ തകർത്ത മതിൽ വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു. പയ്യന്നൂരിലെ പുതിയ എം എൽ എ ഉണ്ടല്ലോ അക്ഷയ്, അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് ഈ ചുമരെഴുത്തൊക്കെ നടത്തുമല്ലോ, ആ മതിൽ തന്നെ എതിർ പാർട്ടിക്കാർ അതായത് സി പി എംകാർ പൊളിച്ചു കളഞ്ഞിരുന്നു. ഇദ്ദേഹം എം എൽ എ ആയ സമയത്ത് ഇദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്നറിയോ, ആ പൊളിച്ച മതിൽ പിന്നെ പണിത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പയ്യന്നൂരിലെ മലബാറിലെ പല മതിലുകളും ഇടത് മതിലുകളും പൊളിച്ചുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ സഖാവ് അവിടെ അധികാരത്തിൽ എം എൽ എ ആയിട്ട് വന്നത്. ആ വ്യക്തി തന്നെ ഇപ്പൊ എത്തിയപ്പോൾ ആ മതിലുകളൊക്കെ കെട്ടിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മതിൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രതീകമാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകൾക്കിടയിൽ മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു കുഞ്ഞ് കയ്യാലെ ചാടിക്കടന്നിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. പിന്നീട് അകൽച്ച് വന്നു. അകൽച്ച് വരുമ്പോഴാണ് ഈ മതിലുകൾ വരുന്നത്. മതിലുകൾ എപ്പോഴും പൊളിക്കപ്പെടാനുള്ളത് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം ഇവിടെ കെട്ടിയിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആശയങ്ങളുടെ പുറത്ത് പൊളിച്ച മതിലുകൾ വീണ്ടും പണിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള
0: നല്ലൊരു മനുഷ്യൻ തന്നെ. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നോക്കിയിരിക്കുന്ന ഒരു കാര്യം കൂടെ. എന്തായാലും കൊച്ചുരുക്കം ദിവസങ്ങളിലൂടെ അറിയാവുന്നതാണ് ഈ അദ്ദേഹത്തിന്റെ പേര്. നമ്മള് ഗൂഗിളിലെ ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് വി കുഞ്ഞി കൃഷ്ണൻ എന്നാണ്.
1: പലർക്കും അത് അതെയല്ലോ, ഇംഗ്ലീഷ് മലയാളം ഈ പേരുകൾ, മലയാളം പേര് ഇംഗ്ലീഷ് എഴുതുമ്പോൾ പലർക്കും പറ്റുന്ന തെറ്റുകളാണ്. ജെ ഐക്ക് പകരം HIV കൊടുക്കുന്നത്
0: എന്താണെങ്കിലും ആരെങ്കിലും ഒക്കെ സമയം കിട്ടുക ജസ്റ്റ് കിട്ടുന്നതാണ്.
1: ഇപ്പൊ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ലേ അക്ഷയ്? അങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് ഈ നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിൽ. കെ സിക്ക് വേണ്ടി ഫ്ലക്സ് സി പി എം നേതാവ് ക്യാമറയിൽ കുടുങ്ങി. ഇതിനിടയിൽ അദ്ദേഹം ഒരു ഫ്ലക്സ് വെച്ചു. അപ്പൊ എന്താ വിചാരിക്കുക, കോൺഗ്രസ്സുകാർ തന്നെ കെ സിയുടെ ആൾക്കാർ തന്നെ വെച്ചു എന്നല്ലേ വിചാരിക്കുക. അങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചിട്ട് സി പി എം നേതാവ് സേവ് കോൺഗ്രസിന്റെ പേരിൽ കെ സി വേണുഗോപാലിന്റെ ഫ്ലക്സ് വെച്ച സി പി ഐ നേതാവിന് സി സി ടി വിയാണ് ഭാര്യയായത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് വേണുഗോപാൽ ഇവരുടെ ഈ മത്സരം നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ രാത്രി വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച് കെ സി നയിക്കട്ടെ എന്ന് എഴുതിയ ഫ്ലക്സ് സി പി എം നേതാവ് സ്ഥാപിച്ചത്. നേതാവ് തന്നെ രാവിലെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. എന്നാൽ സി സി ടി വി ചതിച്ചാശാനി എന്ന് പറഞ്ഞപോലെ എവിടെ
0: ചെന്നാലും
1: കണക്ക വെള്ളത്തിൽ വല്ലാതെ മീൻ പിടിക്കാൻ നോക്കിയ സി പി എം കാര്യ. നിങ്ങളിപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയരുത്, പക്ഷെ മിണ്ടാതിരിക്കുക. ചില നേതാക്കൾ വാ തുറക്കാതിരിക്കുക കുറച്ചു കാലം. ഇതൊക്കെ ചെയ്ത് നല്ല ചിട്ടയായിട്ട് അച്ചടക്കത്തോടെ നിങ്ങൾ നിങ്ങളുടെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി അണികൾക്കൊപ്പം നിന്ന് ഒരു അഞ്ചു കൊല്ലം വേണ്ട, ഒരു രണ്ട് കൊല്ലം പണിയെടുക്കുക. കൊഴിഞ്ഞു പോയ അണികളൊക്കെ തിരിച്ചു വന്ന് ആ വേരുകളൊക്കെ ഉറപ്പിക്കുന്ന രീതിയിൽ എന്താണെന്ന് അറിയരുത്, പക്ഷെ മിണ്ടാതിരിക്കുക. ചില നേതാക്കൾ വാ തുറക്കാതിരിക്കുക കുറച്ചു കാലം. ഇതൊക്കെ ചെയ്ത് നല്ല ചിട്ടയായിട്ട് അച്ചടക്കത്തോടെ നിങ്ങൾ നിങ്ങളുടെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി അണികൾക്കൊപ്പം നിന്ന് ഒരു അഞ്ചു കൊല്ലം വേണ്ട, ഒരു രണ്ട് കൊല്ലം

0: തലവരായിട്ട് സഞ്ജു വരുമോ എന്നുള്ളൊരു വലിയൊരു ഒരു കാര്യം ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. കുറവാണ്, പക്ഷെ എന്നാലും എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആവാൻ പറ്റാതെയൊന്നുമില്ല. പക്ഷെ അതിലും നമുക്കറിയാലോ എന്താണ് ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾ എത്ര പെട്ടെന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കുമോ എന്നുള്ളതിനകത്ത് സംശയമുണ്ട്.
1: വരണ്ട എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
0: അദ്ദേഹം കളിക്കട്ടെ, മനസ്സറിഞ്ഞ് കളിക്കട്ടെ. അതെ,
1: ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതൊരു ബേർഡൻ ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ കണ്ടു.
0: ഞാൻ എപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് വാക്കുകൾ ഓർമ്മ. എനിക്ക് ഫ്രീ ആയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കണം, അത്
1: മതി. മാത്രല്ല, ഈ ലോബി സമ്മതിക്കുകയും ചെയ്യില്ല. ഒരു രണ്ട് കളിയെങ്ങാനും സച്ചിൻ, പിന്നെ നമ്മുടെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ തോറ്റെങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു. ക്യാപ്റ്റൻ കരിയറും തീരും, കളിക്കാരൻ എന്നുള്ള രീതിയിലുള്ള കരിയറും എല്ലാം തീർക്കും. ആ രീതിയിലൊക്കെ പോകും. നമുക്ക് സഞ്ജു നന്നായിട്ടൊന്ന് കളിച്ച് കണ്ടാൽ മതി. കരിയറിന്റെ പീക്കിലെത്തിയിട്ട് ഒരുപക്ഷെ വിരമിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആവുന്നതിൻ്റെ ഒരു വർഷം മുമ്പൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ക്യാപ്റ്റൻസി കൊടുത്താൽ മതി. അതുവരെ കളിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഫോം തുടരുക, പരിക്കൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുക. ഐ പി എൽ ചെന്നൈക്ക് 5 wickets ജയം, വെട്ടറി മന്നൻ എന്ന രീതിയിലാണ് ഇന്ന് പത്രങ്ങളും ആ രീതിയിലൊക്കെയാണ് കേട്ടോ രസകരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഐ എസ് എൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് ഹാട്രിക് ജയവും. ഇങ്ങനെയൊക്കെ വായിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. ആർ സി ബി തലപ്പത്ത് മുംബൈ പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നല്ല രസമുള്ള ഒരു മത്സരമായിരുന്നു കേട്ടോ നടന്നത്. അത് അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ 2 wicketsന് കീഴടക്കി റോയൽ ചലഞ്ചേഴ്സ്. അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് 2 runs കേട്ടോ. ഒരിക്കലും നടക്കില്ല ഒന്നുകിൽ ഒരു 4 എന്നൊക്കെ വിൽക്കുമ്പോൾ 2 ഓടിയെടുത്തു. പക്ഷേ അങ്ങനെ പിന്നെ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് ആർ സി ബി 1st നിലനിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകകപ്പ് ഫുട്ബോളാണ്. പന്തുരുളാൻ ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ. ലോകം ഒരു പന്തിലേക്ക് ചെറുതാക്കാൻ കൃത്യം ഒരു മാസം ബാക്കി. June 11 യു എസിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 പങ്കെടുക്കുന്ന ടൂർണമെന്റാണിത്. 1930 13 നിന്ന് 2026 48 പങ്കെടുക്കുന്ന ഫിഫ ലോകകപ്പ് ആര് നേടും? ബ്രസീൽ നേടണമെന്നാണ്. അർജന്റീനക്കാരൊക്കെ വരും വരും, പഞ്ഞിക്കിടാൻ വരും. എല്ലാ കാലത്തും എനിക്ക് അടികിട്ടുന്നത് അർജന്റീനക്കാരൻ്റെ. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലിയണൽ മെസ്സി, നമ്മുടെ മെസ്സി, അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം. പക്ഷെ ടീം വരുമ്പോൾ എന്തോ ഞാനറിയാതെ ആ മഞ്ഞപ്പടയുടെ കൂടെ പോയി പോകുന്നു. അത് എൻ്റെ കുറ്റമല്ല, എൻ്റെ സഹോദരൻ ഒരു ബ്രസീൽ ഫാനായിരുന്നു കേട്ടോ. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ, അതായത് റൊണാൾഡോ, റൊമാരിയോ ആ ഒരു കാലം, റൊമാർട്ടോ കാർലോസ് ആ ഒരു കാലം തൊട്ടേ ഒരു ഫാനായിരുന്നു. അപ്പം നമുക്കറിയാലോ ഈ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ നമ്മൾ വല്ലാതെ സ്വാധീനിക്കും. ഇപ്പൊ അക്ഷയ്ക്ക് ഒരു ടീം ഉണ്ടെങ്കിൽ അറിയാത്ത അക്ഷയുടെ സഹോദരി ആ ഒരു ടീമിലേക്ക് വരും. അത് വെച്ചാൽ അത് ആ ഒരു ഒരു സൗഹൃദം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാൽ അതൊരു സ്നേഹമാണ്. നമ്മളറിയാതെ നമ്മൾ സച്ചിന്റെ ഫാൻ ആവുന്നത്, നമ്മളറിയാതെ നമ്മൾ ബ്രസീലിന്റെയോ അർജന്റീനയുടെ ഒക്കെ ഫാൻ ആവുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു ഇത് കൂടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ നിന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ ബ്രസീൽ ഇപ്രാവശ്യം അടിക്കാനുള്ള ഇതൊന്നും ഇല്ല. അർജന്റീന നിലനിർത്തുമോ കപ്പ് എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും റൊണാൾഡോയും ലിയണൽ മെസ്സിയൊക്കെ മത്സരിക്കുന്ന അവസാനത്തെ ലോകകപ്പ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. കഴിഞ്ഞ ലോകകപ്പ് തന്നെ മെസ്സി വിരമിക്കുന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ലോകകപ്പോടുകൂടിയിട്ട് രണ്ടുപേരും വിരമിക്കാനാണ് സാധ്യത. എന്തായാലും നമ്മുടെ റൊണാൾഡോയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സൊക്കെ പടപടപടപടപടേ കുറഞ്ഞു കുറഞ്ഞു പോയി. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ലോകമെമ്പാടും നടക്കുന്ന ഒരു ഇതാണ്. നമ്മുടെയൊക്കെ കുറേ വീഡിയോസ് 2 million, 3 million വീഡിയോസ് ഒറ്റയടിക്ക് 800K, 900K ആവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അത് വീണ്ടും അതേപോലെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ വെരിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നടത്താത്തവർ അത് നടത്തണം. എന്തെങ്കിലുമൊക്കെ സുരക്ഷാ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. മനസ്സിലാക്കി,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. കിലോയ്ക്ക് വില 300 കടന്നേക്കുന്നു. റെക്കോർഡ് വിലയിലേക്ക് റബ്ബർ.
1: റബ്ബറിന്
0: ഭയങ്കര, റബ്ബർ കർഷകർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു നല്ല കാലം എന്നുള്ളതാണ് കർഷകരുടെ ഭാഗത്ത്.
1: എനിക്ക് റബ്ബർ വരുമ്പോ എപ്പോഴും സലീം കുമാറിന്റെ പാട്ടാണ്. എന്തായാലും ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ നട്ടല്ലായിരുന്നു അല്ലേ റബ്ബർ എന്ന് പറയുന്നത്.
0: നമ്മുടെയൊക്കെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ അതേയുള്ളൂ, മൊത്തം അത് തന്നെയാണ് അവിടെ.
1: അതിന്റെ ആ ഒരു ടാപ്പിങ്ങും ആ പാലെടുക്കുന്ന രീതി കാലത്ത് പോകുന്നു. എനിക്ക് കെട്ടിയോളാണ് എന്റെ മാലാഖിയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ അതൊക്കെ കണ്ടത്, ഇങ്ങനെ ഇത്ര കാലത്ത് ഇതിന് പോകണം, എന്നിട്ട് അതിനൊരു വര ഇട്ടിട്ട് ഇരിക്കുമല്ലേ, അപ്പൊ ആ പാലിങ്ങനെ ഊറി വരും അല്ലേ. നമ്മൾ നമുക്കൊന്നും
0: പരിചയം രാവിലെ പോകണല്ലോ ഇതിന് ഒരു പ്രോസസ്സിനായിട്ട്. എന്റെ കൊറേ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ തന്നെ മെഷീൻ ഉണ്ട്, അപ്പൊ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അയ്യേ കിട്ടേക്കുന്നതാണ് ഉണക്കാനായിട്ട്. പിന്നെ ഇതിന്റെ ചുവട്ടിലായിരിക്കും നമുക്ക് മറ്റേ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. അങ്ങനെ നല്ല രസമാണ്. മലയോര പ്രദേശത്തിലേക്ക് ഇടുക്കിയിലേക്ക് കൊണ്ട് കയറുകയാണെങ്കിൽ നല്ല രസമാണ് കൂടുതലും കാണാനായിട്ട്.
1: അപ്പൊ അതിന്റെ വില കൂടുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ ഗൾഫ് പേജ് പെട്ടെന്നൊന്ന് നോക്കി പോവാണെങ്കിൽ ദുബായിൽ ആദ്യ സ്മാർട്ട് ബസ് സ്റ്റേഷൻ വരികയാണ്. മോൾ ഓഫ് എമിറേറ്റ്സിൽ 24 പ്രവർത്തിക്കുന്ന സ്മാർട്ട് ബസ് സ്റ്റേഷൻ നമ്മുടെ ദുബായ് കൂടുതൽ ഹരിതാഭമായിട്ടുണ്ട്. 3 300,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ കൂടി ചെടികൾ വെച്ചുപിടിപ്പിച്ചു എന്നാണ് വാർത്ത. ഗ്ലോബൽ വില്ലേജ് ഈ മാസം 31 വരെ

0: പ്രവേശനം നേടി എന്നുള്ളൊരു നല്ല വാർത്തയുണ്ട്. ഹരിത ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഷാർജയിൽ. ദിബയിൽ മാത്രം വെച്ചു പിടിപ്പിച്ചത് 55,000 തൈകൾ. റാസൽ ഖൈമയിൽ 170 മോട്ടോർ സൈക്കിളുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഓടിച്ച വാഹനങ്ങളാണ് പിടികൂടിയത്. ഇറാന്റെ 2 ഡ്രോണുകൾ പ്രതിരോധിച്ച് നമ്മുടെ UAE. സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇന്ന് പത്രങ്ങളിൽ സജീവമായിട്ടുള്ള വാർത്ത.
1: തീർച്ചയായിട്ടും അപ്പൊ എന്താണ് പ്രധാന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് മിനി പത്ര ബന്ധങ്ങളിലേക്ക് എത്തുന്നതാണ്. പ്രസ് ക്ലബ് ആണ് നമ്മൾ ഇപ്പോൾ രാവിലെ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പൊ എന്താണേലും ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് ഉടനെ തന്നെ ന്യൂസിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.

ഈ ഒരു പാട്ടും ഇതിന്റെ ബീറ്റും ഇന്ന് പാടാത്ത ഒരു മലയാളികളും ഇല്ല, പ്രത്യേകിച്ച് കുട്ടികൾ പോലും ഇല്ല. തൂക്കി സോങ് ഫ്രം വാഴ ടു എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ് ഇൻ ഹോം 92.2 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ. Traffic update.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ഇന്നത്തെ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു സംഘർഷം എന്നുള്ള രീതിയിൽ തന്നെ പറയണം. റോഡ് നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ്, പ്രത്യേകിച്ച് സ്കൂൾ മേഖലയിൽ അടുത്തുള്ള, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ക്യുസേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ, റെസിഡൻഷ്യൽ ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ, എല്ലാ അവിടത്തും നല്ല ഹെവി ട്രാഫിക് സിറ്റുവേഷനാണ് കാണുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം അൽഖേൽ റോഡ്, ദുബായിൽ ഈ ഒരു സമയത്ത് ഇത്ര ട്രാഫിക് വരാത്തതാണ്. നല്ല രീതിയിലുള്ള ട്രാഫിക് കൺജസ്റ്റനാണ് അൽഖേൽ റോഡിൽ കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ലോങ് സ്ട്രെച്ച് ട്രാഫിക്ക്, അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക്ക് ഏകദേശം ഒന്ന് തീരണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കഞ്ച് ഫ്രീ ഉണ്ട്, പക്ഷെ അതല്ല, കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അറേബ്യൻ റാഞ്ചസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഫ്രീ ആവുകയുള്ളൂ. മലിയ സ്ട്രീറ്റും ദെയ്ദ് റോഡും എല്ലാം തന്നെ നല്ല രീതിയിൽ, സ്പെഷ്യലി നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലേക്കും മലിയത്തെ ടോൾ റോഡിലേക്കും വരേണ്ട എക്സിറ്റുകൾ എല്ലാം തന്നെ പാക്ഡാണ്. തവൂൻ എക്സിറ്റും അതൊക്കെ അല്ലെങ്കിലും രാവിലത്തെ ഈ സമയത്ത് നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. പിന്നെ നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള റോഡുകൾ ടുവേർഡ്സ് ജുമേറ ആയിക്കോട്ടെ, വെർദുബായ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ പാക്ഡാണ് ഈ ഒരു സമയത്ത്. എമിറേറ്റ്സ് റോഡുകളിലേക്ക് പോവുകയാണെങ്കിൽ എമിറേറ്റ്സ് റോഡും നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള കൺജസ്റ്റഡാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അജ്മാനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അൽസോറ ആ ഫ്രീ സോണൊക്കെ കഴിഞ്ഞ് നേരെ വരുന്ന സ്ഥലങ്ങളിലും അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, ഫുൾ ട്രാഫിക്കാണ്. സോ അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടാതെ, പല ഇടങ്ങളിലും ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പം എന്താണേലും ഡ്രൈവ് സേഫ്, ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം അത്ര അധികം ട്രാഫിക് ഉള്ള ഒരു ദിവസം കൂടിയാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ആഴ്ചയൊന്ന് കഴിഞ്ഞു, കോൺഗ്രസിന് ഇനിയും മുഖ്യമന്ത്രിയായില്ല. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി. ഇറാന്റെ ഭരണപ്രതിനിധികൾ അയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്നും ട്രംപ്. ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു യുഎസിന്റെ പദ്ധതി. ഹോർമോസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്ന് രാജ്യം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാന്റെ ആവശ്യം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി നിലനിൽക്കുകയാണ്. സമാധാന നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി ട്രംപ് തള്ളിയതോടെ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഹോർമസിലെ പ്രതിസന്ധിക്കിടെ വീണ്ടും ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചു. എണ്ണവില ബാരലിന് $3 ഇന്ന് മാത്രം ഉയർന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം. വിദേശയാത്രകൾ കുറയ്ക്കണം. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം. ഇതിനായി വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്നും കർണാടകയിലെ പൊതുപരിപാടിക്കിടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് KC വേണുഗോപാൽ. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകൾക്കും നിസ്സാര രാഷ്ട്രീയത്തിനും മാത്രം മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ഇന്ത്യ കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും ജനം ബുദ്ധിമുട്ടാതിരിക്കാൻ ആവശ്യമായ ഇന്ധന ശേഖരം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വേണുഗോപാൽ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിൽ വൈകുകയാണ്. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിലായതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായുള്ള നേരിട്ടുള്ള ചർച്ചയുണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല. ഹൈക്കമാൻഡ് തീരുമാനം ഏതായാലും അംഗീകരിക്കുമെന്ന് ചെന്നിത്തലയുടെ പ്രതികരണം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി MLA അഭിപ്രായം തേടിയ ശേഷം തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അതിനിടെ ആരോപിക്കുന്നുമുണ്ട്. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് ഇപ്പോൾ സൂചന. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് MLA ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുമുണ്ട്. CPM അണികൾ ക്രോസ് വോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ആരോപണമുണ്ടായത്. സർക്കാർ നടപ്പാക്കിയ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നും വിമർശനം. മുന്നണി മാറ്റ ചർച്ചയിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉയർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതരം വിവാദത്തിൽ വിശദീകരണവുമായി TVK. വന്ദേമാതരം ആദ്യം പാടിയത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി ആദവ് അർജുന. കേന്ദ്ര സർക്കാർ സെക്കുലർ അനുസരിക്കണമെന്ന് ലോക്ഭവൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടുമെന്നും ആദവ് അർജുന. തമിഴ്നാട്ടിൽ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെയാണ്. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. വിജയ് ഉൾപ്പെടെ 99 നിയുക്ത TVK MLA ആദ്യമായാണ് നിയമസഭാംഗങ്ങൾ ആകുന്നത്. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് SNDP യോഗ നേതാവ് വെള്ളാപ്പള്ളി നടേശന് പങ്കില്ലെന്ന് TK ഹംസ. വാക്കുകൊണ്ടുള്ള പിന്തുണയാണ് വെള്ളാപ്പള്ളി നൽകിയത്. ലോഹ്യം കാണിച്ചപ്പോൾ വെള്ളാപ്പള്ളിയോട് പിണറായി അത് തിരിച്ചു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് TK ഹംസയുടെ പ്രതികരണം. കഴക്കൂട്ടത്തെ CPMൽ പൊട്ടിത്തെറി നടക്കുന്നതായി വാർത്ത. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് പാർട്ടിക്കകത്ത് കഴക്കൂട്ടത്ത് അഭിപ്രായ വ്യത്യാസം. കടകംപള്ളി സുരേന്ദ്രനെതിരെ അവിടെ ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുകയാണ്. പണാധിപത്യം തുലയട്ടെ എന്ന് ഫ്ലക്സിൽ വാചകം. കുളത്തൂർ സഖാക്കളുടെ പേരിലാണ് ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. ഹാൻഡ്രോ വൈറസ് ബാധിച്ച MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപായ ടെനറൈഫിലാണ് നിലവിൽ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. യാത്രക്കാരെ വിമാനമാർഗം അതത് രാജ്യങ്ങളിലേക്ക് മാറ്റും. മടങ്ങിപ്പോകുന്ന യാത്രക്കാർ 72 മണിക്കൂർ ഐസൊലേഷന് ശേഷം 45 ദിവസം വീടുകളിൽ തന്നെ തുടരാൻ നിർദ്ദേശമുണ്ട്. UAE വീണ്ടും ക്ലാസുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിലെ സമാപന തീയതി നീട്ടി. സന്ദർശകരുടെ വൻതിരക്കും വലിയ പെരുന്നാൾ അവധിക്കാലവും കണക്കിലെടുത്ത് May 31 വരെ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുടുംബങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും കൂടുതൽ സമയം ആസ്വദിക്കാനുള്ള അവസരമാണ് ഗ്ലോബൽ വില്ലേജിലൂടെ ഒരുങ്ങുന്നത്. ഗ്ലോബൽ വില്ലേജിന്റെ 30 സീസൺ സുപ്രധാന നാഴികക്കല്ലാണെന്ന് 3 പതിറ്റാണ്ടിലെ വിജയകരമായ യാത്രയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും ദുബായ് ഹോൾഡിംഗ്സ് എന്റർടൈൻമെന്റ് CEO അറിയിച്ചു. IPL ആവേശം അവസാന പന്തിലേക്ക് നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. അവസാന പന്തിൽ 2 വിജയിക്കാൻ വേണ്ടിയിരുന്നു RCB. രാജ്ഭവ എറിഞ്ഞ പന്തിൽ റാസിഖ് സലാം 2 ഓടിയെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത 7 നഷ്ടത്തിൽ മുംബൈ 166 റൺസ് എടുത്തപ്പോൾ 8 നഷ്ടത്തിലാണ് അവസാന പന്തിൽ RCB ഇത് മറികടന്നത്. എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് ബാഴ്സലോണ വീണ്ടും ലാലിഗ കിരീടം സ്വന്തമാക്കി. 29 തവണയാണ് ലാലിഗ കിരീടം ബാഴ്സ സ്വന്തമാക്കുന്നത്. 3 ശേഷിക്കെ 14 പോയിന്റ് നേടിയാണ് പട്ടികയിൽ ഒന്നാമതെത്തിയത്. ഇതോടെ റയൽ മാഡ്രിഡിന് ഒരു കിരീടം പോലും നേടാനാകാത്ത സീസണായി ഇത് മാറി.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, No. 1 Auto AC spare parts in the Middle East.
3: ചൂടൽപ്പം കുറഞ്ഞ ദിവസമാണിന്ന് UAE. ദുബായിൽ ഇപ്പോഴത്തെ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
4: 64%.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degrees vandamakam. Admissions are now open.
1: Good morning, welcome back home 92.2 ഒപ്പമിലേക്ക് സ്വാഗതം. സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ്, മെയ് 11 തിങ്കളാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. മെയ് മാസവും എത്ര പെട്ടെന്നാണ് ഈ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പൊരുത്തവും കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 4-ാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നു, വീണ്ടും ഇന്ന് 11-ാം തീയതി പറഞ്ഞു ഞാൻ പറയുന്നു. അടുത്ത ഇനി തിങ്കളാഴ്ച വരുമ്പോൾ അടുത്ത 7 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 18-ാം തീയതി പറയുന്നു. ഈ നമ്മുടെ എന്താ പറയണേ, ഈ ഇലക്ഷനും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ നോക്കി നോക്കി നോക്കി നമ്മുടെ സമയം പോകുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ അറിയുന്നില്ല കേട്ടോ. എന്താണേലും എല്ലാ ദിവസവും വളരെ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കട്ടെ. എന്നാലും തിങ്കളാഴ്ച നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഒരു വീക്കിലെ പ്ലാനിങ് നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഒരു മിഡ് വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തിങ്കളാഴ്ച നമ്മൾ ചെയ്യുന്ന, നമ്മുടെ തിങ്കളാഴ്ച നമ്മുടെ നോട്ട്സിൽ രേഖപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പം എന്താണേലും എല്ലാവർക്കും ഒരു ഹാപ്പി മൺഡേ നേർന്നുകൊള്ളുന്നു. ഈ എത്ര പേര് നോട്ട്സ് എഴുതുന്നുണ്ട്? ഈ പലപ്പോഴും നമ്മൾ ഡിജിറ്റൽ നോട്ട്സിലേക്ക് നിങ്ങൾ ഈ മാറിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും നിങ്ങൾ പേപ്പറാണോ, നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ്? നമ്മൾ പലപ്പോഴും, എൻ്റെ ഒരു പണ്ട് ഒരു സിഇഒ ഉണ്ടായിരുന്നേ, ഞാൻ എൻജിനീയറിങ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പേപ്പർ കൈകൊണ്ട് തൊടില്ല. അത് പേപ്പർ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുന്നത്, ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഫുള്ളി ഈ ഡിജിറ്റലിയാണ്, അതായത് നോട്ട്സ് ആണെങ്കിലും ഡിജിറ്റലി, പേപ്പർ വർക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെറിയൊരു ലെറ്റർ ആണെങ്കിൽ പോലും അത് ഡിജിറ്റലി. അപ്പം ഞാൻ നേരെ തിരിച്ചുമായിരുന്നു, ഞാൻ പേപ്പർ ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് പോലെ പേപ്പറിലാണ് നമ്മളെല്ലാം എഴുതി പഠിച്ചും എല്ലാം ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് അത്ര പേപ്പർ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ സ്ലോലി സ്ലോലി കംപ്ലീറ്റ്ലി ഡിജിറ്റലി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര കൺവീനിയൻസ് ആണ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വർക്കബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടും, ടേബിള് നീറ്റായിരിക്കും. ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഡിജിറ്റലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ സെക്യൂർ ആയിരിക്കണം, നിങ്ങളുടെ സിസ്റ്റം അത്രയും നന്നായിരിക്കണം. ഈ വൈറസ് കാര്യങ്ങളൊക്കെ കയറുന്നതാണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് ഈ തിങ്കളാഴ്ച രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കാര്യമായിട്ടാണ് നമുക്കിപ്പം എന്താ പറയണേ, ഈ ഡിജിറ്റലി നമ്മൾ രേഖപ്പെടുത്തുന്ന നോട്ട്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മളെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. എനിവേസ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എക്സ്റ്റെൻഡ് മേ ബി എന്നുള്ളതായിരുന്നു ഞാൻ പറയുക. കാരണം എൻ്റെ മനസ്സിൽ എവിടെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്യും, എല്ലാ വർഷവും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പെരുന്നാൾ കഴിയുന്നവടം വരെ, ഈ മാസം അവസാനം വരെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മറ്റേ സൂപ്പർ പാസ് പോലെ തന്നെ നമുക്ക് എല്ലാ റൈഡ്സിലും ഒക്കെ കയറാൻ പറ്റുന്ന ഒരു സിംഗിൾ പാസ് കൂടെ അവരിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 99 ദിർഹംസ് ആണെന്ന് തോന്നിയിട്ട്. അതിൻ്റെ കോസ്റ്റ് നല്ലതാണ്, കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിലെ റൈഡ്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്, നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ പോയി എൻജോയ് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയിട്ട് ഭയങ്കര ഒരു രസമാണ്, ഹാപ്പനിങ് ആണ് അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിൽ പോവാം, വീക്കെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്, നമ്മൾ ക്യൂ നിന്ന് അത്രയും അധികം വിഷയം. വീക്ക് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ എന്താണേലും ഈ മാസം അവസാനം വരെയുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ നമുക്ക് റമളാൻ മാസത്തിലെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര ഭയത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയണേ, ആ ഒരു ഗ്യാതറിങ്ങും കാര്യങ്ങളും ഒന്നും നമ്മൾ അധികം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോയ ഒരു സിറ്റുവേഷനും ആയിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്താണേലും കീപ് എൻജോയ് എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നത്. എന്താണേലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സോങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഞാൻ മറ്റൊരു കാര്യം, നമ്മുടെ ഈ എയർ ഇന്ത്യയിൽ എത്ര ജീവനക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതിനകത്ത് ജീവനക്കാരെ പിരിച്ചു വിടുന്നതിൻ്റെ ഒരു കാരണം കൂടെ, അതായത് വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിലല്ല, ജീവനക്കാർ ചെയ്ത ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ കണ്ടുപിടിച്ച് സിഇഒമാർ അവരെ പിരിച്ചു വിട്ടേക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ പറയാം, എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്.
0: Trending song of the hour.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: എന്താണേലും രാവിലത്തെ ട്രാഫിക്കിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ റോഡ് കൺജസ്റ്റഡ് ആണ്. എമിറേറ്റ്സ് റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ റോഡും കൺജസ്റ്റഡ് ആണെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അല്ലി ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ്, നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറേബ്യൻ റാഞ്ചസ് വരെ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മലിഹ സ്ട്രീറ്റും നല്ല കൺജസ്റ്റഡ് ആണ്. കാരണം പ്രത്യേകിച്ച് നമുക്ക് അലിത്തേറ്റ് ഓൾഡ് റോഡിലേക്ക് വേണ്ട എക്സിറ്റും അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സിറ്റും അത് കഴിഞ്ഞിട്ടും ഫ്രണ്ടിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. നമ്മുടെ മലിഹ സ്ട്രീറ്റിൽ ഫുള്ള് റോഡ് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആണ് കേട്ടോ. ഇന്നത്തെ ഇതേതാണ് ഈ റോഡ്, നമ്മുടെ അൽഖൈർ റോഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് മറ്റേ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന സ്ഥലങ്ങളിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അലൈൻ ദുബായ് റോഡിൽ ഇന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര അതുവഴി ആരെങ്കിലും പോകുന്നവരാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഒരു ആക്സിഡൻറ്റ് ഞാൻ കണ്ടിരുന്നു, പക്ഷേ അവിടെ നല്ല ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് കാണുന്നുണ്ട്. സ്പെഷ്യലി നമ്മൾ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ ആ റോഡെടുത്ത് നമ്മൾ ഒരു എക്സിറ്റ് ആണ് നോക്കുന്നതെങ്കിൽ റാസൽകോ റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് നിങ്ങൾ അൽഖൈർ റോഡിലേക്ക് പോകാൻ അലൈൻ റോഡിലേക്ക് പോകാനാണ് നോക്കുന്നതെങ്കിൽ അവിടെ കൺജഷൻ ഉണ്ട്. എല്ലായിടും അലൈൻ റോഡിലും കൺജഷൻ ഉണ്ട്, റാസൽകോ റോഡിലും ആക്സിഡൻ്റ് ഉണ്ട്. രണ്ട് റോഡിലും ആക്സിഡൻ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൺജഷൻ ആണ്. ഇനി ഞാൻ നോക്കിയിട്ട് ടോൾ കൊടുത്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഷെയ്ഖ് സായ റോഡ് മാത്രമാണ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഈ സിറ്റുവേഷൻ കാണുന്നത്. ബാക്കി എല്ലായിടത്തും സ്ലോ മൂവിങ് ആയിട്ടാണ് വെഹിക്കിൾ നിൽക്കുന്നത്. എന്തായാലും ഡ്രൈവ് സേഫ്, കുത്തിക്കേറ്റാൽ ഒന്നും വേണ്ട. നമുക്ക് ഡ്രൈവ് വളരെ പെയ്യെ മെല്ലെ പോയാൽ മതി. നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ആണ് എല്ലായിടത്തും കാണാൻ സാധിക്കുക. അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Alright, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയമാണ്. ആൻഡ് ഹിയർ വി ആർ ലൈവ് ഇൻ ഇൻസ്റ്റാഗ്രാം ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ എന്താണ് മിനി പത്രം ഇന്നത്തെ എന്താ സംഭവം?
2: ഇന്നത്തെ സംഭവം നോക്കുമ്പോൾ, ഇന്ന് ടിവിയിൽ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് നടന്ന നിയമസഭാ സമ്മേളനത്തിന് അവിടെ തുടക്കമാകുന്നു. മെയ് 4 തന്നെയാണ് എല്ലാ സ്ഥലത്തും വോട്ടെണ്ണിയത്, പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതാണ്. അപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. 1996 അന്ന് വോട്ടെണ്ണൽ, അതായത് ഫലം വന്നത് മെയ് 10, തീരുമാനമായത് മെയ് 18. അന്ന് ഇടതുപക്ഷത്തായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പൊ ഇടതുപക്ഷക്കാരെ, നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ വലിയ റൈറ്റ് ഇല്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കണം. അന്ന് ആ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കാതിരുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ആയത്. ആ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം മാത്രമാണ് ഉണ്ടായിരുന്നത്. VS അച്യുതാനന്ദൻ തോറ്റ, EK നായനാർ മുഖ്യമന്ത്രിയായ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മുഖ്യമന്ത്രിയായ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
1: റീഇലക്ഷൻ
2: തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം വീണ്ടും 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സുരക്ഷിത മണ്ഡലമാണ് തലശ്ശേരി, അവിടെ നിന്ന് ജയിച്ച് കയറുന്നു EK നായനാർ. ഈ സംഭവത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു പേര് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് പാർട്ടി ജയിക്കുമ്പോൾ തോൽക്കുന്ന VS, VS ജയിക്കുമ്പോൾ എപ്പോഴും പാർട്ടി തോൽക്കും. അങ്ങനെ എപ്പോഴും അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഇത്രയും പാടുപെട്ട ഒരു നേതാവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം VS അച്യുതാനന്ദൻ. പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കും, VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുമെന്നത് 2004 വരെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പഴഞ്ചൊല്ലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു VSന്റെ ഒരു രാഷ്ട്രീയ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരള രാഷ്ട്രീയത്തിൽ അധികാര കസേരയിലെത്താൻ ഇത്രത്തോളം കാത്തിരുന്ന ഒരു നേതാവ് ഉണ്ടോ എന്ന നമ്മുടെ തുടക്കത്തിലെ ചോദ്യത്തിന് ഈ കാലം വരെയും അദ്ദേഹം തന്നെയുള്ളൂ എന്നതാണ് ഉത്തരം. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഒരു സാങ്കേതികത നോക്കുമ്പോൾ 8 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 3 തവണ മാത്രമാണ് VS തോറ്റത്. പക്ഷെ എന്നിട്ടും VSനെ ഈ മുഖ്യമന്ത്രി കസേരയിൽ എത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അതെന്തുകൊണ്ട്? VS തോൽവി അറിഞ്ഞ 2 തവണയും അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടത് ചെറിയ കസേരയല്ല, മുഖ്യമന്ത്രി കസേര. 2 പ്രാവശ്യം അദ്ദേഹത്തിന് അങ്ങനെയാണ് ഉണ്ടായത്. അതിലുപരിയായിട്ട് അദ്ദേഹം തോറ്റതിന് കാരണം CPMന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അന്ന് വലിയ വിഭാഗീയതയുള്ളൊരു സമയമായിരുന്നു. പിണറായി പക്ഷം ഒരു ഭാഗത്ത്, VS പക്ഷം ഒരു ഭാഗത്ത്, അതിനു മുമ്പ് EK നായനാരുടെ, അങ്ങനെ CPMനകത്ത് 2 പ്രബല പക്ഷങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ VD സതീശൻ, KC വേണുഗോപാൽ പോലെ അവിടെയും വലിയ ശക്തമായിട്ടുണ്ടായിരുന്നു. VS മത്സരിച്ച തെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് നോക്കാം. 1965 VS ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചത്. ചെറിയ പ്രായത്തിലാണ്, സ്വന്തം നാടായിട്ട് അമ്പലപ്പുഴയിലായിരുന്നു മണ്ഡലം. 65 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 30കളിലാണ്. വീട് നിൽക്കുന്ന മണ്ഡലം ായിട്ടും കന്നി അംഗത്തിൽ തന്നെ VS തോറ്റുപോവുകയാണ് ഉണ്ടായത്. 2327 വോട്ടിന് കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനോടാണ് അദ്ദേഹം ആദ്യ മത്സരത്തിൽ തോറ്റത്. അന്ന് പാർട്ടി അധികാരത്തിലില്ല, അന്ന് VSയും ജയിച്ചില്ല, പാർട്ടിയും ജയിച്ചില്ല. വിമോചന സമരത്തെ തുടർന്ന് കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ്, RSP സഖ്യമാണ് അന്ന് അധികാരത്തിൽ വന്നത്. PSPയിലെ പട്ടം താണുപിള്ളയും പിന്നീട് കോൺഗ്രസിലെ R ശങ്കറും മുഖ്യമന്ത്രിമാരായി. 2 വർഷത്തെ ഭരണത്തിന് ശേഷം പട്ടം താണുപിള്ളയെ ഗവർണറായിട്ട് നിയമിച്ചതിനെ തുടർന്ന് R ശങ്കർ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് മാറുന്നു. 64 എന്ത് സംഭവിക്കുന്നു? ഈ സർക്കാർ വീണു. പിന്നീടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യരക്ഷാ നിയമം അനുസരിച്ച് 140 CPM നേതാക്കളും അന്ന് തടങ്കലിലായിരുന്നു. സ്ഥാനാർത്ഥികളിൽ ഏറെയും ജയിലായിരുന്ന സമയത്ത് EMS ആണ് പ്രചരണത്തിന് അന്ന് നേതൃത്വം നൽകിയത്. 73 സീറ്റുകളിലാണ് അന്ന് CPM മത്സരിച്ചത്. 40 പേര് വിജയം കണ്ടു, 39 പേരും ജയിലിൽ നിന്നാണ് അന്ന് വിജയിച്ചത്. പക്ഷെ അന്ന് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്, മുന്നണി ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ടും വീണ്ടും നമ്മുടെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണമാണ് വന്നത്. ഇനി 1967 VSM ജയിച്ചു, അന്ന് പാർട്ടിയും ജയിച്ചു. 67 പിന്നീട് ആദ്യത്തെ മത്സരത്തിന് ശേഷം, തോറ്റതിന് ശേഷം VS ജയിക്കുന്നത്. അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ VS ജനവിധി തേടി. ഇപ്പോൾ നമ്മുടെ ജി സുധാകരൻ ജയിച്ചു കയറിയ അമ്പലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി A അച്യുതൻ അദ്ദേഹം നല്ല മാർജിനിൽ തന്നെ 9195 വോട്ടുകൾക്ക് തോൽപ്പിച്ചിട്ടാണ് 44-ാമത്തെ വയസ്സിൽ VS ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ആലപ്പുഴയിലെ AD തോമസും ബാലുശ്ശേരിയിലെ സൂരജൊക്കെ, അഭിജിത്തും ഒക്കെ ചെറിയ പ്രായത്തിൽ 30കളിൽ നിയമസഭയിൽ എത്തുന്ന കാര്യം പറഞ്ഞപ്പം 44-ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നത്. അപ്പോൾ 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നും അല്ല കേട്ടോ. 44 കഴിഞ്ഞാലും 91 വയസ്സായാലും നമുക്ക് മുഖ്യമന്ത്രിയൊക്കെ ആകാൻ വേണ്ടി പറ്റും. EMSന്റെ രാഷ്ട്രീയ പരീക്ഷണ ഭൂമിയായിട്ട് കേരളം മാറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 1967. അന്നാണ്

0: സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വരുന്നത്. 14 മന്ത്രിസഭയായിരുന്നു. CPMൽ നിന്ന് 4, മുസ്ലിം ലീഗിൽ നിന്ന് 3, CPIയിൽ നിന്ന് 2, PSP, RSP, KSP, SSP എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനം. EMSന് പുറമെ ഗൗരിയമ്മ വരുന്നു, EK ഇമ്പിച്ചുബാവ വരുന്നു, MK കൃഷ്ണൻ മന്ത്രിമാരാകുന്നു. EMSും ഗൗരിയമ്മയും 1 മന്ത്രിസഭയിലും അംഗങ്ങളായിരുന്നു, അതുകൊണ്ട് തന്നെ 2 മന്ത്രിസഭയിലും അവർ വരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും VSന് ആ മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിയുന്നില്ല. 1970 എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ജയിക്കുന്നു, പക്ഷെ അന്ന് VS അച്യുതാനന്ദൻ തോൽക്കുന്നു എന്നതാണ്. അതായത് അധികാരത്തിലേക്ക് വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ VS അച്യുതാനന്ദനെ തോൽപ്പിക്കുക. അന്ന് സംഭവിച്ചത് 2 മാത്രമായിരുന്നു EMSന്റെ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ആയുസ്. സപ്തകക്ഷി മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗ് അന്ന് പിന്മാറുന്നു, മന്ത്രിസഭ വീഴുന്നു. മുസ്ലിം ലീഗ് പിന്തുണയോടെ 10 CPIയുടെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിക്കുന്നു. 1970 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അമ്പലപ്പുഴ VSനെ വീണ്ടും തുണയ്ക്കുന്നു. RSPയിലെ KK കുമാരപിള്ളയെ തോൽപ്പിച്ചിട്ട് അങ്ങനെ VS സീറ്റ് നിലനിർത്തുന്നു. എന്നാൽ CPM അന്ന് തകർന്നടിഞ്ഞു. കോൺഗ്രസ് CPI മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് RSP സഖ്യമാണെന്ന് അധികാരത്തിലെത്തുന്നത്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമാകുന്നു. അടിയന്തരാവസ്ഥയിലടക്കം 7 ഈ സഖ്യം ഭരിക്കുന്നു കേരളം. ഭൂപരിഷ്കരണ നിയമം അടക്കം നടപ്പിലാക്കിയത് ഇക്കാലത്തിലാണെങ്കിലും രാജിന്റെയും വർഗീസിന്റെയും ഒക്കെ മരണം ഒരുപാട് കോഴിളക്കമുണ്ടാക്കുന്നു. അന്ന് CPMന്റെ നിയമസഭയിലെ പ്രധാന ശബ്ദം ആരായിരുന്നു ചോദിച്ചാൽ VS അച്യുതാനന്ദനായിരുന്നു. 25 വയസ്സുള്ള ഒരാൾ കൂടി അന്ന് നിയമസഭയിൽ CPMനെ പ്രതിനിധീകരിച്ചിട്ടെത്തിയത് വെറും 25 വയസ്സ്. ആരാണെന്നറിയോ? പിണറായി വിജയൻ. 1977 VSും തോറ്റു, പാർട്ടിയും തോൽക്കുന്നു. ഈ VSന്റെ തോൽവിയും പാർട്ടിയുടെ ഒരു തോൽവിയാണ് നോക്കുന്നത് നമ്മള്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 തെരഞ്ഞെടുപ്പിൽ കുമാരപിള്ളയോട് 5585 വോട്ടിന് VS അച്യുതാനന്ദൻ തോൽക്കുന്നു. CPM പാർട്ടിയും തോറ്റു. 1977 5 നിയമസഭയിൽ 3 അന്ന് കേരളത്തിന് 3 ഉണ്ടായത്. 1977 ഏപ്രിൽ 27 മുതൽ 1978 ഒക്ടോബർ 7 വരെ AK ആന്റണിയാണ്. 1978 ഒക്ടോബർ 29 മുതൽ 1979 ഒക്ടോബർ 7 വരെ CPIയുടെ PK വാസുദേവൻ നായർ. അദ്ദേഹത്തെ ഓർക്കുന്നില്ല പലരും. 1979 ഒക്ടോബർ 12 മുതൽ 1979 ഡിസംബർ 1 വരെ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയ. ഇവരായിരുന്നു ആ ഒരു ചെറിയ ടേമിൽ 3 കേരളം ഏറെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായ ഒരു കാലം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് 3 ചെറിയ ടേമിൽ ഭരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭരണ സ്ഥിരതയില്ല. ഇനി 1980 പാർട്ടി അധികാരത്തിൽ വരുന്നു, പക്ഷേ VS അപ്പോൾ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം VS അച്യുതാനന്ദ EK നായനാർ മുഖ്യമന്ത്രിയാകുന്നു. VS അച്യുതാനന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നു. അന്ന് 93 സീറ്റ് നേടിയിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നു. VS പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നു, EK നായനാർ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഒരു രീതിയിലേക്ക് ഭരണം പോകുന്നൊരു കാഴ്ച. CPM 35 സീറ്റ് നേടി. 11 ആ സർക്കാരിന് ആയുസുണ്ടായി. പിന്നീട് കോൺഗ്രസിന്റെ കരുണാകരൻ മുഖ്യമന്ത്രിയായി. 82 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നു. നീണ്ട 3 VS സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. അതാണ് CPMന്റെ ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യം. 87 തെരഞ്ഞെടുപ്പിലും VS മത്സരിച്ചില്ല, പക്ഷേ പാർട്ടി അധികാരത്തിലെത്തുന്നു. EK നായനാർ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. അവിടെയൊക്കെ VSന് മുഖ്യമന്ത്രിയാകാമായിരുന്നു എന്ന് ഓർക്കണം. ഇനി 1991 VS അന്ന് ജയിക്കുകയാണ് കേട്ടോ, അന്ന് പാർട്ടി തോറ്റു. 1989 പാർലമെന്ററി രംഗത്തുള്ളവർ സംഘടനാ രംഗത്തേക്കും സംഘടനാ രംഗത്തുള്ളവർ പാർലമെന്ററി രംഗത്തേക്കും മടങ്ങുക എന്ന പ്രമേയം സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിൽ VS വിജയിച്ചു. നല്ലൊരു കാര്യമാണ്. അതായത് കുറച്ചു കാലം സംഘടനാ തലത്തിൽ നിന്നവരെ പാർലമെന്ററി രംഗത്തേക്ക്, അതായത് MLA പദവിയിലേക്ക് കൊണ്ടുവരിക. അവിടെ കുറെ കാലം ഉണ്ടായിരുന്ന തിരിച്ച് റൊട്ടേഷൻ, അത് കൊണ്ടുവന്നത് VS അച്യുതാനന്ദനാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലർക്ക് വേണ്ടിയിട്ട് ചരിത്രം വഴിമാറുന്നു പറഞ്ഞ പോലെ ചിലർക്ക് മുന്നിൽ എല്ലാം
1: ഒരു എളുപ്പത്തിൽ വന്നേക്കുന്ന ഒരു നേതാവ് അല്ലായിരുന്നു അദ്ദേഹം. എത്ര തോൽവി കണ്ടു വന്ന ഒരു നേതാവ്.
0: അതാണ് തോൽവികളിലൂടെ പാർട്ടി ജയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭാഗ്യമില്ല എന്നൊക്കെ പറയില്ലേ ചിലരെ സംബന്ധിച്ച്. അത് VS അച്യുതാനന്ദന് അധികാരത്തെ സംബന്ധിച്ചിട്ട് കുറച്ച് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം മുഖ്യമന്ത്രിയും ഒക്കെ സ്നേഹത്തോടെ ഉണ്ടായിരുന്നെങ്കിലും അധികാര കസേരയിൽ ഇതിനപ്പുറത്ത് ഇരിക്കാൻ പറ്റുന്ന, നേരത്തെ ഇരിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു. എന്തായാലും നായനാർ പാർട്ടി സെക്രട്ടറി VS മുഖ്യമന്ത്രി ആവുകയും എന്നതായിരുന്നു 91 ഒരു ചട്ടം. പാർട്ടി സമ്മേളനത്തിൽ മാത്രമേ സെക്രട്ടറി ആവാനുള്ള എന്ന നിബന്ധനയൊക്കെ വെച്ച് 91 കാലാവധി തീരാൻ 1 ബാക്കി നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒപ്പം അന്ന് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് കാലാവധി കഴിഞ്ഞിട്ടില്ല, രണ്ടും കൂടെ ഒന്നിച്ച് നടത്താലോ എന്ന് വിചാരിച്ചിട്ട് വലിയ മാർജിനിൽ വീണ്ടും അധികാരത്തിൽ വരാമെന്ന് ഇടത് മുന്നണി കരുതുന്നു. ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന മാരാരിക്കുളത്ത് നിന്ന് VS അച്യുതാനന്ദൻ മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് മുഖ്യമന്ത്രിയാകാമെന്ന് VS കണക്ക് കൂട്ടുന്നു. 10 സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് പാർട്ടിയിൽ അനിഷേധ്യമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നു. ഇടതുകോട്ടയായിട്ടുള്ള മാരാരിക്കുളത്ത് നിന്ന് 9980 വോട്ടുകൾക്ക് സി പി സുഗതനെ തോൽപ്പിച്ചിട്ട് നിയമസഭയിലേക്ക് എത്തുന്നു വി എസ് അച്യുതാനന്ദൻ. പക്ഷെ എന്താ ഉണ്ടായതെന്ന്, രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഒരു വലിയ സഹതാപ തരംഗം ആഞ്ഞു വീശുന്നു. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. കോൺഗ്രസിന്റെ കെ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. വി എസ് വീണ്ടും മുഖ്യമന്ത്രിയാകാതെ പോകുന്നു എന്നതാണ് അന്നത്തെ സംഭവം. 91 ഡിസംബറിൽ കോഴിക്കോട് സമ്മേളനത്തിൽ വി എസ് സെക്രട്ടറി ആകുന്നത് തടയാൻ വേണ്ടി ടി എം എസ് 64 സംസ്ഥാന കമ്മിറ്റിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നാക്കം, അവിടെ ഒരു വിഭാഗീയത നടന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇനി പിന്നീടാണ് സി പി എമ്മിനെ ഇളക്കി മറിച്ച വി എസിന്റെ മാരാരിക്കുളം തോൽവി എന്ന് പറയുന്നത്. ഏറ്റവും അധികം സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ സജീവ ചർച്ചയാകുന്ന ഒരു സംഭവമാണ് ഈ മാരാരിക്കുളത്തെ തോൽവി. കേരളീയ രാഷ്ട്രീയം വെച്ചിട്ട് 1996 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാനായിരുന്നു സാധ്യത. മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ ചാരായ നിരോധനം അടക്കമുള്ള നിർണായക നീക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയാകാൻ വി എസ് ആരെയും തലയും മുറുക്കി. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. സുരക്ഷിത മണ്ഡലമായിട്ടുള്ള മാരാരിക്കുളത്ത് നിന്ന് വി എസ് ജനവിധി തേടുന്നു. അന്ന് പിന്നെ അക്ഷയ 71% നല്ല പോളിംഗ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം എല്ലാവരും മാരാരിക്കുളത്തേക്ക് ഉറ്റുനോക്കി ഞെട്ടിപ്പിക്കുന്ന ഫലമാണ് മാരാരിക്കുളത്ത് നിന്ന് വന്നത്. 4 തെരഞ്ഞെടുപ്പിൽ തോറ്റ കോൺഗ്രസിന്റെ ടി ജെ ഫ്രാൻസിസ് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ വി എസ് അച്യുതാനന്ദനെ 1965 വോട്ടുകൾക്ക് തോൽപ്പിക്കുന്നു എന്നതാണ് സംഭവം. 80 നേടി അന്ന് ഇടതുപക്ഷം ഭൂരിപക്ഷം കടന്ന് അധികാരത്തിലേക്ക് വരുന്നു. മുഖ്യമന്ത്രിയായി വീണ്ടും ഇ കെ നായനായരെ തെരഞ്ഞെടുക്കുന്നു. അന്ന് മത്സരിക്കില്ല, മത്സരിക്കാതെ മാറുന്ന വ്യക്തിയാണ് ഇ കെ നായർ. ഇന്നത്തെ കെ സി വേണുഗോപാലിന്റെ അതേ അവസ്ഥ. മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ നായനാർ തലശ്ശേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം വി എസിലേക്ക് ഉറ്റുനോക്കിയ സമയമായിരുന്നു അത്. ഉള്ളിൽ അല കടൽ ഇളകുമ്പോഴും പുറമേക്ക് വി എസ് അക്ഷോഭ്യനായിട്ട് നിന്നു എന്നാണ് അന്നത്തെ മാധ്യമങ്ങളൊക്കെ അത് വിശേഷിപ്പിച്ചത്. പാർട്ടിക്കുള്ളിലെ പ്രബല ശക്തിയാണ് തന്റെ തോൽവിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് വിഭാഗീയതയാണ് തോൽവിക്ക് കാരണമെന്ന്. പിന്നീട് 2001 വി എസ് മലമ്പുഴയിൽ നിന്ന് ജയിച്ചു. അന്ന് പാർട്ടി തോൽക്കുകയാണ് ഉണ്ടായത് വീണ്ടും. പിന്നീട് വീണ്ടും 2006 വി എസിന്റെ സ്വപ്നം പൂവണിഞ്ഞു. വി എസിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായി. വി എസിന് സീറ്റ് നൽകേണ്ടെന്ന് ഔദ്യോഗിക വിഭാഗം തീരുമാനിക്കുന്നു. പ്രായാധിക്യമുണ്ട്, വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പാലക്കാട് മലമ്പുഴയിൽ വി എസിന് സീറ്റ് നൽകി. വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ അന്ന് വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്ന് ജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. നീണ്ട ഒരു കാത്തിരിപ്പ്, വീണ്ടും അദ്ദേഹത്തിന് തുടർഭരണം കിട്ടുമായിരുന്നു. പക്ഷേ 2011 ഭരണ തുടർച്ചയുണ്ടായെങ്കിലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കാനേ പറ്റിയുള്ളൂ. ഐസ്ക്രീം പാർലർ കേസുണ്ടായിരുന്നു. ബാലകൃഷ്ണപിള്ളിയുടെ ജയിൽ ശിക്ഷയുണ്ടായിരുന്നു. വി എസിന്റെ ഒറ്റയാൾ പ്രചാരണമൊക്കെ ശക്തമായിരുന്നു. പക്ഷേ ഇടതുമുന്നണി 68 UDF 72 68 72 കേരളത്തിന്റെ ചരിത്രത്തിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ വീണ്ടും ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാർട്ടി തന്നെ തോൽപ്പിച്ചു എന്ന് പാർട്ടിക്കാർ തന്നെ പിന്നീട് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ്. അല്ലെങ്കിൽ പിണറായി വിജയന് മുമ്പേ കേരളത്തിൽ തുടർ ഭരണം ലഭിക്കേണ്ടിയിരുന്നത് പേര് വി എസ് അച്യുതാനന്ദൻ എന്നായിരുന്നു.
1: തീർച്ചയായിട്ടും പൊളിറ്റിക്സ് വാട്ടേ പൊളിറ്റിക്സ് അല്ലേ, ഇത് തന്നെയാണ് നമ്മുടെ കേരള പൊളിറ്റിക്സ് എന്ന്. പൊളിറ്റിക്സിന്റെ വാക്ക് തന്നെ ഇത് ഇത്രയും കേട്ടവർക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ എന്താണേലും വി എസ് അച്യുതാനന്ദന്റെ ആ ഒരു വലിയൊരു നിരയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോ ഒരുപക്ഷെ വി എസിന്റെ ജേണിയുടെ ഇടയ്ക്കാണ് പിണറായി വിജയൻ കയറുന്നതെങ്കിലും പിന്നെ അത് രണ്ട് സ്വരങ്ങളായിട്ട് ആ പാർട്ടിയിൽ നിലനിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താ സംഭവത്തിൽ ഇന്ന് നമ്മൾ കേട്ടത് കുറച്ച് ചരിത്രമായിരുന്നു അബൌട്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ലെജൻഡറി ലീഡറിനെ കുറിച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഹായ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എം ലേക്ക് സ്വാഗതം വൺസ് അഗൈൻ. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് എയർ ഇന്ത്യയിൽ എത്രയാണ് സ്റ്റാഫുകൾ ഉള്ളത്, അതിൽ നിന്ന് എത്ര പേരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ടെർമിനേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. ഏകദേശം നോക്കുകയാണെങ്കിൽ 24,000 എംപ്ലോയീസ് ആണ് എയർ ഇന്ത്യക്കുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 1,000 ജീവനക്കാരെയാണ് ഇവർ ഒരു വിഭാഗത്തിൽ മാത്രം പിരിച്ചുവിട്ടേക്കുന്നത്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ, അതായത് കുറ്റകൃത്യങ്ങൾ. എന്താണ് എയർ ഇന്ത്യയിലൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയായിരിക്കും ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് എന്തായിരിക്കും ഇവർ നടത്തിയേക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഇതിനകത്ത് ഫ്ലൈറ്റിൽ നിന്നുള്ള മോഷണം ഇത് അടിപൊളിയായിട്ട് പറഞ്ഞേക്കുന്നു. ഞാൻ ആ CEO ആണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹം ഇത്ര പബ്ലിക്കായിട്ട് അത് പറയാൻ കാണിച്ച ഒരു മനസ്സിനെയാണ് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഫ്ലൈറ്റിൽ നിന്നുള്ള പല കാര്യങ്ങളുടെ മോഷണങ്ങളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇവരുടെ സ്റ്റാഫിലായിരുന്നു. അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള വെയിറ്റുകൾ, ലഗേജുകൾ ഫ്ലൈറ്റിലേക്ക് കയറ്റുക എന്നുള്ളത്, അത് എല്ലാത്തിനും ഒരു പോളിസി ഉണ്ടല്ലോ. അപ്പോൾ ഈ പോളിസീസിനെ മറികടന്നുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, പല ഡിസിപ്ലിനറി ആക്ഷൻസ് ഇതൊക്കെ തുടർന്നാണ് കഴിഞ്ഞ 3 വർഷം 1,000 എംപ്ലോയീസിനെ ഇവർ പിരിച്ചുവിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ആകെ 24,000 പേരേ ഉള്ളൂ. അതിൽ നിന്ന് 1,000 എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക ഈ ചെറിയ കണക്കല്ല, ചെറിയ കണക്കല്ല, ഒരിക്കലും ചെറിയ കണക്കല്ല. 1,000 എന്ന് പറയുന്നത് വളരെ വലിയ കണക്ക് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഇവരുടെ ഒരു ഹ്യൂജ് ടെർമിനേഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട്, എന്ത് പറയുന്ന വെളിയിൽ പറയാത്ത പല കാരണങ്ങളുണ്ടാവും നമുക്കറിയില്ല, പക്ഷേ എന്താണെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നുണ്ടായിരുന്നു, അതായത് എമിറേറ്റ്സിൻ്റെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത ഒരു വർഷം, ഇത്ര മാസത്തെ ശമ്പളമൊക്കെ അവരുടെ എംപ്ലോയീസിന് എന്തൊരു ഇതായിട്ട് ബോണസായിട്ട് കൊടുത്തു എന്നുള്ളൊരു കാര്യം. ഇന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇന്ത്യൻ കാരിയറിനും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഡാറ്റ എടുത്തേ പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഫ്ലൈറ്റിന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. പക്ഷേ CEO തന്നെ പറയുകയാണ്, ഇപ്പം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ വന്നത് തുടർന്നുകൊണ്ട് തന്നെ, അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇന്നലെയല്ലേ വന്നതെന്ന്, പക്ഷേ ഇവൻ ദോ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഫ്ലൈറ്റിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഇൻക്രിമെൻറ്റ്, ഇയർലി ഇൻക്രിമെൻറ്റ് പോലും തടഞ്ഞു വെച്ചേക്കുക എന്നുള്ളൊരു കാര്യം, തടഞ്ഞു വെച്ചേക്കുന്നത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഒരു ഫ്ലൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മോഷണം പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, ഞാൻ ലഗേജ് കൊണ്ടുവന്ന രീതി, ഞാൻ പലപ്പോഴും ലഗേജ് കൊണ്ടുവന്ന സമയത്ത് ഞാൻ ലോക്ക് ചെയ്യാറില്ല. ഞാൻ നമുക്കൊരു വിശ്വാസമാണ് എന്തിനാണ് ലോക്ക് ചെയ്യുന്നത്, വെറുതെ ഇങ്ങനെ കുറേ കിട്ടും കിട്ടി. ഞാൻ നോർമലി അങ്ങ് ഇടാറാണ് പതിവ്. ഞാൻ ഇത് കേട്ടപ്പോൾ ഇനി എങ്ങാനും ഇത്തരത്തിലുള്ള ഫ്ലൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യണം അല്ലേ. എന്നെ പോലെ ആരെങ്കിലും ലോക്ക് ചെയ്യാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഈവൻ ഞാൻ കാനഡയ്ക്ക് വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നോർമലി ഇടുകയായിരുന്നു പതിവ്. എന്താണേലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളിന്ന് പിടിപ്പിക്കുക. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. എന്തായാലും അങ്ങനെ ആരെങ്കിലും ലോക്ക് ചെയ്തൊക്കെ വിമാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ പറയാം.
1: മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ GP കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും 9 തീയതി അൽഖരാമയിലും 16 അൽനാദയിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ GP കൺസൾട്ടേഷന് വെറും 30 ദിർഹംസ്. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ ന്യൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0525352084.

0: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
0: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
1: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
0: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
2: I really love her.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തമിഴ്നാട്ടിൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. കേരളത്തിൽ ഇനിയും മുഖ്യമന്ത്രിയായില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുകയാണ്. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിൽ പോയതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും തീരുമാനം വൈകിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുമെന്നാണ് പൂർണ്ണമായ വിശ്വാസം. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹൈക്കമാൻഡ് തീരുമാനം വരണം, അതിനായുള്ള കാത്തിരിപ്പിലാണ്. തീരുമാനം എന്തായാലും അതെല്ലാവരും ചേർന്ന് നടപ്പിലാക്കുമെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തി എന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന കേരള കോൺഗ്രസ് എമ്മിൽ ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നു. CPM അണികൾ ക്രോസ് വോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് ആരോപണം ഉണ്ടായത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായി യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം. വിദേശയാത്രകൾ കുറയ്ക്കണം. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം. ഇതിനായി വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്നും കർണാടകയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. പ്രോട്ടം സ്പീക്കർ കറുപ്പയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. വിജയ് ഉൾപ്പെടെ 99 നിയുക്ത DVK MLA ആദ്യമായാണ് നിയമസഭാംഗങ്ങൾ ആകുന്നത്. MK സ്റ്റാലിൻ അടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവെന്ന പ്രത്യേകതയുമുണ്ട്. ഉദയനിധി ഇപ്പോൾ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. യുഎൽ വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. IPLൽ ആവേശം അവസാന പന്തിലേക്ക് നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. അവസാന പന്തിൽ 2 റൺസ് വിജയിക്കാൻ വേണ്ടിയിരുന്നു RCBക്ക്. രാജ്ഭവറിഞ്ഞ പന്തിൽ റാസിഖ് സലാം 2 റൺ ഓടിയെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് 7 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ 166 റൺസ് എടുത്തപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് അവസാന പന്തിൽ RCB ഇത് മറികടന്നത്. എൽ ക്ലാസിക്കോ പോരിനൊടുവിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബാഴ്സലോണ വീണ്ടും ലാ ലിഗ കിരീടം സ്വന്തമാക്കി. 29th തവണയാണ് ലാ ലിഗ കിരീടം ബാഴ്സ സ്വന്തമാക്കുന്നത്. 3 മത്സരങ്ങൾ അവശേഷിക്കെ 14 പോയിന്റ് നേടിയാണ് പട്ടികയിൽ ഒന്നാമതെത്തിയത്. ഇതോടെ റയൽ മാഡ്രിഡിന് ഒരു കിരീടം പോലും നേടാനാകാത്ത സീസണായി ഇത് മാറി. അടുത്ത വാർത്ത 10 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning, studio clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 5 മിനിറ്റ്.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 61%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: Good morning once again. Welcome back home 92.2 of Amilika. Swagatham. Brand new day Monday. Thinglaadishayil ethu nilkunnu namukku kore chodichittengalumayittulla thinglaadishayana endanu roadil ithradhika traffic onne adu school bus ulladu kondanu rendu Keralathile mukhyamantri aare ennulla chodhi adu namukku ariyathilla adu avaru thanne parayanam ennulla oru situationilana nammal ippo pokkondirikkunnu pakshe ippo undallo Tamil Nadinte election okke kazhinjappom social media il taranga vaikkondirikkunna mattoru kaariyana Vijayude mark sheet higher secondary board മാട്രിക്കുലേഷൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്ക് ഷീറ്റാണ് സി ജോസഫ് വിജയ് എന്ന് പറയുന്നത്. രജിസ്റ്റർ നമ്പർ സ്കൂൾ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10th ക്ലാസ്സിലെ മാർക്ക് ഷീറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് ഞാൻ നോക്കുന്ന സമയത്ത് മാത്സിലാണ് വിജയ്ക്ക് ഏറ്റവും കുറവ് മാർക്ക് ലഭിച്ചിട്ടുള്ളത്. 1100 ടോട്ടൽ ഉള്ളത് 711 മാർക്കാണ്. ഫസ്റ്റ് ക്ലാസ്സിലാണ് വിജയ് പാസ് ആയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം തമിഴിൽ നോക്കുകയാണെങ്കിൽ 200 നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സത്യം പറ പത്താം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് നിങ്ങളോട് ഇങ്ങനെ ഒരു ചലഞ്ച് ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ കാണിക്കാനായിട്ട് പറ്റുമോ? എത്രയാണ് മാർക്ക്? ചിലപ്പോൾ നമ്മൾക്ക് ഭയങ്കര വിരോധമൊക്കെ അടിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഇത്രയുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഗട്സ് ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഇത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തമിഴിൽ 200 150, ഇംഗ്ലീഷിൽ 200 133, മാത്തമാറ്റിക്സ് 200 95, സയൻസിന് 300 206, സോഷ്യൽ സയൻസിന് 200 122, അങ്ങനെ ടോട്ടൽ 711 മാർക്കാണ് 1100 കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് വർഷവും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്താണല്ലോ ഇത് ഭയങ്കര സെൻസേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്ക് ഷീറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. വിജയല്ല വേറെ പല നേതാക്കളും, നിങ്ങൾക്ക് ഇത് ഇത്രയെങ്കിലും ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലുമൊക്കെ നേതാവിനെ നോക്കിക്കഴിഞ്ഞാൽ ഷീറ്റ് പോലും കാണില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് അതൊന്നുമല്ല പറയണ്ടേ, ചരിത്രം നോക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ജസ്റ്റ് എപ്പോഴും എനിക്ക് ആ ഒരു സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു ഹിൻറ്റ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എന്താണ് പുറകിലെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തു പോകും. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ചരിത്രം പറയുന്നത് ചൈൽഡ്ഹുഡിൽ മാത്തമാറ്റിക്സിന് നിങ്ങൾ വീക്കായിട്ടുള്ളവർക്ക് ഒരുപാട് വലിയ പൊസിഷനുകളിൽ ഭാവിയിൽ ഈ ഇൻക്ലൂഡിങ് മാത്സിന് നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഹിസ്റ്ററി സെർച്ച് ചെയ്ത സമയത്തും പറയുന്നത് വളരെ ശരിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇറാനിയനായിട്ടുള്ള മറിയ മിർസാനി എന്ന് പറയുന്ന ആൾ ഇതുപോലെ ചൈൽഡ്ഹുഡിൽ ഭയങ്കരമായിട്ട് വീക്കായിരുന്നു ഫോർ മാത്തമാറ്റിക്സ്. ആൻഡ് ഫസ്റ്റ് വുമൺ ടു വിൻ ഫീൽഡ്സ് മോഡലായിരുന്നു അവസാനം. അതിനൊപ്പം തന്നെ ആൾ PhD നേടിയിട്ടുണ്ട്. ജ്യൂൺ ഹൂഹ്, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അങ്ങനെ നിരവധി ആളുകളാണ് ചൈൽഡ്ഹുഡിൽ മാത്സിന് അല്ലെങ്കിൽ പല സബ്ജക്ട്സിലും അവരേതിനാണോ ഡിപ്പായിട്ടുള്ളത്, പക്ഷെ ആ ഒരു ഫ്യൂച്ചറിൽ അതിൽ ഭയങ്കരമായിട്ട് ഫ്ലയിങ് കളേഴ്സിൽ വിൻ ചെയ്തതെന്നൊക്കെ പറയത്തില്ല, ഇതുപോലെ അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണ്ട് നിങ്ങൾക്ക് ഏത് വിഷയത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നിലേക്ക് വന്നത്? ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു. ഭയങ്കര വീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഡേയ്സ് +1 +2 ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇൻറ്റഗ്രേഷനും മൾട്ടിപ്ലിക്കേഷനും എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്ന് ഞാൻ ഭയങ്കര വീക്കായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിങ്ങിലേക്ക് പോയി. മാത്സ് ഇല്ലാതെ മാത്സ് ആണ് അവിടുത്തെ ചോറ് എന്ന് പറയുന്നത് പോലെ തന്നെ മാത്സ് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വന്നു. പിന്നെ മാത്സ് എനിക്കൊരു ഈസി ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയില്ല, എഞ്ചിനീയറിങ്ങിന് പോകുന്നവർക്ക് മാത്സ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. പക്ഷേ അത് നോർമലൈസ് ആയി മാറി, എൻ്റെ റൊട്ടീൻ്റെ ഒരു നോർമലൈസ് ആയി മാറി. പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും മാത്സ് കണക്ക് ആദ്യമേ നമുക്ക് ചെയ്തു വെക്കാന്നുണ്ടെങ്കിൽ ബാക്കി ഫ്രണ്ടിലേക്ക് പോകാന്നുള്ള രീതി വന്നപ്പോൾ മാത്സ് എനിക്ക് ഈസിയായി. ഇതുപോലെ പലരുടെയും ജീവിതത്തിൽ പല സബ്ജക്ട്സ് കാണും. ഒരുപക്ഷേ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് നീയാണോ ഇത് പറയാൻ പോകുന്നത്. ഒരുപാട് പേര് ഭാഷകളിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നിനക്ക് ഇതുപോലെ സംസാരിക്കാൻ അറിയാത്തവരാണ്. പക്ഷേ അവരൊക്കെ ആയിരിക്കും ഇപ്പോൾ ചിലപ്പോൾ നല്ല ടോപ്പ് സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ഏറ്റവും വലിയ കൗൺസിലേഴ്സോ ഏറ്റവും വലിയ എന്താ പറയുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും നമ്മുടെ തമിഴ്നാട് CM മാത്സിന് മാത്സിന് വെച്ചാൽ മാർക്ക് കുറവാണ്, അത് ഹൈലൈറ്റ് അങ്ങനെ വലിയത് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ മാർക്ക് ഷീറ്റ് വെളിയിൽ ഇപ്പോൾ ഒരുപാട് വൈറലായി പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം കൈവരിച്ചേക്കുന്ന നേട്ടം അത് നേട്ടം തന്നെയാണ്, ജനങ്ങളുടെ നേട്ടമാണ്, ഒരു നാടിൻ്റെ നേട്ടം തന്നെയാണ്. അപ്പോൾ എന്താണേലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാമോ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഏതായിരുന്നു? നിങ്ങൾക്ക് 10th or 12th കുറവുള്ളത്, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളതിൽ പ്രൊഫഷൻഡ് ആയതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊരു ട്രെൻഡിങ് സോങ്ങൊക്കെ കേട്ടിട്ടേ നമുക്ക് ഓടി തിരിച്ചു വരാം.
0: Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: താജ്മഹൽ എന്ന് പറയുന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. ചില പഴയ തമിഴ് പാട്ടുകളുണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റിയ പാട്ടുകളാണ്. ഇപ്പം ജീൻസിലെ ആണെങ്കിലും ഇതൊക്കെ നമുക്കൊരു തമിഴ് മലയാള വ്യത്യാസങ്ങളില്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു കിടക്കുന്ന കുറേയധികം പാട്ടുകളുണ്ട്. നമ്മളറിയാതെ പോലും നമ്മുടെ മനസ്സിലിങ്ങനെ മൂളിപ്പാട്ടായിട്ട് വരുന്നത് പലപ്പോഴും തമിഴ് പാട്ടുകൾ ഒരുപാടില്ലേ. ഞാൻ താജ്മഹൽ ഈ പാട്ട് കേട്ട മറ്റ് പാട്ടുകളോടൊക്കെ തന്നെ ഒന്ന് ജസ്റ്റ് ഓർത്ത് പോയതാണ്. എനിവേസ്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മക്കളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഇനി വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ MBBS ആണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്, നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ മക്കളെ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇവിടെ തന്നെ നിർത്തി പഠിപ്പിച്ചതുകൊണ്ട് ആദ്യത്തെ ഒരു 3 വർഷം നമുക്ക് ഇവിടെ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു വലിയൊരു ഓപ്ഷൻ തന്നെയാണ് തരുന്നത്. മറ്റൊരു 3 വർഷം നിങ്ങൾക്ക് അവിടെ പഠിക്കാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് പറയുന്നത് ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ തുമ്പെ ഇൻ്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുമ്പെ ഇൻ്റർനാഷണൽ പാത്വേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാം. ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് UAE തന്നെ നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ പോളണ്ട് ആയിക്കോട്ടെ, റൊമാനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഘാന പോലെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ചൂസ് ചെയ്യാം ഏത് രാജ്യം വേണം. അത് അവിടെ നിങ്ങൾക്ക് ബാക്കി 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നിങ്ങൾക്കല്ല നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു അഫോർഡബിൾ ഫീ സ്ട്രക്ചറിലേക്കും നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് കോഴ്സ് പഠിച്ച് തീർക്കാനും സഹായിക്കുന്നതാണ്. അപ്പം MBBS ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ചോളൂ. നിങ്ങൾക്ക് കുറേയധികം ഡൗട്ട്സുകൾ കാണും, ഇന്നത് ഇന്നത് ഇന്നതൊക്കെ കാര്യം എല്ലാ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. 056-549-5755 എന്നോടെ പറയാം, 056-549-5755 ഈ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ www.gmu.ac.ae ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണേലും ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്, ഓ ദ വെൽക്കം ടു ലേൺ എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ തന്നെ മതി അവരുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് വ്യക്തമാക്കാൻ. അപ്പോൾ എന്താണേലും MBBS ഒക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അവരുടെ മക്കളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്.
1: തമിഴ് സോങ് ഓഫ് ദി ഇയർ വാസ് ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.
2: Traffic update. Brought to you by ABC Cargo and Courier, No. 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: ഓൾറൈറ്റ്, ട്രാഫിക്കിൻ്റെ സ്ഥിതി വിശേഷം നല്ല രീതിയിൽ ട്രാഫിക്കാണ്, സ്പെഷ്യലി DIFC ഭാഗങ്ങളിൽ. ദുബായ് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡ് സെൻറ്ററിൻ്റെ ബാക്ക് വശത്തുള്ള റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൗൺ ടൗണിലും കുറേയധികം ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ ദുബായ് മോളിലെ അപ്പർ ഡെക്ക് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷനും ഒക്കെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഓക്കെ, ഈ നമ്മുടെ ഷേഖ് സായ റോഡ് ഫ്രീ ആണ്, പക്ഷേ ഷേഖ് സായ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന എല്ലാ ഇന്നർ റോഡ്സ് നല്ല രീതിയിൽ തന്നെ ബിസി സിറ്റുവേഷനാണ്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗവും അവിടേക്ക് എത്തിച്ചേരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നല്ല ബിസി കഞ്ചഷനാണ്. അൽക്കേർ റോഡ് വലിയ വിഷയമില്ല, എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ നമ്മളൊരു സ്ലോ മൂവിങ് ട്രാഫിക് നേരിടേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ ഇതാണ് ദുബായ് റോഡ്സിൻ്റെ അവസ്ഥ. പക്ഷേ കമ്മിങ് ടു ഷാജ നല്ല ട്രാഫിക്കാണ് ഈ ഒരു സമയത്തും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോകുന്നവർ ലക്കിയാണ്. രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു ലോങ് സ്ട്രെച്ച് ട്രാഫിക്, അതായത് ദുബായ് സിലിക്കണൈസസ് ഒക്കെ കഴിഞ്ഞ് അറേബ്യൻ ബ്രാഞ്ചസ് എത്തുന്നവിടം വരെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഷാർജയിൽ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മലയ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മൂവിങ് ആയിട്ട് പോകുന്നുണ്ട്. അലിത്തേ ടോൾ റോഡ് കഞ്ചഷനാണ്, അലിത്തേ അതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള കഞ്ചഷനായിട്ട് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഫിഷ് മാർക്കറ്റ് വാട്ടർ ഫ്രണ്ട് അതുവഴിയുള്ള റോഡ്സ്, ഇൻഫിനിറ്റി കണക്ഷനൊക്കെ രാവിലെ ട്രാഫിക് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ഇതൊക്കെ തന്നെയാണ് മേജർ ട്രാഫിക്. എമിറേറ്റ്സ് റോഡ് കുഴപ്പമില്ല, ട്രാഫിക് ഉണ്ട് ഒരു ചെറിയ ഏരിയയിൽ മാത്രം. വേറെ ഇവിടെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ എനിക്ക് എങ്ങും തന്നെ കിട്ടിയിട്ടില്ല, ആരും വെച്ചിട്ടില്ല, വിച്ച് മീൻസ് എല്ലായിടത്തും സേഫ് തന്നെയാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കഴിക്കാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഗ്ലോബൽ എക്സ്പോഷറോടുകൂടി ഒരു ഡോക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
4: ആദ്യ 3 വർഷം UAE GMU പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
3: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ യൂസഫ് അലിയുടെ ഒരു സ്പീച്ച് കേൾക്കായിരുന്നു. ചില നമ്മൾ വന്ന വഴികൾ നമുക്ക് പലപ്പോഴും, ഇപ്പോൾ രാവിലെ മിനി പത്മ വി എസ് അച്യുതാനന്ദൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര തോൽവികളായിരിക്കും, പക്ഷെ എന്നിട്ട് ഒരു ജയം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ എന്താ പറയുന്നത്, തോൽവികൾ നൽകുന്ന പാഠങ്ങളുണ്ട്. ജയം എപ്പോഴും പഠനത്തിൻ്റെ ഒരു അവസാനമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ നിന്നൊന്നും പഠിക്കാനില്ല, പിന്നെ അതൊരു ഒരു എന്തോ ഒരു ജയത്തിൻ്റെ ആഘോഷത്തിലായിരിക്കും. പക്ഷെ തോൽവികൾ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെയാണ് ആദ്യ സാഹചര്യത്തിലൂടെ നമ്മൾ വന്ന പല പല വഴികൾ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ ഒരു കാര്യം കാണുമ്പോഴായിരിക്കാം. എന്തായാലും ഈ ഒരു സ്പീച്ച് എന്തായാലും ഒന്ന് ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് പലർക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങളുടെ ആദ്യത്തെ ജോലിയെ സംബന്ധിച്ചാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ആ ഒരു സ്പീച്ച് ഒന്ന് നമുക്ക് കേൾക്കാം.
2: എന്നെ വിളിച്ചു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താ ആവശ്യം? എല്ലാം ഈ രാജ്യം അങ്ങ് വളരെ ദയാദാക്ഷിണ്യമുള്ളവനാണ്, എല്ലാം എനിക്ക് വിടുന്നു. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അപ്പം പറഞ്ഞ് എനിക്കൊരു ഷോപ്പിംഗ് മാൾ തുടങ്ങണമെന്നുണ്ട്. എങ്ങനെ ഷോപ്പിംഗ് മാൾ? പറഞ്ഞ് ഒരുപാട് ഷോപ്പുള്ള, അതിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള, എത്ര സ്ഥലം വേണം? പറഞ്ഞ സ്ഥലത്തിനനുസരിച്ച് ഉള്ള ഷോപ്പിംഗ് മാളുണ്ടാക്കും. അപ്പം പറഞ്ഞു, അതിനുള്ള കാശ് എവിടെ? കുറച്ച് നമ്മുടെ കയ്യിലുണ്ട്, അതേ ബാക്കി ബാങ്കിൽ നിന്ന് എടുക്കും. അതാണിപ്പം നിങ്ങൾ കാണുന്ന ഹാൽദിയ മോളിൻ്റെ സ്ഥലം. ആ ഹാൽദിയ മോളിൻ്റെ ലാൻഡ് ഓണർ ചെക്ക് സൈഡായിരുന്നു അന്നും ഇന്നും. പക്ഷേ എനിക്ക് ആ അത് പണിയാനുള്ള കാശ് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഫ്രീ തന്നു. സി അസറ്റ് ഇല്ലാതെ ആർക്കും ലോൺ കൊടുത്തിരുന്നില്ല അന്ന്. പക്ഷെ കാൽദ്യമ്മാൾ അന്ന് ഞങ്ങൾ പണി ചെയ്ത് ലാൻഡ് തന്ന കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തന്നു. ഞാൻ ടൈമിന് മുമ്പ് അടച്ചു തീർത്തു. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം കാൽദ്യമ്മാൾ.
1: വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ച ഈ ഒരു സ്പീച്ചിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, അതായത് ഇതേ ഒരു തുടക്കകാലമാണ് കാണിക്കുന്നത് അല്ലേ. ഒരു വ്യക്തിയുടെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തുടക്കകാലം, ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹം ഒന്നുമില്ലായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആൻസറുകൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? എന്ത് ഷോപ്പിംഗ് മാള് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് പറയുന്നത്. ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കുറേ കടകൾ, എത്ര വലിപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ എത്രയും വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിലുള്ള ഷോപ്പിംഗ് മാളുകൾ എന്നാണ് ഉത്തരം പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഡ്രീമുകൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, കാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സീറ്റ്, അതിൻ്റെ കളർ ഏത്, അത് ഏത് മോഡൽ, എൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഏത്, ഇത് നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ആൻസേഴ്സ്. അല്ലാതെ നമ്മൾ അത് ഇത് ഇങ്ങനെ പോയിട്ട് അത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴല്ലോ, ഈ പരത്തി പറയുന്നതിനകത്ത് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് കുറവും, അതുപോലെ തന്നെ നമ്മുടെ ഉത്തരത്തിന് ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഏതൊരു കാര്യവും പറയുന്ന സമയത്ത് വെൽ ക്ലാരിറ്റി ആയിട്ട് ടു ദ പോയിൻ്റ് നമ്മൾ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാണല്ലോ, ആ എക്സാക്ട് മൊമെൻറ്റിൽ ചിലപ്പോൾ നമുക്കറിയത്തില്ല എപ്പോഴാണ് നമ്മുടെ കറക്റ്റ് സമയം വരുന്നതെന്നുള്ളൊരു കാര്യം. ആ മൊമെൻറ്റിൽ നമുക്കൊരു പക്ഷെ വലിയൊരു പിക്കായിരിക്കും നമുക്ക് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി, ആ ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും വെൽ ഡിഫൈൻഡ് ആയിരുന്നു എന്നുള്ള പറയാം. അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഇപ്പം ഇങ്ങനെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ആയിരുന്നു അതിൻ്റെ ഓണർ. ഇതുപോലെ നമ്മളെ ഈ രാജ്യത്ത് വന്ന സമയത്ത് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആദ്യമായിട്ടൊരു ചെറിയൊരു പണം തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനായിട്ടൊരു ചെറിയൊരു പണം തന്നിട്ടുണ്ടാവും, ഒരു കാറ് മേടിക്കാൻ ഒരു ചെറിയൊരു പണം തന്നിട്ടുണ്ടാവും, ഒരു പക്ഷേ നിങ്ങൾക്കൊരു ടിക്കറ്റ് എടുത്ത് തന്ന ഒരാളുണ്ടാവാം, ഒരു ബെഡ് സ്പേസ് എന്ന ഒരാളുണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മൾ വന്ന വഴി ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ലാത്ത ചില ആളുകളും ചില മുഖങ്ങളുമാണ്. ഒരു പക്ഷേ നിങ്ങളവരെ വിളിച്ചിട്ട് തന്നെ മാസങ്ങളായി കാണാം, പക്ഷേ അവരെന്നും നിങ്ങളുടെ സ്ഥാനത്തും അവരുടെ മനസ്സിലും നിങ്ങൾക്കും ഒരു സ്ഥാനം ഉണ്ടാവുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്യം. എന്തായാലും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സ്പീച്ചായി. ഇപ്പോൾ ഓരോ സ്പീച്ചുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചുമ്മാതെ കേട്ട് പോകാൻ പാടില്ല. ആ കേൾക്കുന്ന കാര്യം എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എടുക്കാനോട് ശ്രമിക്കുക. അപ്പോൾ എന്താണെങ്കിലും സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നല്ലൊരു എവർഗ്രീൻ പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വരാമെന്നാണ് ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആൻറ്റിൽ 11 o'clock.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ആകാംക്ഷ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരള മുഖ്യമന്ത്രിയെ എന്ന് പ്രഖ്യാപിക്കുമെന്നതിൽ ആകാംക്ഷ തുടരുന്നു. ഹൈക്കമാൻഡ് തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് സൂചന. കർണാടകയിലുള്ള കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഡൽഹിയിലെത്തുന്നത് അടിസ്ഥാനമാക്കിയാകും ചർച്ചകൾ പുനരാരംഭിക്കുക. രാഹുൽഗാന്ധിയും ഖാർഗെയും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന കോൺഗ്രസിലെ പോരടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്ന ഹൈക്കമാൻഡിന്റെ ധാരണ. അച്ചടക്ക ലംഘനത്തിന്റെ അന്തരീക്ഷം ആവർത്തിക്കുന്നുണ്ടോ എന്ന് നേതൃത്വം പരിശോധിക്കുന്നു. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ മൂന്ന് നേതാക്കളും ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡിനോട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കും. താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്നും ചെന്നിത്തല. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുകയാണ്. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിൽ പോയതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായുള്ള നേരിട്ടുള്ള ചർച്ച ഉണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ പൂർത്തിയായി, തീരുമാനം വൈകിയിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ അറിയിച്ചത്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട് AICC നിരീക്ഷകരെത്തി. MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ. തീരുമാനം വൈകുന്നതിന് പിന്നിൽ ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM PB തീരുമാനവും ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് PB തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് MLA ആവശ്യമെന്ന് റിപ്പോർട്ട്. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അഭിപ്രായം. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന ഒരു വിഭാഗം നേതാക്കൾ. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നു. CPM അണികൾ ക്രോസ് വോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ആരോപണം ഉയർന്നത്. സർക്കാർ നടപ്പാക്കിയ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായി. മുന്നണി മാറ്റ ചർച്ചയിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചു. എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഭരണ പ്രതിനിധികൾ അയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ട്രംപിന്റെ ചൈന സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ട്രംപിന് ഇറാന്റെ മറുപടി. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതാണ് US പദ്ധതി. ഹോർമോസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാന്റെ ആവശ്യം. അതിനിടെ ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് നരേന്ദ്രമോദി. വിദേശയാത്ര കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് വേണുഗോപാൽ. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേ മാതരം വിവാദത്തിൽ വിശദീകരണവുമായി ടി വി കെ. വന്ദേ മാതരം ആദ്യം ആലപിച്ചത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി ആദവ് അർജുന. കേന്ദ്ര സർക്കാർ സർക്കുലർ അനുസരിക്കണമെന്ന ലോക്ഭവൻ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഇനി ഇങ്ങനെ ഉണ്ടാകില്ലെന്നും തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടുമെന്നും ആദവ് അർജുന. തമിഴ്നാട്ടിൽ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ കറുപ്പയ്യാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണർ. വിജയ് ഉൾപ്പെടെ 99 നിയുക്ത ടി വി കെ എം എൽ എമാർ ആദ്യമായാണ് നിയമസഭാംഗങ്ങൾ ആകുന്നത്. എം കെ സ്റ്റാലിൻ അടക്കം പല മുതിർന്ന ഡി എം കെ നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിനാണ് ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവായിരിക്കുന്നത്. യു എയിൽ വീണ്ടും ക്ലാസുകൾ ആരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
1: Brought to you
4: by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degrees vandamakam. Admissions are now open.
1: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇന്ന് ഓഫീസിൽ സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കേട്ടോ, 10:10. കുറേ നാളുകൾക്ക് ശേഷമാണ് 10:10 കിട്ടുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു പലരും ഓഫീസിൽ ലേറ്റായിട്ടാണ് എത്തുന്നത്. കാരണം ഇന്ന് എത്രയോ നേരത്തെ ഷീബ, ആക്ച്വലി ഷീബയുടെ ഇൻ ടൈമിനുള്ളിൽ നേരത്തെ എത്തി. ഷീബ ഇങ്ങനെ റിലാക്സൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഷീബ നിത്യം കേട്ടോ, അവർ രണ്ടുപേരും ഇന്നിച്ചിരി ലേറ്റായിട്ടാണ്. ലേറ്റായിട്ടെന്ന് പറഞ്ഞാൽ അവർ ഇച്ചിരിയോടൊന്ന് വൈകിട്ടാണ് വന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഈ ട്രാഫിക് തന്നെയാണ്. നല്ല രീതിയിലുള്ള ട്രാഫിക് ആയിരുന്നു രാവിലെ തൊട്ടേ, റോഡുകളിൽ കാണാൻ സാധിക്കുന്ന ഇപ്പോൾ ഇറങ്ങിയവരൊക്കെ നല്ല ഭാഗ്യവാന്മാരാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആൻഡ് എനിവേസ് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഷിജു, ഫിറോസ്, അജ്മൽ, നമസ്കാരം എല്ലാവർക്കും. ബിഗ് ബിഗ് ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുറേ മെസ്സേജുകൾ ഇവിടെ അയക്കുന്നു. സന്തോഷ് നമസ്കാരം, അബ്ദുൾ നമസ്കാരം, ഷമീം നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സലാം നമസ്കാരം, സലാം സലാം. ആൻഡ് നമ്മുടെ ഇന്ന് നമുക്കറിയാം പല സ്കൂളുകളും തിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണത്താൽ കുറേയധികം ബസ്സുകൾ നമുക്ക് നേരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റികൾ പറയുന്നത് എന്താ വെച്ചാൽ, ബോത്ത് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്കാണ് പോയേക്കുന്നത്. ഇൻ പേഴ്സൺ വേണമെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങൾ അക്രോസ് യു എ നമ്മുടെ ഈ പല യൂണിവേഴ്സിറ്റീസും കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ, പല വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ അവരുടെ പഠനം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഇൻ പേഴ്സൺ തന്നെ എടുക്കണം കേട്ടോ. വോട്ട് ഓവർ, അത് നമ്മളെ സ്കൂളിൽ പോയി നമ്മൾ പഠിക്കുന്ന ആ ഒരു സംഭവം. ചിലപ്പോൾ പരീക്ഷ പഠിച്ച് മാർക്കൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ചാലും മതിയായിരിക്കും. പക്ഷെ അതല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കുറേയധികം പ്രാക്ടിക്കൽ നോളജസും അതുപോലെ ക്ലാസ്സിലിരുന്ന് നമ്മുടെ ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും, അത് പോവില്ല. അത് എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ചിലപ്പോൾ ഈ സാറുമാർ പറയുന്ന ഒരു നല്ലൊരു ഉദാഹരണമായിരിക്കും. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ എന്താണേലും ദുബായിൽ ഫുള്ളി എന്താ ഒരു ഇത് യൂണിവേഴ്സിറ്റികളിൽ മാത്രമായിട്ട് ഒരു ഹൈബ്രിഡ് വർക്കിംഗ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ വേണ്ടവർക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. എനിവേസ് നമ്മുടെ ഈ ഫോണിൽ വരുന്ന സ്കാം സിസ്റ്റംസൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് ഈ നമ്മുടെ സാലിക്കിൻ്റെ പേരിലുള്ള ഒരു, സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്നത്, എൻ്റെ സാലിക്കിൻ്റെ ബാലൻസ് ലോ ആകുന്ന സമയത്തായിരിക്കും ഈ മെസ്സേജുകൾ കാര്യങ്ങൾ കൂടുതലായിട്ട് എനിക്ക് വരുന്നത്. നമ്മൾ ചാർജ് ചെയ്യുന്ന ആ സമയത്ത് ഒന്നും തന്നെ ഇത്തരത്തിലെ മെസ്സേജുകൾ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എനിക്ക് നമുക്ക് യൂഷ്വലി അറിയാം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇട്ട് തരുന്നുണ്ട് ഇങ്ങനെ സാലിക്കിൻ്റെ ഇത് തുടങ്ങുന്നു, പെട്ടെന്ന് ഇത് ചെയ്തിൽ ഫൈൻ വരും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാനിപ്പോഴും സാലിക്കിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റീചാർജ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്താണേലും ഏത് തരം മെസ്സേജ് വന്നു കഴിഞ്ഞാലും പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യൻ്റെ, അതേ നമ്മുടെ മുൻ മുഖ്യൻ്റെ കേട്ടോ, ഇപ്പോഴും ആക്റ്റീവ് മുഖ്യനാണല്ലോ അല്ലേ, പിണറായി വിജയൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് കടക്ക് പുറത്ത് അത് തന്നെയാണുള്ള ഒരു ലിങ്കിലും പോയി ഞെക്കിയേക്കരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വിട്ടുപോയി. ഒരുപാട് ഇതുപോലത്തെ ലിങ്കുകൾ പല രാജ്യത്തിൻ്റെ നമ്പറിൽ നിന്ന് വരുന്നുണ്ട്, ചുമ്മാ പോയി പെട്ട് കൊടുക്കരുത്. എനിവേസ് ഒരു ട്രെൻഡിങ് സോങ്ങിലേക്ക് തന്നെ പോകുന്ന, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 എഫ്എമ്മിൽ. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത് ആൻറ്റിൽ 11 o'clock. ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: വെൽക്കം ബാക്ക് ഹോ 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ട്രംപ് മൊബൈലിനെ കുറിച്ച് അറിയാവോ? എത്ര പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്? അമേരിക്കയിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമാകാൻ പോകുന്നൊരു സംഭവം കൂടെ ആവാം ഒരു പക്ഷേ ഇത്. കാരണം ആപ്പിളിനും സാംസങ് ഫോണിനും ഒരു കോമ്പറ്റീഷനുമായിട്ട് ട്രംപ് മൊബൈൽ എന്ന് പറയുന്ന T1 സീരീസ് അതിൻ്റെ ഫോണിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 492 കോടി രൂപ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോണുകൾ എവിടെ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ മുഴുവനായിട്ട് തരംഗമടിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പേർക്കറിയാം, അതായത് ട്രംപ് മൊബൈൽ എന്താണ്? ട്രംപ് മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കെങ്കിലും, എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലായിരുന്നു. ഞാൻ ഇത് ചുമ്മാ എന്തെങ്കിലും പറയുകയാണെന്നായിരിക്കും വിചാരിച്ചത്. പക്ഷേ വളരെ അടുത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ട്രംപ് മൊബൈൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി, എന്നെ പോലെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സംഭവം പറയുന്നത് കേട്ടോ. 2025 ന്യൂയോർക്കിൽ ട്രംപ് ടവറിൽ വെച്ച് നടന്നേക്കുന്ന ഈ ഒരു പ്രഖ്യാപനത്തിലായിരുന്നു ട്രംപ് ജൂനിയറും അതുപോലെ തന്നെ എറിക് ട്രംപും കൂടെ ചേർന്നിട്ട് ഈ ഒരു സംരംഭം പ്രഖ്യാപിക്കുന്നത്. അതായത് ട്രംപ് ഫോൺ 2016 ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ തുടക്കത്തിൻ്റെ 10th anniversary ഈ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തത്. ആപ്പിളിനും സാംസങ്ങിനും ബദലായിട്ട് അമേരിക്കയുടെ സ്വന്തം ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിലായിരുന്നു ട്രംപ് ഫോണിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നത്. അപ്പം ഇതിനകത്തൊരു ഗോൾഡൻ കളർ കവറൊക്കെ ഇട്ട് ട്രംപ് ഫോൺ എന്ന് എഴുതി. നല്ല രസമാണ് കേട്ടോ, ട്രംപ് മൊബൈൽ എന്ന് താഴെ അമേരിക്കയുടെ ചിഹ്നത്തോടു കൂടി ഉൾപ്പെടെയുള്ള ഒരു ഒരു ഒരു ഒരു ഡിസൈൻ സിസ്റ്റം ഒക്കെ ആയിരുന്നു ട്രംപ് ഫോണിന് കൊടുത്തിരുന്നത്. ഭയങ്കര നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. സോഫ്റ്റ്വെയർ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് $499 ഏകദേശം. നമ്മുടെ ഇന്ത്യ വില നോക്കിക്കഴിഞ്ഞാൽ 41,000 രൂപ അല്ലെ, ഏകദേശം 50,000 രൂപ കണക്കൂട്ട്. ബുക്കിംഗ് തുക എന്ന് പറയുന്നത് $100. നമുക്ക് ഇന്നത്തെ ഒരു 83 വെച്ച് നോക്കി 83,000 rupees എന്ന് വെച്ച് വേണമെങ്കിൽ കൂട്ടിക്കോളും. അങ്ങനെ മൊത്തത്തിൽ ഓർഡർ ചെയ്തത് നിയർലി 6 lakh 5.9 lakhs ഓഫ് പീപ്പിൾ എന്നാണ് പറയുന്ന ആളുകൾ $100 വീതം വെച്ച് കൊടുത്ത് എന്നത്തുള്ളതാണ് കണക്ക്. അപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം പറയുന്നത് 492 കോടി രൂപയുടെ മുഴുവനായിട്ടുള്ള ഇൻകം ഈ ഒരു ഫോണിൻ്റെ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് 2026, നമ്മളിപ്പോൾ മെയ് മാസത്തിൽ നിന്നിട്ടും ഒറ്റ ഒരാൾക്ക് പോലും ഫോൺ കിട്ടിയിട്ടൊന്നല്ല, ഇതിൻ്റെ പ്രൊഡക്ഷൻ പോലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വലിയൊരു വിഷയം, വിവാദവുമായിട്ട് ഇപ്പോൾ മാറിയേക്കുന്നത്. അപ്പോൾ എന്താണേലും ഇതിൻ്റെ ആദ്യത്തെ പരസ്യത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത് ട്രംപ് മൊബൈൽ T1 എന്നുള്ള സീരീസ് $100 റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പ്രൗഡ്ലി അമേരിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനൂടെയാണ് ഇവർ ഈ ഫോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു റീഫണ്ടബിൾ എന്നൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചു കൊടുത്തേക്കാം. പക്ഷേ ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു നിയമ നടപടിക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൻ പ്രക്ഷോഭത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ ചെങ്ങായി ഒരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഭയങ്കര അതേ സി പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഇതിൻ്റെ ആവശ്യമുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങൾ മേ ബി ഉണ്ടാവാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ഫോൺ എടുക്കുന്നതിന് എന്താണ് തെറ്റ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്താ ഈ ട്രംപ് മൊബൈൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും. നമ്മുടെ പഴയ ആദ്യത്തെ സാംസങ് ഫോണൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നമ്മൾ A സീരീസ് ഫോണുകളൊക്കെ ഇല്ലേ, അതൊരു 5 കൊല്ലം മുന്നേ ഇറങ്ങുന്ന ഒരു A സീരീസ് ഫോണിൻ്റെ ഒരു ഗെറ്റപ്പിലാണ് ട്രംപ് മൊബൈൽ വന്നിരിക്കുന്നത്. ഗോൾഡ് കളറിൽ ഒന്നുമില്ലല്ലോ, അതിനൊരു ഗെറ്റപ്പ് ഉണ്ടല്ലോ. ട്രംപ് ഒരു ഒരു രാജ്യത്തിൻ്റെ തലവൻ്റെ കമ്പനിയിലെ ഫോണല്ലേ. ഇപ്പം എന്താണേലും ആദ്യത്തെ സീരീസ് ആണ് T1 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും 492 കോടി രൂപ വാങ്ങിയിട്ട് പറ്റിച്ചോ എന്നൊക്കെയാണ് ഇപ്പോൾ തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇനി വലിയ ആർട്ടിക്കിളൊക്കെ വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവൊക്കെ ചെയ്ത് ഓഫീസിൽ ചെന്നതിന് ശേഷം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ട്രംപ് മൊബൈൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് കണ്ടിരിക്കാമല്ലോ, നമുക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്നാലും ടെക് മേഖലയിൽ നിന്ന് വരുന്ന ഒരു വലിയൊരു വാർത്ത തന്നെയാണിത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ ടെക് ടാക്കിൽ ട്രംപ് മൊബൈലിനെ കുറിച്ചായിരുന്നു. അറിയാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, മറ്റുള്ളവർക്കൊന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണേ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ആക്സിഡൻസ് രേഖപ്പെടുത്തിയേക്കുന്നത് അലിത്തിയ ടോൾ റോഡ്, അതുപോലെ തന്നെ നമ്മുടെ എമിറേറ്റ്സ് റോഡ്, ഈ രണ്ട് ഏരിയകളിലും ഒരു ആക്സിഡന്റ് വീതം വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കൺജഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ നോക്കുകയാണെങ്കിൽ അല്ലറ ചില്ലറ ഒരു എന്താ പറയണേ, സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, കാണുന്നുണ്ട്, കൺജഷൻ ഉണ്ട്. പക്ഷേ ദുബായിലേക്ക് വരുന്ന സമയത്താണെങ്കിലുണ്ടല്ലോ, ദുബായ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷയമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ. ആൻറ്റിൽ അബുദാബി ആ റോഡുകൾ, ജബൽ അലി, എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. ഷാജ ദുബായ് മാത്രമാണ്, പ്രത്യേകിച്ച് മലിയ സ്ട്രീറ്റിൽ അതിൻ്റെ എക്സിറ്റ് എടുത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലൊക്കെ കയറുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു കഞ്ചഷൻ സ്റ്റാർട്ട് ചെയ്ത്, നല്ല രീതിയിൽ കഞ്ചഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജയിലെ ഇന്നർ റോഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് എന്താ പറയണേ, സ്ലോ മൂവിങ് ആണ്, നല്ല രീതിയിലുള്ള കഞ്ചഷനും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാർജ റിംഗ് റോഡ് നമ്മൾ എവിടെയാണിത്, ഓക്കെ, നമ്മുടെ ഷാർജ റിംഗ് റോഡ് നമ്മുടെ കാറ്റർപില്ലർ റൗണ്ട് അബൌട്ട് ഇല്ലേ, അവിടെ ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കറങ്ങി നമ്മൾ കിസേസിലേക്ക് കയറി ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു കഞ്ചഷൻ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
4: ഇത് കൊള്ളാം.
5: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
4: ഇത് കുറച്ചുകൂടെ കൊള്ളാം.
3: പുല്ലാങ്കുഴൽ
5: ഒരു പാൽക്കടലാക്കിയതാരാണ്?
4: ഇത് കുറെ കൊള്ളാം.

0: Alright, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ശിവ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്.
0: അങ്ങനെ നമ്മള് ദൃശ്യം 3 നമ്മൾ ഇനിയും 21-ാം തീയതി നമ്മൾ കാണാനായിട്ട് പോവാണ്.
1: നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് റിലീസ് ചെയ്യാണ്.
0: എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ദൃശ്യം 3 ഇവിടം കൊണ്ട് അവസാനിക്കുമോ? അതാണ് ഇതിനകത്ത് വലിയ ചോദ്യം. ഇതിനകത്ത് ഒരു ക്ലൂ ലാലേട്ടനും തരുന്നുണ്ട്. ട്രെയിലർ കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടേ ഉള്ളൂ.
1: ഞാൻ കണ്ടില്ല.
0: ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു സീൻ എവിടെയോ ഞാൻ ഒരു സ്നിപ്പറ്റ് മാത്രമാണ് കണ്ടത്. ഈ എന്താ പറയണേ, റീൽസിലോ മറ്റോ എവിടെയാണ് ഞാൻ അത് കണ്ടത്. ട്രെയിലർ ഫുൾ ആയിട്ട് നമുക്ക്
1: ദൃശ്യം ഇവിടെ നിൽക്കുന്നു എന്ന്.
0: അതെ, എനിക്കത് കണ്ട സമയത്ത് ഇതുകൊണ്ട് തീരില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നിപ്പോയി. ലെറ്റ്സ് സീ, നമുക്ക് നല്ല ഒരുമിച്ച് ട്രെയിലർ റിവ്യൂലേക്ക് പോവാം. സോ എന്താണ് ഹോം 92.2 എഫ്എമ്മിന്റെ ട്രെയിലർ റിവ്യൂലേക്കാണ് പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോ ആ ദൃശ്യത്തിന്റെ ട്രെയിലർ വി ആർ ഗോയിങ് ടു പ്ലേ.
2: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
0: അതേ വീട്, എല്ലാം
1: ഇയാളാണൊരു കില്ലാടിയാ.
3: ചുമ്മാതാണോ പോലീസുകാര് പോലും ചൊല്ലു പറഞ്ഞത്?
2: ജോർജോട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
4: പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ.
1: അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്.
4: ജോർജ് കുട്ടി ആളൊരു കുറുക്കൻ.

0: ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ?
1: അവരെ രക്ഷിക്കാൻ
2: പഴയ വക്കീലെ,
1: ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോ അവരുടെ അച്ഛൻ ഒരു ക്രിമിനൽ ആണ് എന്നൊരു തോന്നലുണ്ടായ.
0: അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല.
1: ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി പിന്നല്ലേ.
3: സർ, ഇപ്പഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ.
1: അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ?
4: I want his full file on my desk as soon as possible.
0: ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ?
1: കഴിഞ്ഞോ?
2: ആ ഒരു സസ്പെൻസ് അവിടെ നിർത്തിക്കൊണ്ടാണ് ദൃശ്യം 3 ട്രെയിലർ അവിടെ അവസാനിക്കുന്നത്. ഒരു പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരമ്പരയുടെ അടുത്തൊരു പാട്ടുകൂടെയാണ് ദൃശ്യം 3 വരുന്നത്.
5: ശരിക്കും ഈ മൂവി നമ്മൾ ത്രില്ല് അടിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഈ സംഭവം എന്താണെന്നുള്ളത്. ഇതൊരു പറയുന്നത് പോലെ ചെറിയ ആൾ മുതൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസേഴ്സിന് വരെ സംഭവത്തിന്റെ ഉത്തരം അറിയാം. പക്ഷെ ഇതെങ്ങനെ തെളിയിക്കുന്നു,
2: അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മാത്രമല്ല, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ അഭിനയം കണ്ടു ശ്രീ. അതായത് ആ ഭയം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ മികവാണ് മൂന്നാമത്തെ പാർട്ടിൽ പോലും അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ്. ഒപ്പം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാലേട്ടനും മീനയ്ക്കും ഒരു വ്യത്യാസമില്ല,
5: മക്കൾ
2: രണ്ടുപേരും പോയി എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എന്താ പറയുന്നത്, ഇതിന്റെ സീക്വലായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ചോദ്യം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലേ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യം ചിഹ്നം.
5: തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ആ അഡ്വക്കേറ്റ് ശാന്തി അല്ലേ ശരിക്കുള്ള പേര് ആ കുട്ടിയുടെ, ശാന്തിയുടെ കോൺട്രിബ്യൂഷൻ ഈ മൂവിയിലും ഉണ്ടാവും. കാരണം അവര് ശരിക്കുള്ള അഡ്വക്കേറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ശാന്തിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
2: എന്റെ മനസ്സിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാല് ഇനി ഇതിന്റെ കേസ് അന്വേഷിക്കാൻ മറ്റൊരാൾ വരുമോ എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു ചോദ്യ ചിഹ്നം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സേതുരാമയ്യർ വരുമോ എന്നുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിക്കിൾ കഥാപാത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രം മലയാളം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നടൻ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്.
5: അല്ല
2: മേബി, പക്ഷെ എനിക്ക് തോന്നില്ല ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കും എന്ന് തോന്നില്ല. ലെറ്റ്സ് സീ. 21-ാം തീയതി ദൃശ്യത്തിന്റെ റീ റിലീസിന്റെ ആഘോഷമല്ല, ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷത്തിലായിരിക്കും ഈ ഒരു ചിത്രം ജനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്.
5: അപ്പൊ നമുക്ക് ദൃശ്യം 3 കാണാം, എന്തായാലും നമുക്കും സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട്
2: തീർച്ചയായിട്ടും. അപ്പോൾ എന്താണേലും ദൃശ്യം 3 ഒരു ട്രെയിലർ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാതാണ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: എട്ടാം നാളിലും കേരളത്തിന് മുഖ്യമന്ത്രിയില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗലൂരുവിലായതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ച ഉണ്ടായില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും തീരുമാനം വൈകിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുമെന്നാണ് പൂർണമായ വിശ്വാസം. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം വരണം, അതിനായുള്ള കാത്തിരിപ്പിലാണ്. തീരുമാനം എന്തായാലും അതെല്ലാവരും ചേർന്ന് നടപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഘടകകക്ഷികൾ ഒരു നേതാവിന് വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹാപോഹം മാത്രമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് CPM. ഇത് UDFന് അനുകൂലമായി. BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പണം തട്ടാൻ വേണ്ടിയിട്ടതെന്ന് പോലീസ്. സാധിക്കലി തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പ്രതി മുഹമ്മദ് റോഷൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാളെ ഇപ്പോൾ കാപ്പാ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക ലക്ഷ്യമിട്ട് പ്രതി മുഹമ്മദ് റോഷൻ സാധിക്കലി തങ്ങളുടെ വ്യാജ ഫോട്ടോ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികളയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് വേണുഗോപാൽ. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17th തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ MLA മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. UL വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good morning. ഇപ്പോൾ സമയം 11:06.
5: Time check.
7: Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
6: Current temperature in Dubai 31 degrees Celsius. Humidity 55%.
7: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? രണ്ട് ദിവസത്തെ ഇടവേളയ്ക്കൊക്കെ ശേഷം, വീക്കെൻഡിനൊക്കെ ശേഷം തിരികെ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് മെയ് മാസം 11-ാം തീയതിയാണ്, ഒരു പുതിയ ആഴ്ചയുടെ തുടക്കം അല്ലേ. അപ്പൊ ഇറ്റ്സ് എ മൺഡേ ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ബാക്ക് വിത്ത് യു ഓൾ ഓൺ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഉച്ചയ്ക്ക് 2 മണിവരെ ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചുണ്ടാവും. കൂടെ ഉള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഹായ്, ഹലോ, മിഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു സാൻഡ്യൂൺസിലായിരുന്നു, ഇപ്പം നമ്മൾ മിഡ് മോർണിംഗിൻ്റെ ആൾക്കാരാണ്. ഇനി 2 o'clock വരെ നമുക്ക് മിഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് നൂണും ഒക്കെ പറയാനുള്ള സമയമുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു മിഡ് മോർണിംഗ് പറയുമല്ലോ. എങ്കിൽ മാത്രമല്ലേ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ഹായ് മിഡ് മോർണിംഗ് പറയണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും ശരി, ഇന്ന് ഞാൻ ഈ നമ്മുടെ മിഡ് മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോകത്തിന്റെ പല കോണുകളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിലൊരു എന്താ പറയുക, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ വെളിച്ചം എത്തിക്കുന്ന ഒരു വലിയ വാർത്തയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇറ്റ്സ് അബൌട്ട് എ ബ്യൂട്ടിഫുൾ ഹ്യൂമാനിറ്റേറിയൻ ആക്ട് ദാറ്റ് വിൽ ചേഞ്ച് മില്യൺസ് ഓഫ് ലൈഫ്സ്. നമ്മുടെ ഈ നാട് അതായത് UAE എപ്പോഴും കാരുണ്യത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതെന്നാണ് അല്ലെ. ഇപ്പോഴത്തെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹം പുതിയൊരു മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒരു പുതിയ പ്രൊജക്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഇരുട്ടിനെതിരെയുള്ള പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അതായത് അടുത്ത 3 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള 70 ലക്ഷം പേർക്ക് കാഴ്ച തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, 7 million people seeing the world again. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ കീഴിൽ നൂർ ദുബായ് ഫൗണ്ടേഷനാണ് ഈ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും റിവർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ധതയ്ക്ക് കാരണമാകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗത്തിനെതിരെയാണ് ഈ പോരാട്ടം നടക്കുന്നത്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് പിന്നോക്ക മേഖലകളിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഈ ഒരു റിവർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അന്ധത ബാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അത് വളരെ ഹൃദ്യമാണ് എന്ന് വെച്ചാൽ, ഓരോ കണ്ണിലും വെളിച്ചം തിരിച്ചെത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഒരു പുതിയ ലൈഫാണ്, ഒരു പുതിയ ജീവിതമാണ് എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് സമൺ എ സെക്കൻഡ് ചാൻസ് ടു സീ ദയർ ലവ്ഡ് വൺസ് and the beauty of this ബ്യൂട്ടിഫുൾ വേൾഡ്. ഇതിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ അത്യാധുനിക മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ ആശുപത്രികൾ, ലാബുകൾ, ഇതൊക്കെ നമ്മുടെ UAE നേതൃത്വത്തിൽ സജ്ജമാക്കി കഴിഞ്ഞു. എനിക്കിന്ന് ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടാറുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദിസ് മിഷൻ. ഒരു ഭരണാധികാരി തൻ്റെ രാജ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറം ചിന്തിച്ച് ലോകത്തിൻ്റെ ഏതോ കോണിലിരിക്കുന്ന അന്ധത ബാധിച്ച അല്ലെങ്കിൽ ഇരുട്ടിൽ കഴിയുന്ന ഒരാൾക്ക് വെളിച്ചം നൽകാൻ തീരുമാനിക്കുന്നു. ദിസ് ഈസ് വാട്ട് ട്രൂ ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമാനിറ്റി ലുക്ക് ലൈക്ക്. നമ്മളും ഈ ആഴ്ച തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തിയാലോ, മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമാകാൻ നമുക്ക് സാധിച്ചാൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ് സ്റ്റാർട്ട് ഫോർ അവർ വീക്ക്. സോ പോസിറ്റീവ് എനർജിയിൽ നമുക്ക് ഇന്നത്തെ ഷോ മുന്നോട്ട് കൊണ്ടുപോകാം. യു ആർ ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മെലഡീസും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഒക്കെയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഇന്നപ്പോൾ എനിക്ക് മിഡ് മോർണിംഗ് അയച്ച ഒരുപാട് പേരുണ്ട്. സോ താങ്ക്ഫുൾ ടു യു. മിഡ് മോർണിംഗ് അയച്ച പേര് പറഞ്ഞില്ലല്ലോ. യെസ്, ശ്യാം അജുമാനിൽ നിന്നൊരു മിഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതുപോലെ പേരെന്താ, പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാതെ ഞാൻ എങ്ങനെ മനസ്സിലാവും? എനിക്കൊന്ന് നേരത്തെയുള്ള മെസ്സേജ് നോക്കുകയാണെങ്കിൽ വിഷ്ണു ഷാർജയിൽ നിന്നൊരു മിഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വിഷ്ണു. അതുപോലെ ഹായ് നമസ്കാരം നമ്മുടെ ഇബ്രാഹിം ഷാർജ. ഏറെ കാലമായിട്ട് ഞാൻ ഏതൊക്കെ റേഡിയോയിൽ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം അദ്ദേഹം നമ്മുടെ റേഡിയോ കേൾക്കുകയും എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്ത ഒരാളാണ്. സോ താങ്ക് യു ഇബ്രാഹിം. ഞാൻ ഞാൻ ഉദ്ദേശിച്ച ഇബ്രാഹിം തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ലോറൻസിൻ്റെ മിഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ആരാണ്, പേരും കൂടെ വെച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അഖിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഖിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് മിഡ് മോർണിംഗ് ടു എവ്രി വൺ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്നേഹത്തോടെ പറയാനുള്ളതാണെങ്കിൽ ഒഫ്കോഴ്സ് അറിയിക്കണേ. നമ്മുടെ ഈ സിറ്റി, നമ്മുടെ ദുബായ് എന്നും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓ, ഡേ ബൈ ഡേ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദുബായ് ആൻഡ് യു എ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ദുബായ് ഇസ് ഓൾവേസ് വൺ സ്റ്റെപ്പ് അഹെഡ് വെൻ ഇറ്റ് കംസ് ടു ടെക്നോളജി ആൻഡ് വാട്ട് ആൻഡ് കംഫർട്ട്. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച രാവിലെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ദുബായ് ട്രാൻസ്പോർട്ട് സെക്ടറിലെ ഒരു വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ബസ് സ്റ്റേഷനുകളിൽ പോയിട്ടുള്ളവരാണ്, പോകുന്നവരാണ്. എന്നാൽ ദുബായ് ആർ ടി എ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പുതിയ സ്റ്റേഷൻ വെറും ഒരു വെയിറ്റിംഗ് ഏരിയ അല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്മാർട്ട് എക്സ്പീരിയൻസ് ആണ്. ദുബായിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്മാർട്ട് ബസ് സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവറിത്തിങ് ഹെയർ ഈസ് ഓട്ടോമേറ്റഡ് ആൻഡ് ഹൈലി അഡ്വാൻസ്ഡ്. നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കയറുന്ന സമയം മുതൽ ബസ്സിൽ കയറുന്നത് വരെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്രോസസ്സാണിത്. യാത്രക്കാർക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ബസ് എപ്പോൾ വരും, എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ റിയൽ ടൈമായിട്ട് അറിയാൻ സാധിക്കുന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. ഓൾ ദി information you need is right there on smart screens. അപ്പോൾ ഇനി ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡിസൈൻ ആണ്. പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള രീതിയിലാണ്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സോളാർ പാനലുകൾ ഉപയോഗിച്ചാണ് ഇതിനാവശ്യമായിട്ടുള്ള പവർ അവർ കണ്ടെത്തുന്നത്. മാത്രമല്ല, ഈ സ്മാർട്ട് സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് തൻ്റെ ബാക്കി യാത്ര പ്ലാൻ ചെയ്യാൻ ആർ ടി എയുടെ ആപ്പുമായി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന്, അതുപോലെ റീചാർജ് ചെയ്യുന്നതിനൊക്കെ വളരെ പുതിയ രീതിയിലുള്ള സെൽഫ് സർവീസ് കിയോസ്കുകളും അവിടെയുണ്ട്. സോ നോ മോർ ലോങ് ക്യൂസ് ആൻഡ് വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞു വന്നത്. ദുബായ് ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് മാറുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ വലിയ പ്രോജക്റ്റുകളിൽ ഒന്നാണിത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് വെയിറ്റിംഗ് ഏരിയകളും സ്മാർട്ട് സർവീസുകളും ഒക്കെ വലിയൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. എനിക്ക് തോന്നുന്നു തണുപ്പ് കൂടുതലായിട്ടിരുന്നൊരു സമയത്ത് പോലും ഇനി വരാനുള്ള കാലത്തേക്കുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം യു എ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫ് ഇത്ര ഈസി ആക്കുന്ന ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനം തോന്നാറില്ലേ? വി ആർ ലിവിംഗ് ഇൻ വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്. ജോലി തിരക്കുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ സമയം ഒരുപാട് ലാഭിച്ചു തരില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പുതിയ സ്മാർട്ട് സ്റ്റേഷൻ എവിടെയെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞോ എങ്കിൽ ഞാനോട്ടൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ബസ് യാത്രകളിലെ രസകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാൻ വിളിച്ച് ഈ ഒരു വിശേഷം നമ്മളുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു നമ്മുടെ പഴയ ബസ് യാത്രകളാണേ. അന്നത്തെ ആ തിരക്കുകളിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരം പിന്നോട്ട് പോയിരിക്കുന്നു, സോറി മുന്നോട്ട് പോയിരിക്കുന്നു. സോ ഇതാണ് ദുബായിൽ നിന്നുള്ള ലേറ്റസ്റ്റ് സ്മാർട്ട് അപ്ഡേറ്റ്. നിങ്ങൾ യാത്രയിലാണെങ്കിൽ എൻജോയ് ദ റൈഡ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇനി വരാനിരിക്കുന്നത് കുറച്ച് നല്ല മെലഡീസ് ആണ്. സ്റ്റേ ട്യൂൺഡ്, ഡോണ്ട് ഗോ എവേ, വി ഹാവ് മച്ച് മോർ ടു ടോക്ക് അബൌട്ട്. ഇനി ഒരു പുതിയ ഇപ്പം ഞാനീ പറഞ്ഞ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വാർത്തകളുമായിട്ട് അല്ല അടുത്ത വിശേഷവുമായിട്ട് ഉടനെ വരാം. ഇപ്പോൾ ഒരു തമിഴ് ഹിറ്റിലേക്കാണ് പോകുന്നത്. കിടിലൊരു പാട്ടാണ്, കേട്ടതിന് ശേഷം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്ത് മെസ്സേജ് അയച്ചാലും പേരൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ആരാ അയച്ചെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ മുകളിലേക്ക് അയച്ച മെസ്സേജുകളൊക്കെ തേടി പോകേണ്ടി വരും. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യയുമായിട്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട് ഹോം 92.2 FM-ൽ.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യേസ്, ഇപ്പോ ഏകദേശം 11 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. റോഡിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ നിലവിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ അപ്ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മേജർ റോഡ്സ് അക്രോസ് എമിറേറ്റ്സ്. നമ്മുടെ ദുബായ് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സയദ് റോഡ് അബുദാബി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ വേൾഡ് ട്രേഡ് സെന്റർ മുതൽ ബിസിനസ് ബേ വരെ ചെറിയ തിരക്ക് കാണിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഷാർജയിലേക്കുള്ള യാത്ര നിലവിൽ സുഖമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അൽഖയിൽ റോഡ് എടുത്താൽ ബിസിനസ് ബേ ക്രോസിംഗിനടുത്തും മെയ്ദാൻ ഭാഗത്തും ചെറിയ സ്ലോ ട്രാഫിക്കാണ് കാണുന്നത്. പിന്നെ ഈ 311 അതായത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് നോക്കുകയാണെങ്കിൽ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന റൂട്ടിൽ മുഹൈസിന ഭാഗത്ത് പതിവ് തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷാർജ നോർത്ത് എമിറേറ്റ്സ് നോക്കുകയാണെങ്കിൽ അൽവാദ സ്ട്രീറ്റ് ഷാർജ സിറ്റിക്കുള്ളിൽ അൽവാദ സ്ട്രീറ്റിൽ സിറ്റി സെന്റർ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. ഇത്തിഹാദ് റോഡ് നോക്കാം, ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന സഫീർ മോൾ ഭാഗത്ത് ചെറിയ സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ അതുപോലെ ഷെയ്ഖ് ഖലീഫ ബിൻ സായദ് റോഡ് അതായത് അജ്മാൻ ഷാർജ നോക്കുകയാണെങ്കിൽ അജ്മാനിൽ നിന്ന് ഷാർജയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളിൽ വലിയ തടസ്സങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് കുറെ അബുദാബിയിൽ നിന്ന് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് സയദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് നമ്മുടെ ഈ 10 നോക്കുമ്പോൾ അബുദാബിയിൽ സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളിൽ ട്രാഫിക് നോർമലാണ്. സലാം സ്ട്രീറ്റ് നോക്കുമ്പോൾ ടണൽ ഭാഗങ്ങളിൽ ട്രാഫിക് സ്മൂത്ത് ആയിട്ട് നീങ്ങുന്നുണ്ട്. അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റ് നോക്കുമ്പോൾ മുസഫ ഭാഗത്തേക്ക് പോകുന്നവർക്ക് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് സയദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് നമ്മുടെ ഈ 10 നോക്കുമ്പോൾ അബുദാബിയിൽ സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളിൽ ട്രാഫിക് നോർമലാണ്. സലാം സ്ട്രീറ്റ് നോക്കുമ്പോൾ ടണൽ ഭാഗങ്ങളിൽ ട്രാഫിക് സ്മൂത്ത് ആയിട്ട്

0: അതുപോലെ മറ്റ് നോർത്തേൺ എമിറേറ്റ്സിലൊക്കെയുള്ള ട്രാഫിക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0585829220 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യൂ.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
2: You are listening to Mid Mornings with Nitya. Nitya.
3: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
4: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degree swendamakam. Admissions are now open.

0: Mid Morning with Nitya.
1: അനാർക്കലി എന്ന മൂവിയിലെ ഒരു കിടിലൻ സോങ് ആണ് നമ്മൾ കേട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ വിശേഷങ്ങൾ കൊണ്ടും നമ്മൾ ഓൾറെഡി കേൾപ്പിക്കുന്ന പാട്ടുകൾ കൊണ്ടും ഇങ്ങനെ മൂവ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള പരിപാടി എന്ന് പറയുന്നത് ആ പ്രോഗ്രാം 2 to 4 മലയാളി ഡാണ്, അത് ഷീബയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം കേട്ടോ. ഈ ഒരു ഷോയിൽ നമുക്ക് പാട്ടുകൾ ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ കേൾക്കുന്ന വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപാട് പേര് കൂടെ ചേരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു അബുദാബിയിൽ നിന്ന് മുസഫയിൽ നിന്ന് നമ്മുടെ ഒരു ന്യൂ മെമ്പർ ആഡ് ആയിട്ടുണ്ട്, ഷാൻ മുസഫ. താങ്ക് യു ഷാൻ. അതുപോലെ അബുദാബിയിൽ നിന്ന് കുറേ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പാട്ട് ചോദിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, പക്ഷേ പാട്ട് നമുക്ക് അങ്ങനെ കേൾപ്പിക്കാനുള്ള സാഹചര്യമില്ല. എൻ്റെ ഷോ അങ്ങനത്തെ അല്ല കേട്ടോ. അപ്പം എന്തായാലും കേൾക്കുന്ന പാട്ടുകൾ ആസ്വദിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെന്തായാലും നമ്മൾ ആദ്യം കേട്ട തമിഴ് ഹിറ്റ് ഓഫ് ദി അവർ ഈ എന്താ പറയുക, മണിക്കൂറിലെ പാട്ട് നമ്മുടെ ജില്ലയിലെ സോങ് ആണ് കേട്ടത്. എന്താങ്കി ഏതാണ് നമ്മുടെ വിജയ് പാടിയ പാട്ട്. ആ പാട്ട് പാടിയപ്പോഴാണ് ഇന്നലെ എന്തായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോടൊപ്പം മലയാളികൾ ഉൾപ്പെടെ ആളെ സ്നേഹിക്കുന്ന എല്ലാവരും കരയുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രത്യേക തരം ഒരു ഒരു സ്റ്റൈലിഷ് ഒരു മൂവി കാണുന്ന പോലത്തെ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു അല്ലേ. നമ്മൾ വ്യക്തി രാഷ്ട്രീയം അല്ലെങ്കിൽ പാരമ്പര്യ രാഷ്ട്രീയം എന്നതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ഭരണം നല്ല രീതിയിൽ ആർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്ന എല്ലാവർക്കും അവരവരുടെ പാർട്ടികളിലൂടെ അവരുടെ പാർട്ടികളെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അതാണ് നമ്മൾ ജനങ്ങൾ പറയേണ്ടത് അല്ലേ. യെസ്. അതായത് നമ്മൾ ഇന്ന് UAE വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോവാം. അവിടെ ഇപ്പോൾ സംസാര വിഷയം മറ്റൊന്നുമല്ല, നമുക്കറിയാം അത് ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശം തന്നെയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇത്രയും വലിയൊരു പാർട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും വേഗം സെറ്റ് ചെയ്തത് എന്നുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിനെ നമുക്കൊരു എന്താ പറയുക, ഇൻവിസിബിൾ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തി എന്നൊക്കെ വിളിക്കാം അല്ലേ. സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയൊരു മാസ് എൻട്രി തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇന്നോ ഇന്നലെയൊന്നും അല്ല, അദ്ദേഹം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതിന് ഇടയ്ക്ക് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കി. പക്ഷെ ആൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഏകദേശം 85,000 ഫാൻ ക്ലബ്ബുകളെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള TVK-യിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വെറും ഒരു ഫാൻസ് ഗ്രൂപ്പ് മാത്രമല്ല, ഓരോ ഗ്രാമത്തിലും ഓരോ തെരുവിലും വിജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ട് ആളുകളുടെ ഒരു വമ്പൻ നെറ്റ്വർക്ക് തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ പവർ നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാൽ വിജയ് അത് ഉപയോഗിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് ആളുകളിലേക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ സന്ദേശവും വിദിൻ സെക്കൻഡ്സ് എത്തുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഡിജിറ്റൽ റവല്യൂഷൻ ഇൻ പോളിറ്റിക്സ് അല്ലേ. ഇതൊരു ഡിജിറ്റൽ ക്യാമ്പയിന്റെ പ്രത്യേകത, ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ ക്യാമ്പയിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറും ഒരു പരസ്യമല്ല, പകരം ഓരോ വോട്ടറെയും നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൈക്രോ ലെവൽ പ്ലാനിംഗ് ആണ് അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? യഥാർത്ഥത്തിൽ ഈ യുവാക്കളുടെ ഇടയിൽ വിജയ്ക്കുള്ള ഒരു സ്വാധീനമില്ല, അത് വോട്ടാക്കി മാറ്റാൻ ഈ ഡിജിറ്റൽ ആർമി രാപ്പകലില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമയിലെ പാട്ടുകളും ഡയലോഗ്സും ഒക്കെ രാഷ്ട്രീയ സന്ദേശങ്ങളായിട്ട് മാറി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ റിയൽ പവർ ഓഫ് എ ഹ്യൂജ് ഫാൻ ബേസ് ടേൺഡ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലേ. നമ്മൾ പലപ്പോഴും കാണാറുള്ളത് പഴയ രീതിയിലുള്ള വലിയ എന്താ പ്രസംഗങ്ങളും ജാഥകളും ഒക്കെയാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ടെക്സ് വി ആയിട്ടാണ് കാണുന്നത്. അതായത് സ്മാർട്ട് ഫോണിലൂടെ എങ്ങനെ ഒരു ജനതയെ സ്വാധീനിക്കാമെന്ന് വിജയ് നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. വിജയ് എന്ന നടനിൽ നിന്ന് വിജയ് എന്ന നേതാവിലേക്കുള്ള ഈ ഒരു ദൂരം അദ്ദേഹം അളക്കുന്നത് ഈ 85,000 ഫാൻ ക്ലബ്ബുകളുടെയും കോടിക്കണക്കിന് വരുന്ന സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെയും പിന്തുണയോടുകൂടിയാണ്. ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയം ഇനി ഏതൊക്കെ ദിശയിലേക്ക് മാറും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. നിങ്ങളിൽ എത്ര വിജയ് ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്ലാനിംഗ് കണ്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. സിനിമ മീറ്റ്സ് പൊളിറ്റിക്സ് ഇൻ എ വെരി സ്മാർട്ട് വേ അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ചില അസൂയകൾ, ചില സന്തോഷങ്ങൾ, ചില കരച്ചിലുകൾ, അങ്ങനെ എല്ലാം ചേർന്നതാണ്. എല്ലാ മനുഷ്യ വികാരങ്ങളും ചേരുമ്പോഴാണല്ലോ ചില നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചുവയില്ലാതെ ദൂരെ മാറി നിന്ന് നല്ലത് സംഭവിക്കുമ്പോൾ കൈയടിക്കുകയും മോശം സംഭവിക്കുമ്പോൾ മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മാറി നിന്ന് കാണാം, എല്ലാം നന്നായി വരട്ടെ. കേരളമാണെങ്കിലും അത് ഏത് സംസ്ഥാനമാണെങ്കിലും നല്ല രീതിയിൽ ഭരണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുത്തെ എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി കുറേയധികം നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം 12 വാർത്തയ്ക്കും ശേഷം ഒരു ഹിറ്റ് സോങ്ങിനും ശേഷമായിരിക്കും ഞാൻ തിരികെ എത്തുന്നത്. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: എട്ടാം നാളിലും കേരളത്തിന് മുഖ്യമന്ത്രിയില്ല. തമിഴ്നാട്ടിൽ MLA മാരുടെ സത്യപ്രതിജ്ഞ, വിശ്വാസവോട്ട് ബുധനാഴ്ചയ്ക്കുള്ളിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിലായതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ച ഉണ്ടായില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും തീരുമാനം വൈകിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുമെന്നാണ് പൂർണമായ വിശ്വാസം. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം വരണം, അതിനായുള്ള കാത്തിരിപ്പിലാണ്. തീരുമാനം എന്തായാലും അതെല്ലാവരും ചേർന്ന് നടപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഘടകകക്ഷികൾ ഒരു നേതാവിന് വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹാപോഹം മാത്രമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് CPM. ഇത് UDFന് അനുകൂലമായി. BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികളയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് വേണുഗോപാൽ. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകൾക്കും നിസ്സാര രാഷ്ട്രീയത്തിനും മാത്രം മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പിടിപ്പുകേടുമൂലം രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും ജനം ബുദ്ധിമുട്ടാതിരിക്കാൻ ആവശ്യമായ ഇന്ധനശേഖരം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതരം വിവാദത്തിൽ വിശദീകരണവുമായി TVK. വന്ദേമാതരം ആദ്യം ആലപിച്ചത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി ആദവ് അർജുന. ലോക്ഭവന്റെ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടുമെന്നും ആദവ് അർജുന. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17-ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ MLA സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചു. യാത്രക്കാർ എമർജൻസി വാതിലുകളിലൂടെ പുറത്തിറങ്ങി. പുലർച്ചെ തുർക്കിഷ് എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ടയറിന് തീപിടിച്ചത്. 278 യാത്രക്കാരും 11 ജീവനക്കാരും സുരക്ഷിതർ. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. UL വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
6: Weather update.
7: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ അടുത്ത ഈ മണിക്കൂറിൽ എന്നോട് ചോദിച്ചൊരാളുടെ പാട്ട് എങ്ങനെയോ അത് കൃത്യമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്, നമ്മുടെ തമിഴ് ഹിറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് ചോദിച്ചതുകൊണ്ട് തന്നെ ആൾക്ക് കേൾക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് എങ്കിലും നമുക്കത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് ആറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളികൾക്കും അതുപോലെ തന്നെ ഇവയിലുള്ളവർക്ക് എല്ലാവർക്കും ഈ മാസത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ ഈ മണിക്കൂർ തുടങ്ങുന്നത്. അതായത് ദുബായിൽ താമസിക്കുന്നവരാണെങ്കിലും വിസിറ്റിങ്ങിന് വന്നവരാണെങ്കിലും നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് അല്ലേ. സാധാരണ ഏപ്രിൽ പകുതിയോടെ ഗ്ലോബൽ വില്ലേജിൻ്റെ എന്താ പറയുക കഥ കടക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ഒരു സർപ്രൈസ് ഉണ്ട്. ഗ്ലോബൽ വില്ലേജ് ഹാസ് എക്സ്റ്റെൻഡഡ് ഇറ്റ്സ് സീസൺ അൺടിൽ May 31st. അതിപ്പോൾ നമ്മുടെ മിറാക്കിൾ ഗാർഡൻ ആണെങ്കിൽ May 1 മുതൽ May 31st വരെ ഉണ്ട്. അതുപോലെ തന്നെ May 31st വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ കഥകൾ തുറന്നിട്ടിരിക്കുകയാണ്. അതേ ഈ മാസം അവസാനം വരെ നമുക്കിനി ഗ്ലോബൽ വില്ലേജിലെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും ഷോപ്പിങ്ങും ഫുഡും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുള്ള വിശേഷമാണ്. അപ്പോൾ പലരും കരുതിയിരുന്നത് സീസൺ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാമെന്നായിരുന്നു. ബട്ട് ഡ്യൂ ടു ഹ്യൂജ് പബ്ലിക് ഡിമാൻഡ് അധികൃതർ ഈ ഒരു സീസൺ May 31st വരെ നീട്ടാൻ അതുകൊണ്ടാണ് തീരുമാനിച്ചത്. അത്രയധികം ആവശ്യക്കാരുടെ മെയിലും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇത്രയും ഇങ്ങനൊരു വലിയ തീരുമാനം എടുത്തത്. എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. സത്യത്തിൽ ഇതൊരു വലിയ ആശ്വാസമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഫാമിലിയുമായിട്ടൊന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്. ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ് ടു സ്പെൻഡ് യുവർ ഈവനിങ്സ്. പല രാജ്യങ്ങളുടെയും കൾച്ചറും അവരുടെ വൈവിധ്യമാർന്നിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഒരേ സ്ഥലത്ത് ആസ്വദിക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലേ. എസ്പെഷ്യലി ദോസ് അമേസിംഗ് സ്ട്രീറ്റ് ഫുഡ്സ് ആൻഡ് ദ ഷോപ്പിംഗ് വൈബ്സ് ആൻഡ് ഡിഫറെൻറ്റ് പവലിയൻസ് എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കുന്നതായിരുന്നു ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഡോണ്ട് വറി, ഗ്ലോബൽ വില്ലേജിൽ വൈകുന്നേരം 4 മണി മുതലാണ് എൻട്രി. രാത്രി വൈകുന്നത് വരെ അവിടെ ചിലവഴിക്കുമ്പോൾ ആ ഒരു വൈബ് അത് വേറെ തന്നെയാണ്. മെയ് മാസത്തെ ഈ ചൂടിലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ആസ്വദിക്കാൻ ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ ഉണ്ടാവില്ല. ഇഫ് യു മിസ്ഡ് ഇറ്റ് ഏർലിയർ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് ഫോർ ദിസ് സീസൺ. ഈ മാസം 31 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഒക്ടോബർ വരെ കാത്തിരിക്കണം. സോ മേക്ക് എ പ്ലാൻ ടു ദിസ് വീക്സ് ഇറ്റ്സെൽഫ്. നമ്മുടെ ഈ ബിസി ലൈഫിനിടയിൽ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇത്തരം സ്ഥലങ്ങൾ ഒരുപാട് സഹായിക്കില്ലേ. ഗ്ലോബൽ വില്ലേജിലെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അവിടുത്തെ ലൈറ്റുകളും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. മലയാളികളാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നാട്ടിൽ ക്ഷേത്രങ്ങളുടെ ഉത്സവപ്പറമ്പിലാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറച്ചുകൂടെ കൾച്ചറലി നോക്കുവാണെങ്കിൽ വേറെ ലെവലാണ് അല്ലേ, ആ വൈബും വേറെ ലെവലാണ്. ഒരു പോസിറ്റീവ് എനർജി ഓഫ് കോഴ്സ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇതിനോടൊപ്പം തന്നെ പലരും അവരെ പോയിട്ടുണ്ടാവുമെന്ന്, എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തൊക്കെ പോയി കേട്ടോ. എന്തായാലും നമ്മുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പവലിയൻ അതൊക്കെ വിസിറ്റ് ചെയ്യാൻ വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അവിടെ കഴിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, ഏത് പവലിയനാണ് നിങ്ങളുടെ ഇഷ്ടം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങൾ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തിക്കോട്ടെ. May 31 സമയമുള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും പോവാ, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഈവനിങ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാനും കൂടെ അറിഞ്ഞോട്ടെ. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളോട് പറയാറില്ലേ. യെസ്, അപ്പം മിഡ് മോർണിംഗ് വിത്ത് നിത്യ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക. അടുത്തൊരു ട്രെൻഡിങ് സോങ് ആണ് വരുന്നത്, അതും കേട്ടതിന് ശേഷം നമ്മൾ തിരികെ എത്തും ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗിൽ.
0: Trending song of the hour.

0: listening to Mid Mornings with Nitya. Nitya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: കരിനീല കണ്ണുള്ള പെണ്ണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ജോസഫിലെ പാട്ടാണ്, കാർത്തികിൻ്റെ ആലാപനം. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ഓ, എല്ലാ ഇമോഷൻസും ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായ വരികളും സംഗീതവും. എനിക്ക് ഈ പാട്ട് വേറൊരു പാട്ടില്ല, ജി വേണുഗോപാൽ പാടിയെ കരിനീല കണ്ണുള്ള. അയ്യോ, എനിക്ക് എപ്പോഴും ഈ പാട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പാട്ടിലേക്ക് എനിക്ക് പോകാനേ പറ്റില്ല, ഉടക്കിപ്പോകും. ആ പാട്ടിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അടുത്ത തവണ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ പാട്ടുമായിട്ട് വരാം. കാരണം മനസ്സിലേക്ക് ആ പാട്ട് വരികയില്ല, പക്ഷെ മനസ്സ് നിറയെ വരികളുണ്ട്, ആ ശബ്ദമുണ്ട്, ആ മ്യൂസിക് ഉണ്ട്. പക്ഷേ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പാട്ടിലേക്ക് പോകാൻ പറ്റില്ല, ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പാട്ടിലേക്ക് വരാൻ പറ്റില്ല. രണ്ടും ഒരേ വരികളാണല്ലോ തുടങ്ങുന്നത്. എനിവേ, നമ്മൾ അയ്യോ, അത് പറഞ്ഞതിന് മുമ്പ് നമ്മുടെ നിർമ്മൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലോബൽ വില്ലേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജിൽ പോകാൻ പറ്റിയില്ല. ലാസ്റ്റ് വീക്കെൻഡ് മംസാർ ബീച്ചിൽ പോയിരുന്നു, ബീച്ച് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. താങ്ക് യു നിർമ്മൽ. ഇതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നായി അയച്ചോളൂ, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദുബായ് എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ, വലിയ ക്യൂവും പാസ്പോർട്ട് കൺട്രോളിൻ്റെ കാത്തുനിൽപ്പും ഒക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇനി നമ്മുടെ ദുബായ് എയർപോർട്ടിലെ ആ പഴയ ടെസ്റ്റിംഗ് രീതികളൊക്കെ മാറാൻ പോവുകയാണ്. അതായത് യാത്രക്കാർക്ക് കൂടുതൽ ഈസിയും അതുപോലെ തന്നെ വേഗത്തിലും സുരക്ഷിതമായിട്ടും എയർപോർട്ട് നടപടികൾ പൂർത്തിയാക്കാൻ നാഷണൽ ഇൻസ്പെക്ടർ എന്ന പുതിയൊരു സംവിധാനം ദുബായ് കസ്റ്റംസ് അവതരിപ്പിക്കുകയാണ് കേട്ടോ. എവറിത്തിങ് ഈസ് ബിക്കമിങ് ഫാസ്റ്റർ ആൻഡ് സ്മാർട്ടർ. വിമാനമിറങ്ങി നമ്മളിങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇനി വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറാൻ പോവുകയാണ്. എന്താണ് ഈ നാഷണൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ, ഇത് അത്യാധുനികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ക്രീനിങ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ യാത്രക്കാരുടെ ലഗേജുകൾ അല്ലെങ്കിൽ ബാഗേജുകൾ പരിശോധിക്കുന്നതിനും അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്നാണ് ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കുക. സാധാരണയായിട്ട് നമ്മൾ നേരിടുന്ന ആ വലിയ പരിശോധനകൾക്കൊക്കെ പകരം വളരെ വളരെ പെട്ടെന്ന് തന്നെ വളരെ എന്താ പറയുക, ഹൈടെക് സ്കാനിങ്ങിലൂടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും. സോ നോ മോർ ലോങ് ഡിലേസ് ആൻഡ് വെയിറ്റിംഗ് ഇൻ ലൈൻ ഫോർ അവേഴ്സ്. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ യാത്രക്കാരുടെ സമയം ലാഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ദുബായ് എയർപോർട്ടിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ എയർപോർട്ടാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ദുബായ് കസ്റ്റംസ് ഡയറക്ടർ ആണിത് അറിയിച്ചിരിക്കുന്നത് ഒഫീഷ്യലി. അപ്പോൾ യാത്രക്കാർക്കൊരു എന്താ പറയുക, സീംലെസ് എക്സ്പീരിയൻസ് നൽകാൻ ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സഹായിക്കും. ഇത് ആ രീതിയിൽ വലിയൊരു പങ്ക് വഹിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയുമായിട്ട് പോകുന്ന ആൾക്കാർക്കും ബിസിനസ് യാത്രക്കാർക്കും ഒക്കെ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. ടെക്നോളജി നമ്മുടെ ലൈഫിനെ എത്രത്തോളം സിമ്പിളാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ നമ്മളെല്ലാവരും നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താ, എത്രയും പെട്ടെന്ന് അങ്ങ് വീട്ടിലെത്തിയാൽ മതി, ലഗേജൊക്കെ വേഗം കിട്ടിയാൽ മതി എന്നല്ലേ. അപ്പോൾ എയർപോർട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരാനെടുക്കുന്ന ആ ഒരു സമയം അത് വേഗം കുറഞ്ഞു കിട്ടും എന്നതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ ഇനി നാഷണൽ ഇൻസ്പെക്ടർ കൂടി വരുന്നതോടെ ഈ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പീഡ് ആൻഡ് സെക്യൂരിറ്റി. എയർപോർട്ടിലെ നിങ്ങളുടെ രസകരമായ അനുഭവങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ എനിക്ക് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്തത് നമ്മുടെ കൂടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നല്ലോ, തെനാലി എന്ന് പറഞ്ഞ മൂവിയിലെ സോങ്, ശ്വാസമേ എന്നുള്ള പാട്ട്. അത് എൻജോയ് ചെയ്യാം അടുത്ത തമിഴ് ഹിറ്റായിട്ട്.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்திர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Yes, ippo 12 mani kazhinju 33 minute aayittunde. Ippo nammal റോഡിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് പോവാം. നമ്മുടെ ദുബായ് ടു ഷാർജ നോക്കുകയാണെങ്കിൽ ഇത്തിഹാദ് റോഡ് എടുക്കാം അല്ലേ. ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നവർക്ക് മുല്ല പ്ലാസ ഭാഗത്തും അൽനാദ ക്രോസിംഗിൽ ഇപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 35 മിനിറ്റെങ്കിലും ഈ യാത്രയ്ക്ക് എടുത്തേക്കാം. അൽഖയിൽ റോഡ് നോക്കിയാൽ ഡീപാൻ ഭാഗത്തും അതുപോലെ ബിസിനസ് ബേയിലേക്കുള്ള എക്സിറ്റ്സിലും ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് കാണാം. ഈ 311 നോക്കുമ്പോൾ മിർദിർ സിറ്റി സെന്റർ ഭാഗത്ത് ട്രാഫിക് സ്ലോ മൂവിംഗ് ആണ്. ഷാർജ ആൻഡ് അജ്മാൻ നോക്കുമ്പോൾ കിങ് ഫൈസൽ സ്ട്രീറ്റ് ഷാർജയിലെ പ്രധാന പോയിന്റുകളിൽ ഇപ്പോൾ ട്രാഫിക് അല്പം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അൽ ഇത്തിഹാദ് റോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ 11 അജ്മാൻ ഡിറക്ഷൻ ഷാർജയിൽ നിന്ന് അജ്മാനിലേക്ക് പോകുന്നവർക്ക് സഫീർ മോൾ കഴിഞ്ഞ് കുറച്ച് തിരക്ക് കൂടിയേക്കാം. ഏകദേശം ഒരു 17 മിനിറ്റ്സ് എങ്കിലും ഇപ്പോൾ ഈ റൂട്ടിൽ കാണിക്കുന്നുണ്ട് സമയം. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ റോഡ് എടുക്കുമ്പോൾ അജ്മാൻ സിറ്റി ഏരിയകളിൽ ട്രാഫിക് നോർമലായിട്ടാണ് തുടരുന്നത്. അബുദാബിയിലേക്ക് പോകാൻ നമുക്ക് നേരെ ഷെയ്ഖ് സായിദ് സ്ട്രീറ്റ് എടുത്താൽ അബുദാബി സിറ്റിക്കുള്ളിൽ ട്രാഫിക് നോർമലായിട്ടാണ് കാണുന്നത്. എങ്കിലും പ്രധാന സിഗ്നലുകളിൽ ചെറിയ വെയിറ്റിംഗ് ടൈം ഉണ്ടായേക്കാം. അബുദാബി ദുബായ് റോഡ് നോക്കിയാൽ ഷെയ്ഖ് സായിദ് റോഡിൽ അൽ റാഹ ഏരിയകളിലും ട്രാഫിക് വളരെ സ്മൂത്താണ്. ഏകദേശം ഒരു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂറുണ്ട് അബുദാബിയിലും ദുബായിലും എത്താൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സ്റ്റേ ഹൈഡ്രേറ്റഡ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ദീസ് ആഫ്റ്റർനൂൺ അവേഴ്സ്. അപ്പോൾ ആ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സമാധാനത്തോടെ ഇരിക്കുക. സേഫ് ഡ്രൈവിംഗ് ടു ഓൾ. നമുക്ക് നല്ല കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ടുണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
4: എന്റെ വണ്ടിയുടെ
5: കാര്യം. ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, Sharjah and Dubai, a division of Dhanya Group since 1982.

0: Mid Morning with Nitya.
1: Welcome back. ഹോം 92.2 FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മളിന്ന് കുറേ ലോകകാര്യങ്ങളും ബിയോയിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചില്ലേ. ഇനി നമുക്ക് സിനിമയുടെയും സ്പോർട്സിന്റെയും ഒരു കോമ്പിനേഷനെ കുറിച്ച് സംസാരിച്ചാലോ. അതായത് നമ്മുടെ മലയാള സിനിമയുടെ ഖ്യാതി ഇപ്പൊ കടൽ കടന്നങ്ങ് സ്പെയിനിൽ വരെ എത്തിയിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊവിനോയും നമ്മുടെ നസ്രിയയും ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നത് എവിടെയാണെന്ന് അറിയോ? ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കി കാണും. ഇത് നടന്നത് ഫുട്ബോൾ പ്രേമികളുടെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സാക്ഷാൽ ക്യാമ്പ് നൌവിൽ വെച്ചാണ് കേട്ടോ ഈ ഒരു പ്രഖ്യാപനം നടന്നത്. സിനിമയുടെ പേര് ഗ്രാസിയാസ് എൽ ക്ലാസിക്കോ എന്നാണ്. ഇറ്റ്സ് എ മാസീവ് ടൈറ്റിൽ ലോഞ്ച് ഫോർ എ മലയാളം മൂവി. നസ്രിയ സത്യത്തിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ടൊവിനോയുടെ ആഗോളതലത്തിലുള്ള പ്രശസ്തിയും നസ്രിയയുടെ ആ ക്യൂട്ട് പെർഫോമൻസും ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സിനിമാ പ്രേമികൾക്ക് വലിയൊരു പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട്. ബാഴ്സലോണ ക്ലബിന്റെ ഒഫീഷ്യൽ ഹാൻഡിലൂടെ ഒക്കെ ഈ ഒരു ടൈറ്റിൽ ലോഞ്ച് പുറത്തു വന്നപ്പോൾ ഫുട്ബോൾ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ഷോക്കായിപ്പോയി. ദിസ് ഇസ് ട്രൂലി ആൻ ഇന്റർനാഷണൽ ലെവൽ മാർക്കറ്റിംഗ് ഫോർ മലയാളം സിനിമ. സ്പോർട്സും പ്രണയവും ഒക്കെ ചേരുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും സിനിമയുടെ പേരിൽ തന്നെയുള്ള ആ ഒരു എൽ ക്ലാസിക്കോ വൈബ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഫുട്ബോൾ പശ്ചാത്തലത്തിലുള്ള സിനിമയാകാൻ സാധ്യതയുണ്ടെന്നല്ലേ.

മലയാളികൾക്ക് ഫുട്ബോൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ മലബാർ സൈഡിലൊക്കെ അപ്പോഴും ബാഴ്സലോണ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഇങ്ങനൊരു ഒരു എന്താ പറയുക ഒരു പ്രഖ്യാപനം നടത്തിയത് ശരിക്കും സിനിമാ ടീമിന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ഹ്യൂജ് ബസ് ഓൾ ഓവർ സോഷ്യൽ മീഡിയ. ആൻഡ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി ടൊവിനോയും നസ്രിയും ഒക്കെ ഉടനെ തന്നെ സ്പെയിനിലേക്ക് പോകുന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാലും ടൊവിനോയും നസ്രിയും ഒരേ സ്ക്രീനിൽ കാണാൻ നിങ്ങൾ എത്രത്തോളം വെയിറ്റിംഗിലാണെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. ഒരിക്കലും അവരെന്താ ഇതുവരെ ഒരുമിക്കാതിരുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. സോ അവരിത് ഒരുമിക്കുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. അതും ഇങ്ങനെ ഒരു വെറൈറ്റി പ്രഖ്യാപനത്തിന് ശേഷം മലയാള സിനിമയുടെ ഈ ഒരു വളർച്ച കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താ തോന്നുക, ഒരു അഭിമാനമാണല്ലോ. വി ആർ ഗോയിങ് ഗ്ലോബലി ഇൻ വാട്ട് സ്റ്റൈൽ. ഓക്കെ, എന്നാലും ടൊവിനോയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും നസ്രിയുടെ ആ പഴയ ചാമും ഒക്കെ തിരിച്ചു വരുന്നതാണ് എല്ലാവരും പോലെ. ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോ ഗ്രാസിയാസ് എൽ ക്ലാസിക്കോ എന്ന ഈ പുതിയ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ബാഴ്സ ഫാൻസ് ഒക്കെ റെഡിയല്ലേ? അപ്പൊ ഈ ഒരു സിനിമ വിശേഷത്തോടുകൂടി ഞാൻ ഈ ലിങ്ക് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇനി എത്തുന്നത് അടുത്ത ലിങ്കിലേക്ക് അടുത്ത അവറിലായിരിക്കും. അപ്പൊ പാട്ടും വാർത്തകൾക്കൊക്കെ ശേഷം ഞാൻ ഉണ്ടാവും ഇവിടെ തന്നെ. നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളെ കുറിച്ചാണെങ്കിലും പറഞ്ഞ വിശേഷത്തെ കുറിച്ചാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ 0585829200 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ പേട്രിയോട്ട് മൂവി കാണാൻ പോയവർക്കൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ടിക്കറ്റൊക്കെ കിട്ടി കൃത്യമായിട്ട് സമയത്തൊക്കെ എത്തിയാൻ സാധിച്ചോ? നമ്മുടെ ഷാർജയിൽ വെച്ചായിരുന്നല്ലോ, അൽഷാ വില്ലേജിൽ വെച്ചായിരുന്നു. അപ്പൊ ടിക്കറ്റ് കിട്ടിപ്പോയി കണ്ടവരൊക്കെ എന്താ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കൃത്യസമയത്ത് എത്താൻ പറ്റിയോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കും കേട്ടോ. സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഞാൻ ചോദിക്കുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ചോദിക്കണം എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ വന്നത് മറന്നുപോയി. എനിവേ, ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, ഇനി സമയമുണ്ടല്ലോ. പാട്ടിൻ്റെയൊക്കെ ഇടയ്ക്ക് ഫ്രീ ആണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും കേട്ടോ. ഒന്നുകൂടെ നമ്പർ പറയാം, 0585829200.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: എട്ടാം നാളിലും കേരളത്തിന് മുഖ്യമന്ത്രിയില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നു. തോറ്റതല്ല തോൽപ്പിച്ചതെന്ന് CPM. തമിഴ്നാട്ടിൽ MLA മാരുടെ സത്യപ്രതിജ്ഞ. വിശ്വാസവോട്ട് ബുധനാഴ്ചയ്ക്കുള്ളിൽ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിലായതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ച ഉണ്ടായില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും തീരുമാനം വൈകിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുമെന്നാണ് പൂർണമായ വിശ്വാസം. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം വരണം, അതിനായുള്ള കാത്തിരിപ്പിലാണ്. തീരുമാനം എന്തായാലും അതെല്ലാവരും ചേർന്ന് നടപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ഘടകകക്ഷികൾ ഒരു നേതാവിന് വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹാപോഹം മാത്രമെന്നും K. മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് CPM. ഇത് UDFന് അനുകൂലമായി. BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് MLA ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചു. CPM അണികൾ ക്രോസ് വോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സർക്കാർ നടപ്പാക്കിയ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നും പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. മുന്നണി മാറ്റ ചർച്ചയിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉയർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പണം തട്ടാൻ വേണ്ടിയിട്ടതെന്ന് പോലീസ്. സാധിക്കലി തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പ്രതി മുഹമ്മദ് റോഷൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാളെ ഇപ്പോൾ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക ലക്ഷ്യമിട്ട് പ്രതി മുഹമ്മദ് റോഷൻ സാധിക്കലി തങ്ങളുടെ വ്യാജ ഫോട്ടോ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികളയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് വേണുഗോപാൽ. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകൾക്കും നിസ്സാര രാഷ്ട്രീയത്തിനും മാത്രം മുൻഗണന നൽകുന്ന സർക്കാരിന്റെ പിടിപ്പുകേടുമൂലം രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും ജനം ബുദ്ധിമുട്ടാതിരിക്കാൻ ആവശ്യമായ ഇന്ധനശേഖരം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതരം വിവാദത്തിൽ വിശദീകരണവുമായി TVK. വന്ദേമാതരം ആദ്യം ആലപിച്ചത് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി ആദവ് അർജുന. ലോക്ഭവന്റെ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടുമെന്നും ആദവ് അർജുന. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17-ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ MLA മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ പ്രതിപക്ഷ സഖ്യ വാഗ്ദാനം തള്ളി കോൺഗ്രസും ഇടതുപക്ഷവും. ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പമെന്ന് CPM. അഴിമതി നടത്തുന്നയാൾ എന്ന് തള്ളിക്കളഞ്ഞവരെ പിന്തുണയ്ക്കാനില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ മറുപടി. ഹാൻഡ്ര വൈറസ് ബാധിച്ച കപ്പലിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപിലാണ് നിലവിൽ കപ്പലുള്ളത്. യാത്രക്കാരെ വിമാനമാർഗം അതത് രാജ്യങ്ങളിലെത്തിക്കുന്നുണ്ട്. മടങ്ങിപ്പോകുന്ന യാത്രക്കാർ 72 മണിക്കൂർ ഐസൊലേഷന് ശേഷം 45 ദിവസം വീടുകളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം. ഹാൻഡ്ര വൈറസ് ബാധിച്ച കപ്പലിൽ നിന്ന് പുറത്തെത്തിച്ച ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 17 US പൌരന്മാരിൽ ഒരാൾക്കാണ് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവായിരിക്കുന്നത്. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചു. യാത്രക്കാർ എമർജൻസി വാതിലുകളിലൂടെ പുറത്തിറങ്ങി. പുലർച്ചെ തുർക്കിഷ് എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ടയറിന് തീപിടിച്ചത്. 278 യാത്രക്കാരും 11 ജീവനക്കാരും സുരക്ഷിതർ. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. IPLൽ ആവേശം അവസാന പന്തിലേക്ക് നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. അവസാന പന്തിൽ 2 റൺസ് വിജയിക്കാൻ വേണ്ടിയിരുന്ന RCBക്ക് രാജ്ഭവ എറിഞ്ഞ പന്തിൽ റാസിഖ് സലാം 2 റൺസ് ഓടിയെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ 166 റൺസ് എടുത്തപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് അവസാന പന്തിൽ RCB ഇത് മറികടന്നത്. എൽ ക്ലാസിക്കോ പോരിനൊടുവിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബാഴ്സലോണ വീണ്ടും ലാലിഗ കിരീടം നേടി. 29-ാം തവണയാണ് ലാലിഗ കിരീടം ബാഴ്സ സ്വന്തമാക്കുന്നത്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Time check.
5: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 58%.
6: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ എവറിവൺ. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മിഡ് മോർണിംഗ് വിദ്യത്തിയുടെ അവസാനത്തെ മണിക്കൂറിലേക്ക്. നമ്മുടെ ഈ ഒരു മണിക്കൂറുണ്ട് നമ്മുടെ മിഡ് മോർണിംഗ് വിദ്യത്തിയുടെ ഈ ആഴ്ചയിലെ ആദ്യ അധ്യായം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ മണിക്കൂറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യുഎയിൽ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ, അത് ഇന്നലെ വന്നവരാണെങ്കിൽ ഇന്ന് വന്നവരാണെങ്കിലും ശരി, ഈ നാട്ടിലെ ഭരണാധികാരികളെ നമ്മൾ ഇത്രയധികം സ്നേഹിക്കാൻ ഒരു റീസണുണ്ട്. അത് അവരുടെ സിംപ്ലിസിറ്റി തന്നെയാണ് അല്ലേ. സാധാരണഗതിയിൽ ലോക നേതാക്കൾ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേ വലിയ സുരക്ഷാ സന്നാഹങ്ങളും ട്രാഫിക് നിയന്ത്രണങ്ങളും ഒക്കെ ആണ് നമ്മുടെ മനസ്സിൽ വരിക. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. പല ഭരണാധികാരികളും ഭരിച്ചിട്ട് അവരിറങ്ങിപ്പോകുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലം ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടായിരിക്കും അവരൊക്കെ പോകുന്നത്. എന്നാൽ ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്ന് ചില ജനക്കൂട്ടത്തിനിടയിലേക്ക് യാതൊരു ജാടയും ഇല്ലാതെ ഒരു സർപ്രൈസ് ഗസ്റ്റായി, അതായത് നമുക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല, അങ്ങനെ ഒരാളായി നമ്മുടെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ എത്തിയതായിരുന്നു ആ ഒരു വീഡിയോ, ആ ഒരു വിശേഷം. വെറുതെ ഒരാളല്ല, ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരും കൂടി യാതൊരു ആർഭാടങ്ങളും ഇല്ലാതെ വളരെ സാധാരണക്കാരെ പോലെ ഒരു മോളിൽ നടന്നു വരുന്ന കാഴ്ച, അത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പോലും ശരിക്കും ഞെട്ടിപ്പോയി എന്നാണുള്ളത്. ഇറ്റ് വാസ് എ റിയൽ സർപ്രൈസ് ഫോർ എവറി വൺ ഇൻ ദ മോൾ. അതുപോലെ അവിടെ ഉള്ളവരോട് കൈവീശി കാണിച്ചും അവരോട് മനോഹരമായി പുഞ്ചിരിച്ചും വളരെ നോർമലായിട്ടാണ് അവർ പോയത്. ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് വി കോൾ ട്രൂ പബ്ലിക് ഔട്ട്റീച്ച് എന്ന് പറയാം. അതുപോലെ നേതാക്കൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അവർക്ക് നമ്മുടെ കൂടെയുള്ള ഒരു കരുതൽ, ഒരു സ്നേഹം അതൊക്കെ തന്നെയാണ് വ്യക്തമാകുന്നത് അല്ലേ. പ്രത്യേകിച്ചും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് പലപ്പോഴും അദ്ദേഹം ഇങ്ങനെയുള്ള സർപ്രൈസുകൾ നൽകാറുണ്ട്. കുട്ടികളോട് സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ സെൽഫി എടുക്കാനും ഒക്കെ അദ്ദേഹം ഒരുപാട് സമയം കണ്ടെത്താറുണ്ട്. ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന ചിന്തയൊന്നുമില്ലാതെ ഇത്രയും എളിയ രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാടൊരു അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്നേഹവും ബഹുമാനമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ അവരോട് നമ്മൾ വിശ്വസിച്ചു പോകണം. അവരുടെ സ്നേഹത്തിൻ്റെ നമ്മൾ അറിയാതെ അവിടെ അടിമപ്പെട്ടു പോവുകയാണ് അല്ലേ. ഹീ ഈസ് ട്രൂലി എ ലീഡർ ഓഫ് ദ പീപ്പിൾ. ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടെ ഇതൊക്കെ ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ്. എല്ലാ രാജ്യത്തും അത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാടിന് നമ്മുടെ നാടിൻ്റെതായ ഒരു രീതിയുണ്ട്, ഈ നാടിന് ഇതിൻ്റെതായ രീതിയുണ്ട്. നമ്മൾ രണ്ടും മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ് കാര്യം. അല്ലാതെ നമ്മൾ ഒന്നിനെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോ രീതികളാണ്. ആ രീതികളനുസരിച്ച് നമ്മൾ ജനങ്ങൾ മുന്നോട്ട് പോവുക. ഓരോ ഭരണാധികാരികളെ, നമ്മുടെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രാജ്യത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സിനെ അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിൻ്റെയും നേതാക്കളെ നമുക്ക് നേരിട്ട് മീൻസ് നമുക്ക് അവരുടെ ഭരണം കാണാനും വിലയിരുത്താനും അല്ലെങ്കിൽ അതിന് അത് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. നമ്മുടെ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് നമ്മുടെ വേരുകളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കി പോകാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അതുപോലെ അവിടെ വേണമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇത് ഇവിടെ ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്നൊരു രാജ്യമാണ്. രണ്ട് രാജ്യത്തും നമ്മൾ സുരക്ഷിതരാണ്, നമ്മൾ സ്നേഹിക്കുന്നു രണ്ട് രാജ്യങ്ങളെയും, ആ ഭരണാധികാരികളെയും ആ ഗവൺമെൻറ്റിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, സമയം ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകളും. സോ ഡോണ്ട് ഗോ എനി വേ. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയുള്ള, എല്ലാവർക്കും വേണ്ടിയിട്ട്, ലോക നേതാക്കൾക്ക് വേണ്ടി നമുക്ക് അടുത്തൊരു ട്രെൻഡിങ് സോങ് അങ്ങോട്ട് കേൾക്കാം. ആർ യു റെഡി? യെസ്, കീപ് ലിസണിങ് ടു ഹോം 92.2 FM മിഡ് മോർണിംഗ് നിത്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. കസിൻസ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഡാൻസ് ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ്. ഇത് മുരുകൻ കാട്ടാക്കടയുടെ വരികളാണ്. സംഗീതം പകർന്നിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. പാടിയിരിക്കുന്നത് നിഖിൽ രാജും നമ്മുടെ പ്രിയപ്പെട്ട സിംഗർ മറ്റൊരു പ്രിയപ്പെട്ട സിംഗർ സിതാരയും ചേർന്നാണ്. നല്ലൊരു കിടിലൻ പാട്ടാണ് അല്ലേ. ഓക്കേ, നമ്മൾ ഇനി നേരെ പോകുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഭൂമിയിലെ നരക കവാടം എന്നൊക്കെ, അല്ലെങ്കിൽ ഡോർ ടു ഹെൽ എന്നൊക്കെ? അത് തുർക്മെനിസ്ഥാനിലെ കാരക്കും മരുഭൂമിയിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെയായിട്ട് അണയാതെ കത്തുന്നൊരു വലിയ ഗർത്തമാണ്. പല ആൾക്കാരും ടൂറിസ്റ്റുകളൊക്കെ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതും അതുപോലെ യൂട്യൂബിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ദൂരെ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ ഒരു വലിയ അഗ്നിപർവ്വതം ഉണ്ടായതുപോലെ തോന്നുള്ളൂ. ഇപ്പോൾ ആകാശത്തു നിന്നൊക്കെ ഒരു ചിത്രം എടുത്തു വെച്ചു, അപ്പോൾ അത് അങ്ങനെ തോന്നുള്ളൂ, ഭൂമിയിൽ എന്തോ ഇങ്ങനെ വലിയ ലൈറ്റ് കത്തുന്നത് പോലെ. ഇപ്പോൾ ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വാർത്തകൾ നിറയുകയാണ്. കാരണം ഇടക്കാലത്ത് പറഞ്ഞത് ഇത് അണഞ്ഞിരുന്നെങ്കിൽ നന്നായിരിക്കും, ഇത് എങ്ങനെയും അണയ്ക്കണം എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എൻവയോൺമെന്റൽ ചലഞ്ചസ് ഫോർ ദ അതോറിറ്റീസ് ദയർ. സത്യത്തിൽ ഇതൊരു നാച്ചുറൽ പ്രതിഭാസമല്ല കേട്ടോ ശരിക്കും ഇതിൻ്റെ ഒരു കഥയെന്ന് പറയുന്നത്. മറിച്ച് അതായത് മനുഷ്യൻ്റെ ഒരു ചെറിയ പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. അതായത് ഇപ്പോഴെങ്കിലും അല്ല, 1971-ൽ സോവിയറ്റ് യൂണിയനിലുള്ള സയൻറ്റിസ്റ്റുകൾ ഇവിടെ ഗ്യാസ് ഡ്രില്ലിങ് നടത്തിയപ്പോൾ മണ്ണിടിഞ്ഞ് താണു. അപ്പോൾ അവിടെ ഒരു വലിയ കുഴിയായി മാറി. അതിൽ നിന്നും പുറത്തു വന്ന വിഷവാതകങ്ങൾ പുറം ലോകത്തേക്ക് പടരാതിരിക്കാൻ അവരൊരു അതിന് തീ കൊടുത്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ തീയെ അണഞ്ഞു പോകുന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ബട്ട് സർപ്രൈസിംഗ്ലി ആ തീ ഇന്നും അണയാതെ കത്തുകയാണ്. 50 വർഷമായി ഓർക്കണം, 50 വർഷമായിട്ടും അവിടെ ആ ഗ്യാസിൽ തീ ഇങ്ങനെ ആ ഗ്യാസിൽ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് സാരം. അപ്പോൾ ഈ ഗർത്തം കാണാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും അവിടെ എത്തുന്നത്. എന്നാൽ ഇതിൽ നിന്ന് പുറത്തു വരുന്ന മീഥേൻ ഗ്യാസ് നമ്മുടെ എൻവയോൺമെൻറ്റിനും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭത്തിനും വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഈ നരക കവാടം എന്നേക്കുമായിട്ട് അടയ്ക്കാൻ അവിടുത്തെ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹ്യൂജ് പ്രഷറിൽ പുറത്തേക്ക് വരുന്ന ഗ്യാസും അവിടുത്തെ കടുത്ത ചൂടും ഒക്കെ വലിയ വെല്ലുവിളികളാണ് നമുക്ക്. അപ്പോൾ ഹൗ ടു സ്റ്റോപ്പ് ഇറ്റ് വിതൗട്ട് കോസിങ് മോർ ഡാമേജ് എന്നതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഭൂമിക്കടിയിൽ ഇത്രയും വലിയ ഗ്യാസ് ശേഖരം ഇപ്പോഴും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്നും ഒരു മിസ്റ്ററി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഒരു നിഗൂഢത ഇപ്പോഴും തുടരുകയാണ്. ചിലർ ഇതിനെ ഒരു വിസ്മയമായിട്ട് കാണുമ്പോൾ മറ്റു ചിലർക്ക് ഇതൊരു എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ തന്നെയാണ്. പ്രകൃതിയെ നമ്മളൊന്ന് തൊട്ടാൽ അതിന് നമ്മൾ നൽകേണ്ടി വരുന്ന വില എത്ര വലുതാണെന്ന് ഈ ഒരു പക്ഷേ ഈ ഒരു വലിയ ഗർത്തം, ഈ ഒരു കൊക്ക അല്ലേ നമ്മളങ്ങനെയല്ലേ പറയുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ നെവർ എൻഡിങ് മിസ്റ്ററി അണ്ടർ ദ സാൻഡ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതോ ഇത് പുതുതായിട്ടാണോ? എന്തായാലും ഇത് അണയാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും പറയുന്നത് ഇത് അണഞ്ഞാൽ അത്ര ശരിയായിട്ടുള്ള പരിപാടി ആയിരിക്കില്ല, അണയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ഇത് അണയാൻ കുറച്ച് കുറച്ചിങ്ങനെ അണഞ്ഞണഞ്ഞ് വരുന്നു എന്ന് കേൾക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി എന്താണ് ഭൂമി, ഇനി എന്താണ് നേച്ചർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് എന്നറിയാനായിട്ട്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ മനുഷ്യരാണ്. ഈ യൂണിവേഴ്സിലൊരു മൊത്തത്തിൽ കടുകിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത യൂണിവേഴ്സ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും ചെറുതാണ് നമ്മൾ മനുഷ്യർ. അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്താണ് എന്നറിയാനായിട്ട് അല്ലേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു നല്ല കിടിലൻ തമിഴ് സോങ് ആണ് നിങ്ങൾക്കായിട്ട് വരുന്നത്, പവിഴമല്ലി. കേൾക്കുമ്പോൾ തന്നെ ഡാൻസ് ചെയ്യാൻ തോന്നും, പക്ഷേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സേഫായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഡാൻസ് ഒന്നും ചെയ്തേക്കല്ലേ.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: Welcome back to Mid Morning with Nitya on Home 92.2 FM. നമ്മുടെ കയ്യിലെ ഒരുപാട് തവണ വന്നു പോയിട്ടുള്ള പഴയ ചുവപ്പ് കലർന്ന 20 രൂപ നോട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ നോട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് 1972 June 1st തോന്നുന്നു. അതുപോലെ തന്നെ എൻ്റെ ആയത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ പോയിട്ട് 2002-2005 കൂടി ആയിരിക്കും അല്ലേ. എനിക്ക് അതിലത്ര വ്യക്തതയില്ല, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡേറ്റ് ഇതാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ, ഈ നോട്ടിൻ്റെ പിന്നിൽ മനോഹരമായിട്ടുള്ളൊരു കടൽ തീരത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? കുറച്ചിങ്ങനെ തെങ്ങുകളും അതുപോലെ കടലും ഒക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് ഐലൻഡ് വൈബുള്ള ഒരു പിക്ചർ. പലരും കരുതിയിരുന്നത് അത് വെറും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാവനയാണെന്നായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങനെയല്ല സത്യം. ഇറ്റ്സ് എ റിയൽ പ്ലേസ് ഇൻ ഇന്ത്യ. അതിനെ സ്നേഹത്തോടെ ആളുകൾ നോട്ട് ദ്വീപ് എന്ന് പോലും വിളിച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നോർത്ത് ബേ ഐലൻഡ് ആട്ടോ. പോർട്ട്ബ്ലെയറിനടുത്തുള്ള ഈ ബ്യൂട്ടിഫുൾ ഐലൻഡിന്റെ കാഴ്ചയാണ് വർഷങ്ങളോളം നമ്മുടെ നോട്ടിന്റെ പിന്നിലുണ്ടായിരുന്നത്. ശരിക്കും ആലോചിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ. നമ്മുടെ പോക്കറ്റിൽ ഇത്രയും കാലം നമ്മൾ കൊണ്ടു നടന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷന്റെ ചിത്രമായിരുന്നു എന്നുള്ളത്. ആൻഡമാനിൽ പോകുന്ന ട്രാവലേഴ്സിന്റെ ഏറ്റവും

പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നും കൂടിയാണിത്. അവിടുത്തെ ആ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും കോറൽ റീഫ്സും ഒക്കെ കാണാൻ ഇന്നും വലിയ തിരക്ക് തന്നെയാണ്. വാട്ടർ സ്പോർട്സിനും സ്നോർക്ലിങ്ങിനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. നോട്ടിന് പിന്നിലെ ആ പഴയ പിക്ചറിൽ കാണുന്ന അതേ തെങ്ങുകളും അതേ കടൽത്തീരും ഇന്നും അവിടെ മാറ്റമില്ലാതെ തുടരുകയാണ്. ഈവൻ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ദ പ്ലേസ് ഹാസൻ ലോസ്റ്റ് ഇറ്റ്സ് ചാം. ആൻഡമാൻ ഗവൺമെന്റ് പോലും ഈ ദ്വീപിന്റെ പ്രത്യേക ടൂറിസത്തിന് വേണ്ടി ഹൈലൈറ്റ് ചെയ്യാറുണ്ട് ഈ ദ്വീപിനെ. എന്തായാലും മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ചിത്രം എടുത്തത് ഒരു പ്രത്യേക ആംഗിളിൽ നിന്നാണ് കേട്ടോ. അതായത് മൗണ്ട് ഹാരിയറ്റിലേക്കുള്ള യാത്രക്കിടയിൽ കിട്ടിയ ആ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് റിസർവ് ബാങ്ക് നോട്ടിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇന്നും ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ആൻഡമാനിൽ എത്തിയാൽ 20 രൂപ നോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ദ്വീപിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ മറക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ചിത്രം കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് ലൈക്ക് എ ട്രിബ്യൂട്ട് ടു ദാറ്റ് ഐക്കോണിക് ഇമേജ് വാസ് ക്യാരീഡ് ഫോർ ഡിക്കേഡ്സ്. എന്തായാലും അത്രയും ഡെക്കേഡ്സ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണ് ഇന്ന് ആ നോട്ടുള്ളത് അല്ലേ. നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെ എത്രയോ ഹിഡൻ ജെംസ് ഇനിയും കണ്ടെത്താനുണ്ട്. മിക്കപ്പോഴും നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ലൊക്കേഷനുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ വേൾഡ് ക്ലാസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമേ മറന്നു. ഇന്ത്യ മുഴുവനായിട്ട് കാണാത്ത എത്രയോ പേരുണ്ട്, നമ്മളിൽ തന്നെ എത്രയോ പേരുണ്ട്. അപ്പോൾ ഒരു 20 രൂപ നോട്ട് ഇത്രയും വലിയൊരു ട്രാവൽ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുമെന്ന് ആരെങ്കിലും കരുതിയോ? സോ ആൻഡമാനിലെ ഈ നോട്ട് ദ്വീപിൻ്റെ വിശേഷങ്ങളോട് കൂടി നമ്മുടെ ഷോയുടെ അവസാന മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അവസാന മിനിറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മൂഡ് ലിഫ്റ്റിംഗ് സോങ്സ് ആണ്. സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ ഒരു ട്രാവൽ വൈബൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 2 മണിക്ക് വാർത്തകൾ ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് മലയാളി ഡായുമായി ആർ ജെ ഷീബ എത്തും. അപ്പോൾ ബൈ ബൈ. ഈ ആഴ്ചയുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ബംഗളൂരുവിലായതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ച ഉണ്ടായില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും തീരുമാനം വൈകിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് CPM. ഇത് UDFന് അനുകൂലമായി. BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് MLA ആവശ്യം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണപ്രതിനിധികളയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോവിഡ് കാലം പോലെ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനം ചെയ്തതിൽ പ്രധാനമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യൻ സംഘർഷം 3 മാസം പിന്നിടുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി സമ്പൂർണമായി പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് വേണുഗോപാൽ. രാജ്യം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17th തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ MLA മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. ഹാൻഡ്ര വൈറസ് ബാധിച്ച കപ്പലിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപിലാണ് നിലവിൽ കപ്പലുള്ളത്. യാത്രക്കാരെ വിമാനമാർഗം അതത് രാജ്യങ്ങളിലെത്തിക്കുന്നുണ്ട്. മടങ്ങിപ്പോകുന്ന യാത്രക്കാർ 72 മണിക്കൂർ ഐസൊലേഷന് ശേഷം 45 ദിവസം വീടുകളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം. ഹാൻഡ്ര വൈറസ് ബാധിച്ച കപ്പലിൽ നിന്ന് പുറത്തെത്തിച്ച ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 17 US പൌരന്മാരിൽ ഒരാൾക്കാണ് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവായിരിക്കുന്നത്. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചു. യാത്രക്കാർ എമർജൻസി വാതിലുകളിലൂടെ പുറത്തിറങ്ങി. പുലർച്ചെ തുർക്കിഷ് എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ടയറിന് തീപിടിച്ചത്. 278 യാത്രക്കാരും 11 ജീവനക്കാരും സുരക്ഷിതർ. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. അടുത്ത വാർത്ത 3 മണിക്ക്.
2: Home FM News was brought to you by Danya Group of Companies since 1982. Time check.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:05.
5: Time check.
6: Weather update.
7: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 59%.
5: Weather update.
7: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

കെറിവാ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ഈ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ മലയാളി ഡായിലേക്ക് എത്തുകയാണ്. അപ്പോൾ എവിടെ? ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. നമ്മുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീക്കെൻഡിൽ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു. പേട്രിയോട്ടിന്റെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി. അപ്പോ ഇത് ഇനിയിപ്പോ ഈ വീക്കില് സിനിമയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏത് മൂവിയാണ് നമുക്ക് വരാൻ പോകുന്നതെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും കുറച്ച് നമുക്കൊന്ന് കാത്തിരിക്കാം. പിന്നെ എനിക്ക് എന്തൊക്കെയാണ് വിശേഷം ഈ വീക്കെൻഡിൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മോഹിനിയാട്ടം നെറ്റ്ഫ്ലിക്സിൽ വന്നു, അപ്പൊ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഇരുന്ന് മോഹിനിയാട്ടം കണ്ടു. നല്ല രസമായിരുന്നു, നല്ല സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഓൾറെഡി എല്ലാവരും കണ്ട സിനിമയാണ് മോഹിനിയാട്ടം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ എല്ലാവരും സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ല വിശേഷം തന്നെയാണ്. ഇനി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്തൊക്കെയാണ് വിശേഷം? വീക്കെൻഡിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയോ എന്നുള്ള കാര്യമൊക്കെ പറയണം. നമ്മുടെ വാട്സാപ്പ് നമ്പറൊക്കെ അറിയാലോ. ആർക്കും ഒന്ന് രണ്ട് പേർക്ക് അറിഞ്ഞുകൂടാ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു തരാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ 4 മണിവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാനായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടും നിങ്ങൾക്കായിട്ടും ഒക്കെ എന്തെങ്കിലും വിശേഷ ദിവസമാണെന്ന് ആശംസകളൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 0585829220 അപ്പം അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇപ്പോൾ തുടക്കത്തിലേ തന്നെ ഞാൻ വാട്സാപ്പിൽ നോക്കി, കുറേ കൂട്ടുകാരുടെ ഹായ് ഹലോ നമസ്കാരമൊക്കെ വന്നിട്ടുണ്ട്. വിശദമായിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളിലേക്കൊക്കെ ഞാൻ പോവാം. അപ്പോൾ കേട്ടോണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: You're listening to Home 92.2 FM. Home is a feeling.
2: എട്ടാം നാളും മുഖ്യമന്ത്രിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾ ഇടപെട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്?
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's
11: 055-666-5859. Home 92.2 FM. Home is a feeling.
12: Malayalita!
13: Malayalita! Kerala! Kerala!

0: 10 എന്ന ചിത്രത്തിലെ പാട്ടാണ്. എന്താണ് ഖൽബേ എന്നുള്ള ഈ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് റിയാസ് ആണ്. ഷാർദയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖമല്ലേ ശിവ, KL10 പാട്ട് വേണമെന്ന് പറഞ്ഞു. എന്താണ് ഖൽബേ വേണമെന്ന് പറഞ്ഞു. എന്താണ് ഖൽബേ, ഞാനത് പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കേട്ടോ, ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഞാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, നവാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഷിനു, ഓഹോ ഷിനു ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഹായ് ഷിനു, എന്തൊക്കെയാണ് വിശേഷം? ഷിനു ഏത് എമിറേറ്റിലാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒക്കെ വിശേഷങ്ങളൊക്കെ പറയൂ. പിന്നെ നമ്മുടെ റിൻസൻ സൈമൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഷാറൂഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗണേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹലോ ഗണേഷ്, എന്തൊക്കെയാണ് വിശേഷം, സുഖമല്ലേ? ഷാറൂഖ്, ഓക്കെ, ഈ വീക്കെൻഡിൽ 4 വർഷത്തിന് ശേഷം വീണ്ടും ഗ്ലോബൽ വില്ലേജിലേക്ക് ഒന്ന് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷമായില്ലേ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട്? ശരി, എന്തായാലും പോയി കണ്ടു, സന്തോഷമായില്ലേ? ഇടയ്ക്കൊക്കെ പോകാം കേട്ടോ, ഒരു വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലുമൊക്കെ പോകണം നമ്മൾ. ഓക്കെ, പിന്നെ യെസ്, അടുത്ത് നമ്മൾ തമിഴ് പാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് വരാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ ഓരോരുത്തരുടെ പാട്ടായിട്ട് ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. 4 മണിവരെ എന്തായാലും നമ്മുടെ മലയാളി ഡയൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നത്. 0585829220 ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇസമയം ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 89 എയർപോർട്ട് സ്ട്രീറ്റ് ഇൻ അൽഗർ ഹൂദ ഭാഗത്ത് ഹെവി ട്രാഫിക് കാണാം. അതുപോലെ ഡി 93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽനാദ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 97 അമാൻ സ്ട്രീറ്റ് ഇൻ അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 4 ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ ഡി 79 ഊദ് മേത്ത സ്ട്രീറ്റ് ഇൻ ഊദ് മേത്ത ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ ജിസിസി, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: You are listening to Malayalita with Sheba.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എട്ടാം നാളും മുഖ്യമന്ത്രിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾ ഇടപെട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1980.

എന്നോട് ചോദിക്കാനുള്ളത്, ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ കൂട്ടുകാരെ? എന്തോ അങ്ങനെ ചോദിച്ചാ പറയും ഇഷ്ടമല്ല എന്നാ? ആ അങ്ങനെ പറയരുത്. ഓക്കെ, എന്തായാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, എല്ലാവരും ഇഷ്ടമാണ്. ഇവിടെ ഒരാളും ഭയങ്കര ഡാൻസ്. ഹായ് മിനി പത്മ, അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തായാലും ഞാനത് മിനി പത്മയുടെ ഹായ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇഷ്ടമല്ലേ എന്നുള്ള പാട്ടിൻ്റെ കാര്യം. ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ ഈ മധുരമുള്ള പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നിതിനാണ്. നിതിൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിതിൻ പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും നിതിന് സ്പെഷ്യലായിട്ടൊക്കെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. എല്ലാവരും നല്ല പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എവർഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്. മനോജ് ചോദിച്ച പാട്ട്, സുകൃതത്തിലെ പാട്ടാണ് ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കൂട്ടുകാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നവാസ് അറിക്കൽ, നവാസ് അറിക്കൽ ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവാസ്, ഈ പാട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു തമിഴ് പാട്ടാണുള്ളത്. ഈ പാട്ട് ഞാൻ വെള്ളിയാഴ്ചയും പ്ലേ ചെയ്തതാണ്. നോക്കട്ടെ ഇനി പറ്റുകയാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് തമിഴ് പാട്ടിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളാണ്. ഒരെണ്ണം നമുക്ക് കേട്ട് കഴിഞ്ഞു, ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പ്ലേ ചെയ്യാം കേട്ടോ. അഖിലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അഖിലാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗണേഷ് പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ ആഴ്ചയൊക്കെ ടിക്കറ്റിന് വേണ്ടിയിട്ട്, മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഇനി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയരുത്, എല്ലാവർക്കും കൊടുക്കണ്ടേ ഗണേഷ്? നമുക്ക് ഞങ്ങൾ ഈ ആഴ്ച കൊടുക്കുന്നവർക്ക് അടുത്ത ആഴ്ച അത് കൊടുക്കാതിരിക്കാൻ നോക്കും കേട്ടോ. സത്യമാണ് പറയുന്നത്, അല്ലാതെ കള്ളമല്ല. നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചാലും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഓരോ വീക്കിലും ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പ്രത്യേകം ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വീക്ക് എങ്കിലും ഞങ്ങൾ ഇടവിട്ടിട്ടായിരിക്കും അടുത്ത സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാനാണ് ഇഷ്ടം. കാരണം നമ്മളെ കേൾക്കുന്ന, നമുക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്കും ആ ഒരു ടിക്കറ്റൊക്കെ എത്തണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. പിന്നെ

ഡ്യുവറ്റ് സോങ് ആണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. എവ്ലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഷാറൂഖിൻ്റെ മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്, ലോറൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട് കൂട്ടുകാരുടെ മെസ്സേജ് ഇനിയുമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത പാട്ട് സുഗ്രതത്തിലെ പാട്ട് കേട്ടിട്ട് വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala, Kerala!

നീലശലഭമേ ചാർമിനാർ എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് പ്രജിതയാണ് മെസ്സേജ് അയച്ചിരുന്നത്. എനിക്ക് ഒന്ന് കഴിഞ്ഞ വീക്കിലും ആരു ചാർമിനാറിലെ നീലശലഭം എന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളി ഡയലിലൂടെ. നമ്മുടെ കരുൺ നമ്മൾ തമ്മിൽ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കരുൺ ദുബായിൽ നിന്നും. ഹായ് കരുൺ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞി ഹായ് അയച്ചിട്ടുണ്ട് അബ്ബാസ് ഹസൻ. ഹായ് അബ്ബാസ്, സുഖല്ലേ? പിന്നെ ജിതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അഖിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് വിഷ്ണു, എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം ഒക്കെ ഉണ്ട് കേട്ടോ. ഷാൻകുട്ടൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷാൻകുട്ടൻ, എന്താണ് വിശേഷം? പിന്നെ ജനീഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ജനീഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാട്ട് പ്ലേ ചെയ്ത് തരണമേ. ഓ പിന്നെന്താ തരാമേ, പ്രശാന്തിൻ്റെ മെസ്സേജാണ്. ഹാർദിക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഹാർദിക്. അയ്യോ എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. നവൻ ഹർഷിത് അല്ലേ? അതോ പേരൊന്ന് നിർത്തി നിർത്തി എഴുതാമോ? നവൻ ഹർഷിത്, വേറെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ വേറെന്തെങ്കിലും പാട്ടിൻ്റെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതാണോ എന്ന് അറിഞ്ഞുകൂടാ. സ്പേസ് ഒന്നും ഇല്ലാതെ എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. 4-9 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. 3-4-9 അവസാനിക്കുന്ന നമ്പറിൽ നിന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ ആ മെസ്സേജ് കേട്ടോ. എന്നിട്ട് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് സ്പേസ് ഇട്ടിട്ട് പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് പറയാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രി പദവി ചർച്ചകൾ നീളുന്നു. മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ എ ഐ സി സി ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ എ ഐ സി സിയുമായി ചർച്ച. കെ മുരളീധരൻ, കെ സുധാകരൻ, എം എം ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളോട് അടിയന്തരമായി എത്താനാണ് നിർദ്ദേശം. രാഹുൽഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടന്ന ഹൈക്കമാൻഡ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി രാഹുൽഗാന്ധി സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ അഭിപ്രായം തേടിയിട്ടുണ്ട്. സഖ്യകക്ഷി നേതാക്കളുമായും രാഹുൽ വീണ്ടും ഫോണിൽ സംസാരിച്ചേക്കും. വിശാല കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം എന്ന നിലപാടിലേക്ക് രാഹുൽഗാന്ധി മാറിയെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ആരാണെന്നതിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. എ ഐ സി സി നിരീക്ഷകരെത്തി എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിനു പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. വോട്ടർമാരോട് മറുപടി പറയാൻ കഴിയുന്നില്ലെന്ന് അബ്ദുൽ ഹമീദ് മാസ്റ്റർ. എംഎൽഎമാരുടെ വിജയ ആഹ്ലാദ പ്രകടനം പോലും നടത്താൻ കഴിയുന്നില്ല. നാലാൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ നീണ്ടുപോകാൻ കഴിയില്ലെന്നും അബ്ദുൽ ഹമീദ് മാസ്റ്റർ. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ സോണിയാഗാന്ധിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല. യു ഡി എഫ് സർക്കാരിന്റെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി സമ്മതിക്കുകയായിരുന്നുവെന്ന് കെ വി തോമസ്. കെ കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ വേണുഗോപാലിന് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലിയെന്നും കെ വി തോമസിന്റെ വെളിപ്പെടുത്തൽ. കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്ന കെ വി തോമസിന്റെ പുസ്തകത്തിലാണ് തുറന്നുപറച്ചിൽ. യു ഡി എഫിനകത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് പുസ്തകം വഴിവെച്ചിരിക്കുന്നത്. കെ വി തോമസിന്റെ പുസ്തകത്തിൽ കെ കരുണാകരനെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതികരിച്ച ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ, കെ വി തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റ്. ചാലക്കുടിയിൽ തന്നെ നിർത്താൻ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ. താൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് പിന്മാറിയത്. കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷൻ ആക്കുന്നതിൽ സോണിയാഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വാദവും തെറ്റെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ സിപിഎം പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് പി ബി അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് സിപിഎം. ഇത് യു ഡി എഫിന് അനുകൂലമായി. ബിജെപിയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും സിപിഎമ്മിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഐ ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിലേക്ക്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. ഈ മാസം 14 മുതൽ 15 വരെ ഡൽഹിയിലാണ് യോഗം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയം. 2026 സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ഉച്ചകോടിയുടെ മുന്നോടിയായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു യുഎസ് പദ്ധതി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്. പ്രോട്ടോം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17-ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ ടി വി കെയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. എം കെ സ്റ്റാലിനടക്കം പല മുതിർന്ന ഡി എം കെ നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ഡി എം കെ നിയമസഭാ കക്ഷി നേതാവ് ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായതിനുശേഷം മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനെ കണ്ടത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു വിജയ്ക്ക് എം കെ സ്റ്റാലിൻ നൽകിയത്. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
5: Dubai ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 33°C. കുറഞ്ഞ താപനില 59 ഹ്യൂമിഡിറ്റി
7: 59%.

സക്ഷി അമ്മണിപ്പിള്ള എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ മലയാളി ഡയലിക്ക് മെസ്സേജ് അയച്ചത് സരിനാണ്. സരൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സരിൻ, പാട്ട് ചോദിച്ചതിനും ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയുകയാണ്. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അജിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അജിൻ്റെ വൈഫ് ഷിബിനയുടെ ബർത്ത്ഡേ ആണ്, ആശംസകൾ പറയണം, ഒരു പാട്ടും പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആദ്യം നമ്മുടെ ഷിബിനയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടും, അതുപോലെ തന്നെ അജിൻ്റെ വകയായിട്ട് സ്പെഷ്യലായിട്ട്. പിന്നെ ഇന്ന് കേൾക്കുന്ന നമ്മുടെ പാട്ടുകളെല്ലാം തന്നെ സ്പെഷ്യലായിട്ട് മലയാളി ഡയിലെ എല്ലാ പാട്ടുകളും ഷിബിനയ്ക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ജന്മദിന ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. റഹീം ഈസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കുറേ ആയല്ലോ റഹീം ഈസയെ കണ്ടിട്ട്, എവിടെയായിരുന്നു കുട്ടി? ഹലോ ഷീബ, സുഖമാണോ? ഞാൻ എത്തി കേട്ടോ. ഓ, നാട്ടിലായിരുന്നോ? നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ ചങ്കായ ഹോം FM-ലേക്ക് എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാസം മലയാളിയുടെ മിസ്സായി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാ, നാട്ടിൽ പോയാലും നമ്മളെ കേൾക്കാൻ മാർഗമുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും നാട്ടിൽ പിന്നെ പോകുന്ന നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്നിന് സമയം കിട്ടുകയേ ഇല്ല അല്ലേ. നാട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്ത് ഇപ്പോൾ 2 മാസമല്ല, 3 മാസമല്ല, ഇനി എത്ര നാൾ നാട്ടിൽ നിന്നാലും. ഇപ്പോൾ ചിലപ്പോൾ ചില കൂട്ടുകാരൊക്കെ നല്ല ഒരു 4 മന്ത്സ് 5 മന്ത്സ് വരെയൊക്കെ അവധിക്കൊക്കെ പോയിട്ട് വന്നാലും അടുത്ത ദിവസം നാട്ടിൽ പോകാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ കുറേ പേർക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, ചെറിയ വെക്കേഷനൊക്കെ പോയിട്ട് ഓടി വരും. പിന്നെ ഒരുപാട് പേർക്ക് ഒത്തിരി സമയമൊന്നും നാട്ടിൽ നിൽക്കാനും പറ്റില്ല. ഇവിടെ പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട്, അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആണെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ മാക്സിമം എടുത്തിട്ട് വേഗം ഓടി വരും. എന്തായാലും സന്തോഷം റഹീം ഈസ എത്തി നമ്മുടെ ഹോം FM-ലേക്ക് മെസ്സേജൊക്കെ അയച്ചതിൽ കേട്ടോ. എല്ലാവരോടും അന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. ഷംനാഥിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ഷംനാഥെ, അജ്മാനിൽ നിന്നാണ് ഷംനാഥ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷംനാഥും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നവാസ് അടുത്ത പാട്ട് വരുമ്പോൾ ഞാൻ നവാസിനെ കൂടെ വേണ്ടി സമർപ്പിക്കുന്നു. സോജു ആണേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് ബർത്ത്ഡേ ആണ് എൻ്റെ ചേച്ചി പൊന്നിൻ്റെ, സുമി എന്നാണ് ചേച്ചിയുടെ പേര്, ഒരു പാട്ടും പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സോജു, സോജുവിൻ്റെ ചേച്ചിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ചോദിച്ച പാട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് തരാം, കാത്തിരിക്കണം കേട്ടോ. സോജുവിൻ്റെ വകയായിട്ട് സ്പെഷ്യൽ ജന്മദിന ആശംസകൾ, പിന്നെ ഞങ്ങളുടെ വകയായിട്ട്, ഞങ്ങളുടെ ഹോം FM-ൻ്റെ വകയായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു. പിന്നെ കിച്ചു ഏട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ, ഹാപ്പി ബർത്ത്ഡേ കൂടെ പറയണം എന്നാണ്. ബിനു ബാബു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ബിനു, കിച്ചുവേട്ടൻ എല്ലാവിധ കിച്ചുവേട്ട ഇങ്ങോട്ട് നോക്ക്, കിച്ചുവേട്ട കിച്ചുവേട്ടൻ എല്ലാവിധ ജന്മദിന ആശംസകളും പറഞ്ഞിരിക്കുകയാണ്. ബിനു ബിനു ഇത് മതിയോ? ബിനുവിൻ്റെ വക ആശംസകളും പിന്നെ ഞങ്ങളുടെ വക ആശംസകളും മതിയോ? കിച്ചുവേട്ടന് വേണ്ടിയിട്ട് അടുത്ത പാട്ടും കൂടി ജന്മദിന ആശംസകൾ നിറയെ നിറയെ പറയുന്നു കേട്ടോ. പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പോരെ, കുറച്ച് മതിയോ? ഒരുപാട് വേണോ? എന്തായാലും ഒരുപാട് ഇരുന്നോട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എട്ടാം നാളും മുഖ്യമന്ത്രിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾ ഇടപെട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: നൂറൽ സമ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ GP കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും മെയ് 9 അൽഖരാമയിലും മെയ് 16 അൽനാദയിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ GP കൺസൾട്ടേഷന് വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ നൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 052-535-2084.
9: കേറുവാടാ മക്കളെ, കേറുവാ.

0: ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ ഈ പാട്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശാന്താണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ പ്രശാന്തിനെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ തമിഴ് പാട്ട് കഴിഞ്ഞ മണിക്കൂറിലെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് മൂന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നവാസിൻ്റെ പാട്ട് ഫ്രൈഡേ അത് പ്ലേ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് പ്ലേ ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗമ്യയാണ്. വാരണമായിരം എന്ന ചിത്രത്തിലെ അനിൽമയിലെ പനിത്തുള്ളി എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൗമ്യയുടെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ സോജു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സോജുയുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. സുമി എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. അപ്പോൾ സുമിക്ക് വേണ്ടിയിട്ട് വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. രതീഷ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഹംസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവനീത് ഹലോ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമാണ് നവനീത്. നവനീതും അവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജിതിൻ ഭക്ഷണം കഴിച്ചോ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു ജിതിനെ. ജിതിൻ കഴിച്ചോ? പിന്നെ രേഖയുടെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് രേഖ. പിന്നെ സമീർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് സമീർ, കുറച്ചൊന്ന് കാത്തിരിക്കണം കേട്ടോ, എന്നിട്ട് എനിക്ക് സമീറിന്റെ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: 92.2 FM. Home is a feeling.
1: എട്ടാം നാളും മുഖ്യമന്ത്രിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾ ഇടപെട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

ഹോം 92.2 FM-ലൂടെ മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ സോജു അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ സുമിക്ക് വേണ്ടിയിട്ട് ചോദിച്ച പാട്ടാണ്. ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത പാട്ടാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ പാട്ടാണ്. മനസ്സിനക്കരയിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് പാടി നിന്നെ എന്നുള്ള പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗിരീഷ്, മെസ്സേജ് കിട്ടി, ഞാൻ കണ്ടു. ഞാൻ ഗിരീഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വിഷ്ണു കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെ വീക്കെൻഡിലെ പാട്രിയോട്ട് മൂവിയുടെ ടിക്കറ്റ് കിട്ടിയിട്ട് വിഷ്ണുവും വൈഫും കൂടെ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെടാൻ പറ്റി, കണ്ടതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും സന്തോഷം കേട്ടോ കണ്ടതിൽ. പിന്നെ ആശംസകളൊക്കെ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ്, ഇത് നമ്മളൊരു ദിവസം പറഞ്ഞതല്ലേ, ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് അത് പറയാം കേട്ടോ. പിന്നെ ഷംനാദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷംനാദ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അജ്മാനിൽ നിന്നാണ് ഷംനാദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ അയ്യോ, പാട്ട് കേൾക്കാൻ പറ്റിയില്ലേ. ഓക്കെ, നവാസ് അജ്മാനിൽ നിന്ന് അയ്യോ നവാസിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു അവസരത്തിൽ ആ പാട്ട് പിന്നെയും കേൾക്കാം കേട്ടോ. പിന്നെ സുധീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി പാട്ട് നമ്മുടെ തമിഴ് CM വിജയിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുമോ എന്ന് ഷഫീഖ് ചോദിച്ചിട്ടുണ്ട്. ഷഫീഖ്, നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു തമിഴ് പാട്ടാണുള്ളത്. അപ്പോൾ ഇന്നത്തെ പാട്ടിൻ്റെ തമിഴ് പാട്ടിൻ്റെ ടൈം കഴിഞ്ഞു പോയി. എന്നാലും നമ്മുടെ തമിഴ് CM നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിജയ്ക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന പാട്ടുകളെല്ലാം നമുക്ക് അങ്ങ് സമർപ്പിക്കാം പോരെ. സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിതീഷ് ഹലോ പറഞ്ഞിരിക്കുന്നു, ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. നല്ല പാട്ടാണ് നിതീഷ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് കേൾക്കാം. കുറച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ആദ്യം വന്ന മെസ്സേജിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.

0: listening to Home 92.2 FM. Home is a feeling.
1: എട്ടാം നാളും മുഖ്യമന്ത്രിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾ ഇടപെട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

സംഗീതവും നൃത്തരംഗവും ഒക്കെ ഒരുപോലെ ഒരുമിക്കുന്ന ഒരു ഗാനരംഗമാണ് ഇത്. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ ഒരു കൂട്ടം കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ അനുക്കുട്ടിക്ക്, അതുപോലെ തന്നെ ടെൻസിൽ സാർ, ഫ്ലോറൻസ്, ശരത്, രാഹുൽ, പിന്നെ നമ്മുടെ ഹാർമണി മ്യൂസിക് ആൻഡ് ഡാൻസ് ട്രെയിനിങ് സെൻറ്ററിലെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു. ഷാർജ മുവൈലയിൽ സ്കൂൾ സോണിലാണ് നമ്മുടെ ഹാർമണി മ്യൂസിക് ആൻഡ് ഡാൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്ന് അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ആശംസയും ഒരു പാട്ടും തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ നിറയെ കുട്ടികളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തട്ടെ പഠിക്കാനായിട്ട്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്, അതുകൊണ്ട് തന്നെ ഷുവറായിട്ടും നിറയെ, ഇപ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഇത്, നിറയെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ആർട്ടാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും ഒക്കെ ഒത്തിരി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ അവിടെ ഹാർമണിയിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളും അതിൻ്റെ അടുത്താണെങ്കിൽ ഈ ഒരു വെക്കേഷന് എവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട, നമ്മുടെ ഹാർമണിയിൽ പോകാവുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ കേട്ടുകൊണ്ട്, നമ്മൾ എപ്പോഴും ഹോം എഫ് എം കേൾക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ ഒക്കെ എന്നൊക്കെ പറയാറുണ്ട്, മെസ്സേജും ഒക്കെ അയക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുന്നു, എല്ലാവിധ ആശംസകളും കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് പേരുടെ പാട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അത് എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ്, നമുക്ക് ആ ഒരു സമയം തികയില്ല. എത്ര പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാലും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും, നമുക്ക് കേട്ട് കേട്ട് മതിയാവുകയില്ല. അങ്ങനെ ഒരുപാട് പേരുടെ പാട്ട് ഇനിയും പ്ലേ ചെയ്യാനുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ഹോം 92.2 FM സമയം കിട്ടുമ്പോഴൊക്കെ. ഇന്ന് പ്ലേ ചെയ്യാൻ പറ്റാത്ത പാട്ടുകൾ അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന പാട്ടും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കും.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. തമിഴ്നാട്ടിൽ വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ച. നമസ്കാരം. ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻ KPCC അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ KPCC അധ്യക്ഷന്മാരെ AICC ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ AICCയുമായി ചർച്ച. കെ മുരളീധരൻ, കെ സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളോട് അടിയന്തരമായി എത്താനാണ് നിർദ്ദേശം. രാഹുൽഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. രാത്രി തന്നെ നേതാക്കൾ യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വിളിപ്പിച്ചത് തീരുമാനം നേതാക്കളെ ബോധ്യപ്പെടുത്താനെന്നാണ് സൂചന. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നാളെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന സൂചന. UDF ഘടകകക്ഷികൾ ഏതെങ്കിലും നേതാവിന് വേണ്ടി സംസാരിക്കുന്നു എന്നത്

നേതാക്കളെ ബോധ്യപ്പെടുത്താനെന്നാണ് സൂചന. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നാളെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന സൂചന. യു ഡി എഫ് ഘടകകക്ഷികൾ ഏതെങ്കിലും നേതാവിന് വേണ്ടി സംസാരിക്കുന്നു എന്നത് ഊഹ്

0: ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17-ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ ടി വി കെയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. എം കെ സ്റ്റാലിനടക്കം പല മുതിർന്ന ഡി എം കെ നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ഡി എം കെ നിയമസഭാ കക്ഷി നേതാവ് ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായതിനുശേഷം മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനെ കണ്ടത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു വിജയ്ക്ക് എം കെ സ്റ്റാലിൻ നൽകിയത്. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. അടുത്ത വാർത്ത 5 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് was brought to you by Danya Group of Companies since 1982. You are listening

0: You are listening to Home 92.2 FM. Home is a feeling. Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരാഴ്ചയുടെ തുടക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പിരിയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, തിങ്കളാഴ്ച ഈ സമയത്ത് നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിനൊരു മുഖ്യമന്ത്രി ആയിട്ടുണ്ടാകുമെന്നാണ്. പക്ഷെ കേരളത്തിന് ആ മുഖ്യമന്ത്രി ആയിട്ടില്ല സുഹൃത്തുക്കളെ, എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ 8-ാം ദിവസവും കഴിഞ്ഞ് ഇനി 9-10 ദിവസങ്ങളിലേക്ക് എത്തും എന്ന ഒരു സൂചനയൊക്കെ ലഭിക്കുന്നു. 8-ാം നാളും മുഖ്യമന്ത്രിയില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷി ഇടപെട്ടിട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ. ഇപ്പോൾ KPCC അധ്യക്ഷനെ, മുൻ KPCC അധ്യക്ഷനെയൊക്കെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ വൈകുന്നത് നല്ലതാണോ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു ഒരാഴ്ച എടുത്തോട്ടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. പക്ഷേ ഒരാഴ്ചയും കഴിഞ്ഞ് ആ വീക്കെൻഡും കഴിഞ്ഞ് പോകുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത്? VD സതീശനാണെങ്കിൽ എളുപ്പം തീരുമാനമാകുമായിരുന്നില്ലേ? KC വേണുഗോപാലിലേക്കാണോ മുഖ്യമന്ത്രി പദം എത്തുന്നത് എന്ന ചിന്തയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് KC വേണുഗോപാൽ ആണോ എന്നൊരു ചർച്ചയ്ക്കും ചിന്തയ്ക്കും കൂടുതൽ ആക്കം കിട്ടുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ വൈകുന്നത് ആരിലേക്ക് എത്താനുള്ള സൂചനയാണ്? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം.
1: ഒരാഴ്ച കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പിരിയുമ്പോ പറഞ്ഞു മുഖ്യമന്ത്രിയായിട്ട് വരാന്ന്.
2: അല്ല, മുഖ്യമന്ത്രി ആയിട്ടില്ല, പ്രതിപക്ഷ നേതാവും ആയിട്ടില്ല, രണ്ടും ആയിട്ടില്ല.
1: പ്രതിപക്ഷ നേതാവാണ് ഇവിടുത്തെ വിഷയം. ശ്രീ സുധീർ,
2: അല്ലല്ല, ഞാൻ പറഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ.
1: സാധാരണ സഖാക്കൾ പറയുന്ന പിന്നെ ക്യാപ്സൂളുകൾ താങ്കൾ പറയരുത് കേട്ടോ, അത് വിഷമമുണ്ട്.
2: അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവിടെ ചർച്ച നടന്നിട്ട് തീരുമാനമായിട്ടില്ല.
1: അവിടുത്തെ ചർച്ച, അവിടുത്തെ തീരുമാനം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് മിക്കവാറും
2: ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, ഈ വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഇദ്ദേഹത്തിന് അന്ന് മത്സരിച്ചുകൂടായിരുന്നു ഇവിടെ വന്നത്.
1: അതാണ് ചോദ്യം പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് ഇപ്പോ?
2: അല്ല, അത് അത് തന്നെയാണ്. അപ്പൊ ഈ ഒന്ന് എന്താ ഒരു ധാർമ്മികതയില്ലേ, ജനങ്ങൾ ഇവിടെ ഒരാളെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത അദ്ദേഹം വലിയ നയിച്ച ആള് തന്നെയല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത്, എവിടെ അങ്ങനെയല്ലേ?
1: അപ്പൊ വരുന്ന ചോദ്യം, ആരാണ് ഈ ജനങ്ങൾ എന്നതാണ് ഈ ചോദ്യം. ആരോടാണ് പറഞ്ഞിരിക്കുന്നത് VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന്? കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
2: അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നേതൃത്വം കൊടുക്കാണ് അദ്ദേഹം അല്ലേ?
1: നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് KC രംഗത്ത് ഉണ്ടായിരുന്നല്ലോ എന്നാണ് മറു ചോദ്യം. അദ്ദേഹം
2: ഒരാഴ്ച മുമ്പ്, ഒരു ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് VD ഒരു ബൈറ്റ് എടുത്ത ഒരു ചാനലിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. VD പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും ഇല്ല, അതൊക്കെ അവിടെ നേതൃത്വം ഉണ്ട്, അവർ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ ആണ് അദ്ദേഹം.
1: പിന്നെ എന്തിനാണ്
2: നിലപാട് മാറ്റുന്നത് അങ്ങനെയെങ്കിൽ?
1: KC വേണുഗോപാൽ പറഞ്ഞതായിരിക്കും താങ്കൾ പറഞ്ഞത്. VD സതീശൻ,
2: അതെ അതെ, KC വേണുഗോപാൽ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്.
1: പിന്നെ എന്താണ് ഇത്ര വലിയൊരു മാർജിനിൽ വിജയിക്കുമെന്ന് ഒരു പക്ഷെ KC കരുതി കാണില്ല അല്ലേ?
2: ആയിരിക്കില്ല ബിനി പത്മ. ഇത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി വന്നാൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കുമെന്ന് ഈ ഒരു കണ്ടീഷനിൽ ആർക്കും ഉറപ്പ് പറയാൻ പറ്റൂല. ഈ വോട്ട് ചെയ്ത ആൾക്കാർ തന്നെ തിരിഞ്ഞ് വോട്ട് ചെയ്ത പോലെ, പരാജയപ്പെടുത്തിയ പോലെ.
1: പക്ഷെ അങ്ങനെ തോൽപ്പിക്കോ? കോൺഗ്രസ് പാർട്ടി അവരുടെ ഏറ്റവും സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് നിർത്തി തടയത്ത് ജയിപ്പിക്കില്ലേ?
2: അല്ലെ, കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ, ജനങ്ങൾ തന്നെയാണല്ലേ ബിനി പത്മ വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, അവരല്ലേ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി പറഞ്ഞുകൊണ്ട് ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും അവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ? SNDP യൂണിയനിലുള്ളവർ ഇല്ലല്ലോ. അല്ലെങ്കിൽ നാരായണ പണിക്കർ പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ? തെളിയിച്ചില്ല. ഇപ്പൊ
1: ഒരിക്കലും ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമായിരിക്കും അല്ലേ? അപ്പൊ
2: ആയിരിക്കും. രണ്ടാമത് ഈ ഇത് ചെയ്യാൻ പോകണമെന്നുള്ള അഥവാ വൈസ് ചാൻസലർ ജയിച്ചെന്നിരിക്കട്ടെ, ആലപ്പുഴയിൽ MP സ്ഥാന ഭാരത്തിൽ ഇലക്ഷൻ വേണ്ടി വരും, അവിടെ BJP ആ സീറ്റ് കൊണ്ടുപോകും. ഇത് തന്നെയാണ് നടക്കാൻ
1: പോകുന്നത്. രണ്ട് ബൈ ഇലക്ഷനിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തള്ളിയിട്ടുണ്ട്.
2: നമ്മൾ നികുതി കൊടുക്കുന്ന പൈസ നഷ്ടപ്പെടാൻ പോകുന്നു.
1: അപ്പൊ KC എല്ലാ കണ്ണുകളും അല്ലേ?
2: അല്ല, അവര് എല്ലാരും അദ്ദേഹത്തിന് എന്താ ഇത് പ്രഖ്യാപിക്കാത്ത തടസ്സം എന്താണ്?
1: കറക്റ്റ്, അത് തന്നെയാണ്. ശ്രീ സുധീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അടുത്ത കോൾ വിളിക്കാം 800-9220. നമസ്കാരം, ആരാണ്? ജംഷീർ. ഷാർജയിൽ നിന്ന് നോക്കിയ ആഴ്ച കഴിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് സന്തോഷത്തോടെയാണ് അല്ലേ ഇലക്ഷൻ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി അറിയാന്ന് വിചാരിച്ചിരുന്നപ്പം ഇതാ അപ്പോ തിങ്കളാഴ്ചയായി. ആണോ
3: ഇത്? ഇത്രയും ഭൂരിപക്ഷം കിട്ടൂല, രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ പ്രശ്നം വരും,
2: അന്നേരം ഒരു ഹൈക്കമാൻഡിന്റെ പ്രതിജ്ഞയായിട്ട് വരാമെന്ന് ഈസി ആയിട്ട് കരുതിയതായിരുന്നു ആള്.
1: പക്ഷെ
2: അതിനായിരുന്നു ഈ ഇതില് കളിച്ചത്. പക്ഷെ ഇത് ജനം വീടി സതീശനെ കണ്ടിട്ടാണ് മാക്സിമം വോട്ട് ചെയ്തിട്ടുള്ളത്.
1: പക്ഷെ നമുക്ക് അങ്ങനെ കരുതാൻ,
2: കാരണം വഹിക്കാൻ നല്ലൊരാൾ വേണമെന്നല്ലോ. പത്തൊല്ലത്തെ ഒരു ദുർഭരണം അവസാനിപ്പിക്കുമ്പോ അത് അതിന്റേതായുള്ള രീതിയിലാണല്ലോ.
1: അപ്പൊ കെ സി വേണുഗോപാൽ,
2: ഞാന് കെ സി ഇനിയിപ്പോ കെ സി മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ആളുടെ അവസ്ഥ എന്താ ഇപ്പൊ? ഞാൻ ആലോചിക്കുന്നല്ല, ആളെങ്ങനായാലും ഇങ്ങനത്തെ ഒരു വഞ്ചകനായി മാറി. പക്ഷെ ഇയാളെ പിന്തുണക്കുന്ന ഒരു 50+ MLA അവരവസ്ഥ എന്താ? സണ്ണി ജോസഫ് അടക്കം ഇന്നലെ വന്ന സന്ദീപ് വാര്യർ, സിദ്ദീഖ്, എല്ലാം താഴോട്ട് വരുമ്പോ ഒരുപാടുണ്ട്. ഇവരൊക്കെ ഒരു ഒരു തീരെ ഒരു ഇതില്ലാത്തൊരു അവസ്ഥയല്ലോ. ഒരു ഒരു ബലാബലത്തിലിട്ടാണെങ്കിലും ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ന്യായങ്ങൾ എന്ന് പറയും. ഇത് എല്ലാവരും ആളുടെ കൂടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോ തന്നെ ആള് ചാക്കിട്ട് വെച്ചതാണ്. ഇങ്ങനത്തെ ഒളിച്ചുകളിന്റെ ആവശ്യമില്ലല്ലോ. കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിൽ ഇരിക്കുന്ന ഒരു നേതാവിന് ഇത്രയും അടപ്പൊടിക്കേണ്ടത് ആവശ്യം വരുന്നത്?
1: ജംഷീർ, അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അദ്ദേഹം ഹൈക്കമാൻഡാണ്, അല്ലെങ്കിൽ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാലോ എം പിമാർക്കൊക്കെ എന്നാ മത്സരിക്കാന്ന്. ഇങ്ങനെ ഒരു ഡുവോ ഡൈ അതിലേക്ക് പോകേണ്ട ആവശ്യം,
2: ഇതൊരു ഒരു തരം ഒരു ചീപ്പ് ഡൈ, വളരെ ചീപ്പായി. അത് ഇത്രയും നല്ലൊരു വിജയം കൊടുത്ത്
1: ശരി, ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും കെ സി കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ അർഹനല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ?
2: അർഹനല്ല എന്നല്ല, അവിടെ വിഡി സതീശൻ ഉണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പൊ ആളുകൾ മറക്കുന്നതെന്നുവെച്ചാൽ വിഡി സതീശൻ അതിനെ സ്കോർ ചെയ്ത്. ഇത് രാഷ്ട്രീയം കൊണ്ട് അങ്ങനെയാണല്ലോ, ഒരു നാടിനെ നയിക്കാൻ പറ്റുന്ന ഒരു അതാത് സമ്മർദ്ദങ്ങൾ ഉയർന്നു വരും, വരണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലിനെ എല്ലാവരും പ്രതീക്ഷിച്ചാണ്, പക്ഷെ ഭരണേ കിട്ടിയില്ല.
1: പ്രതിപക്ഷ നേതാവോടെ
2: കഴിഞ്ഞു. ഇനി വിഡി സതീശൻ അവസരം അഞ്ചോളം കൊടുത്ത് ആള് പ്രതിപക്ഷ നേതാവായിട്ട് തിളങ്ങി.
1: ശരി ജംഷീർ, ജംഷീർ ഈ സമയത്ത് തോന്നുന്നുണ്ടോ കെ സി അല്ലാതെ വിഡി സതീശൻ വരുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
2: ഇനി വന്നാലും വന്നിട്ടെങ്കിലും വളരെ മോശം അവസ്ഥയാണ്. അടുത്ത 2 by-elections ജനങ്ങൾ അതിന്റെ ഒരു സംഭവം കാണിക്കും.
1: കോൺഗ്രസിന് വലിയ നഷ്ടം, കോൺഗ്രസിന് വലിയ നഷ്ടം.
2: ജനങ്ങളാണ് ഇവിടെ, കോൺഗ്രസ് അല്ലെങ്കിൽ ഷുവർ സീറ്റ് അങ്ങനൊന്നുമില്ല, ജനങ്ങളാണ്. ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞു, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്.
1: അതെ, ആ ജനമാണല്ലോ.
2: മറ്റുള്ള ഞാൻ പറയുന്ന വേർഡ് ഉപയോഗിച്ചത് നിങ്ങൾ അന്ന് എതിർത്തു ഭക്തര് അടിമകളൊക്കെ
1: പറഞ്ഞു.
2: ജനങ്ങളാണ് മെജോറിറ്റി എവിടെ ചെന്നാലും, സാധാരണക്കാർ ജനങ്ങള്.
1: ശരി, അങ്ങനെ ആവട്ടെ, എന്തായാലും നോക്കാം, നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കാം. ജംഷീർ ആണ് വിളിച്ചത്, വിളിക്കാം. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മുടെ ചോദ്യം ഇതാണ്, മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടാണ്? കെ സിയിലേക്കാണോ ഇനി മുഖ്യമന്ത്രി പദം എത്തുന്നത്, അതുകൊണ്ടാണോ വൈകുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
1: നമസ്കാരം.
3: ഹായ്, ഞാൻ എന്റെ പേര് ഷെമീർ, ഞാനിവിടെ അൽഗേരിന്ന് വിളിച്ചത്.
1: റാസൽ ഖൈമേ എന്നാണോ?
3: യെസ്, യെസ്.
1: പേരെങ്ങനെയാന്നാ പറഞ്ഞേ?
3: എന്റെ പേര് ഷെമീർ.
1: ഷെമീർ എവിടെയാണ് നാട്ടില്?
3: ഞാൻ നാട്ടില് തിരുവനന്തപുരം കല്ലമ്പലം.
1: തിരുവനന്തപുരം കല്ലമ്പലം?
3: യെസ്.
1: ഓ, നന്നായിട്ട് അറിയാം. പറയൂ, എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വേഗം വേണ്ട ഒരു മുഖ്യമന്ത്രി. കെ സി വേണുഗോപാൽ ആണോ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്?
3: ശരിക്കും എല്ലാവരും ആദ്യമായിട്ടുള്ളത് വിഡി സതീശനാണ്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂസിലൂടെയൊക്കെ നോക്കുമ്പോൾ പിസി ആകാനാണ് സാധ്യത കൂടുതൽ.
1: ഇപ്പൊ ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷന്മാരെ, മുൻ അധ്യക്ഷന്മാരെ, മുതിർന്ന നേതാക്കളൊക്കെ വീണ്ടും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വിഡി സതീശനെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇത്രയും വലിയ പിന്നെ ആള് മാറോ ഒന്നും ആവശ്യമില്ലല്ലോ, എല്ലാ ക്രെഡിറ്റും അദ്ദേഹത്തിനല്ലേ.
3: അതെ, ഒരു കാര്യം പറഞ്ഞാല് ജനങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാലും വീഡി വരണമെന്നുള്ളതാണ്. KPCS സംബന്ധിച്ചിടത്തോളം നാടിനെ നയിക്കാൻ കഴിയുന്ന ഒരാളാണ് അല്ലെന്നല്ല. പക്ഷേ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ സംഭവിക്കാന്ന് പറഞ്ഞാൽ by-election വേണ്ടെന്ന് വരും. അത് എന്താ പറയാ, ജനങ്ങളെ പ്രശ്നമായി ആദ്യം തന്നെ ഒരു നല്ലൊരു പാർട്ടി അധികാരത്തിൽ ചേർന്നിട്ടൊരു നല്ലൊരു വിഷമുള്ള ഒരു കാര്യം.
1: യെസ്. അപ്പൊ എന്തായാലും കെ സി അല്ല വിഡി ആണ് വരണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ ഉള്ളില്? കേരളത്തിലെ ജനം അത് ആഗ്രഹിക്കുന്നു.
3: വിഡി വന്നാലും കെ സി വേണുഗോപാൽ വന്നാലും നല്ലൊരു ഭരണം. പക്ഷെ ഇപ്പോഴത്തെ നമ്മളെ ജനങ്ങളാണ്.
1: പക്ഷെ ഷമീർ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ രണ്ടിൽ ആര് വന്നു കഴിഞ്ഞാലും അവരുടെ ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഇനി ഉണ്ടായിട്ട് അത് ഭരണത്തെ ബാധിക്കില്ലേ എന്നാണ് സംശയം. കാരണം രണ്ടുപേർക്കും ഭരണം കിട്ടിയില്ലെങ്കിൽ അത് ആ ഒരു ഗ്രഡ്ജ് ഉള്ളിൽ കാണില്ലേ?
3: അതെ, തീർച്ചയായിട്ടും. അത് ഇതിനുണ്ടെങ്കിൽ തന്നെ പ്രവർത്തകരിൽ തന്നെ രണ്ട് പേര്
1: ഷമീറെ സന്തോഷം വിളിച്ചതില്, കല്ലമ്പലത്ത് നിന്ന് തിരുവനന്തപുരം കാരനാണ്. റാസൽ ഖൈമേ എന്നാ വിളിച്ചിന്, വിളിക്കുമ്പോ കുറച്ചുകൂടെ റേഞ്ചോ നല്ല ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കാൻ ശ്രമിക്കണേ, കുറച്ചുകൂടെ നന്നായി സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്.
3: ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹായ് ഹായ്, ഇതാരാണ് ഇതാരാണ്?
4: ഹലോ, ഞാൻ ശ്രീനി ആണ്. ശ്രീനി
1: ശ്രീനി സുഖായിരിക്കുന്നു? റേഡിയോയുടെ സൗണ്ട് കുറച്ചല്ലോ നമുക്ക്. എവിടുന്നാണ് ശ്രീനി വിളിക്കുന്നത്? നാട് എവിടെയാണ്?
4: ഞാൻ മാവേലിക്കര.
1: മാവേലിക്കരക്കാരനാണ് അല്ലേ? പറയൂ, മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടാണ്?
4: മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് അവരുടെ ഹൈക്കമാൻഡിന്റെ തീരുമാന പ്രകാരം കെ സി വേണുഗോപാലിനെ വെക്കാനേ സാധ്യതയുള്ളൂ.
1: യെസ്.
4: കാരണം വേണുഗോപാൽ കോപ്പറേറ്റീവുകാരുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിലൂടെ അവരുടെ പാർട്ടിയിലേക്ക് ഈ 5 വർഷം കൊണ്ട് നല്ലൊരു ഫണ്ട് നിറയ്ക്കാൻ പറ്റും. പക്ഷേ പി ഡി സതീശൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് മുൻകൈ എടുക്കത്തില്ല. അപ്പൊ അത് കാരണം വേണുഗോപാലിനെ അവർ വെക്കാൻ സാധ്യതയുണ്ട്.
1: പക്ഷെ അത് കേരളത്തിലെ ജനം അതിനെ അനുകൂലിക്കുമോ? ഈ 2 by-elections തോൽപ്പിക്കുമോ കോൺഗ്രസിനെ എന്നാണ് സംശയം.
4: പക്ഷെ ജനങ്ങളെ അവർ മുൻതൂക്കം കൊടുക്കുന്നില്ല. ഇനിയിപ്പൊ ജനങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുക്കുന്നില്ല. കാരണം ജനങ്ങളെ അവരെല്ലാരെയും ജയിപ്പിച്ച് അവരെ എല്ലാം വിട്ടു കഴിഞ്ഞു.
1: അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാകില്ലേ ശ്രീനി? ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാകില്ലേ എന്നാണ് ചോദ്യം.
4: അല്ല, അത് ദൈവം മറവി തന്നേക്കുന്ന എന്തിനാ? ഇത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ജനങ്ങളെല്ലാം ഇത് മറക്കും. പിന്നെ അവർ പല കാര്യത്തിലേക്കേ പോത്തുള്ളൂ.
1: പിന്നെ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് ജനം തന്നെ അടയാളപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഉൾക്കൊള്ളും അല്ലേ?
4: ആ, അത് അങ്ങനെ വരത്തുള്ളൂ. കാരണം ഇപ്പൊ പോന്നെ ഈ അധ്യക്ഷന്മാരെ വിളിച്ചത് ആരും ഒരാൾ പോലും കൂടി വന്ന തിരുവഞ്ചൂർ എളുപ്പ പി ഡി സതീശനും സപ്പോർട്ട് ചെയ്തേക്കും.
1: ബാക്കി എല്ലാവരും കെ സി ആണ്.
4: ബാക്കി 3 പേരും കെ പി വേണുഗോപാലിന് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവരവിടെ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും MLA മാരുണ്ടായിരുന്നില്ല. ഇത്രയും MLA മാരും പി ഡി സതീശനെ ഒഴിവാക്കി. പി ഡി സതീശന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇത്രയും പേര് അവരെ ഒഴിവാക്കി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ വേണുഗോപാലിനെ അവർ വെക്കാൻ സാധ്യതയുള്ളു. കാരണം അവരുടെ വണ്ടി പൈസ വേണ്ടേ? 5 വർഷം കൂടി ചെലവായ കാശ് മൊത്തം വണ്ടി വരണ്ടേ?
1: പണമാണ് മുഖ്യം അല്ലേ?
4: തീർച്ചയായും. അടുത്ത 5 വർഷം കഴിയുമ്പോ ഈ ഫണ്ടിലേക്ക് പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇവരെങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക? ആര് പ്രവർത്തിക്കും?
1: എന്തായാലും ശ്രീനിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടോ നമുക്ക് നോക്കാം. സന്തോഷം കേട്ടോ വിളിച്ചതിൽ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
4: ആയിക്കോട്ടെ,
1: പറ്റും കിടക്കി വിളിക്കണം കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
5: അബ്ദുറഹ്മാൻ
1: റാഷിദ്. എന്താണ് കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നോക്കി ഇടതുപക്ഷത്തിന്റെ തോൽവിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു ചിരിക്കാൻ.

0: ആണല്ലോ.
1: ആരാണ്?
0: പിണറായി
1: ആണല്ലേ? ഉറപ്പാണ്?
0: ആ ഉറപ്പാണ്.
1: അത് മതി, അത് മതി.
0: എന്നാ പിന്നെ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാ കുറച്ച് സമയം കൊടുത്തൂടെ? ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു എന്ന് പറഞ്ഞാ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? അപ്പൊ ഈ 10 വർഷം ജനങ്ങൾ കഷ്ടപ്പെട്ട്, അപ്പൊ അതിൽ നിന്നിട്ട് ഒരു മോചനം, ആ മോചനത്തിൽ ഇതാ 3000 രൂപ റെഡിയാക്കി വെച്ചിരിക്കുന്നു, ബസിന്റെ ടിക്കറ്റുകൾ അടിച്ചു വെച്ചിരിക്കുന്നു, സ്ത്രീകളെല്ലാം മറ്റേ സ്കൂട്ടറുകളൊക്കെ വിൽപ്പന നടത്തി കഴിഞ്ഞു. ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ KSRTC മറ്റേ അവർക്ക് ഫ്രീ യാത്രയാണ്, പെട്രോളിന് പൈസ കൂടുതലാണ്, അങ്ങനെ വിൽക്കുന്നത് കണ്ട് 1 55,000
1: 1 62,000
0: അവരൊക്കെ അതൊക്കെ കയ്യൊഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സതീശൻ വരും, കോൺഗ്രസ് വരും, എല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഫ്രീ യാത്ര, അതുപോലെ 3000 വീട്ടിലെത്തിക്കും, ഇതൊക്കെ കാത്തിരിക്കുന്നവരാണ്, അതിനുള്ള തയ്യാറെടുപ്പ്
1: നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം കൊടുക്കാം. എന്റെ ചോദ്യം ഇതാണ്, KC വേണുഗോപാലാണോ BD സതീശൻ, ആരാണ് നമ്മുടെ കേരളത്തിന് അനുയോജ്യം?
0: അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 3 പേരും ഇല്ലാണ്ടിപ്പം ഒരു സാധനത്തിനെ കെട്ടിയിറക്കും, നിങ്ങൾ അത് കണ്ടോളൂ.
1: അങ്ങനെ ഉണ്ടാവോ? ഒരിക്കലും സാധ്യതയില്ലല്ലോ. ഉണ്ടോ?
0: 90% കോൺഗ്രസിൽ അങ്ങനെയാന്ന് സംഭവിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കാനായിട്ട് മൂലയിൽ ഒളിച്ചിരുന്നിട്ട് രഹസ്യ നീക്കങ്ങൾ
1: നടത്തുന്നവരുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇപ്പൊ നിലവിൽ കേരളത്തിൽ ആരിലേക്കാണ് പോകുന്നത്? രമേശ് ചെന്നിത്തല, BD സതീശൻ, KC വേണുഗോപാൽ, പ്രധാനപ്പെട്ട 3 നേതാക്കളുമായി, ഇനി ആരാണ് ഇപ്പൊ വരുന്നത്?
0: അത് ചിലപ്പോ ഇല്ലെങ്കിൽ ആന്റണി വരും, ഇല്ലെങ്കിൽ മുല്ലപ്പള്ളി വരും.
1: അയ്യോ, അങ്ങനെയൊക്കെ.
0: കാരണം കോൺഗ്രസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാവർക്കും മുഖ്യമന്ത്രിയാവാൻ യോഗ്യത ഉള്ളവരാണ്.
1: പക്ഷെ കെ മുരളീധരൻ വരെ വന്നു കഴിഞ്ഞാൽ അത് ഓക്കെ അല്ലേ? കെ മുരളീധരൻ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൂടാ? നല്ലൊരു വൈദ്യുതി മന്ത്രി, നല്ല ഒരു ഭരണ പാഠവും, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ലേ?
0: അല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഘടകകക്ഷികൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അഴിമതിയൊക്കെ നന്നായിട്ട് നടത്താൻ അറിയുന്നവരായിരിക്കണം, അതിന് കൂട്ടി നിൽക്കാൻ കഴിവുള്ളവരായിരിക്കണം ഇതിലേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞ RSS BJP അനുവാദത്തോടു കൂടി അവരുടെ മുതലാളിമാരൊക്കെ കണ്ടിട്ട് രഹസ്യ ചർച്ചകൾ നടത്തിയിട്ട് കുറച്ച് പണങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളവരായിരിക്കണം.
1: പ്രകാശ് അവിടേക്ക് പണ്ട് കണ്ണൂര് പോയ പോലെ അല്ലേ?
0: അതൊന്നല്ല, അതെല്ലാം നിങ്ങൾ അടിച്ചിറക്കിയതാണ്. പക്ഷേ കേരള ജനത 10 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു എന്ന് അറിയാത്ത, അന്ന് 8 വയസ്സില് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് വോട്ട് ചെയ്യുമ്പോഴും പറയുന്നുണ്ടായിരുന്നു 10 വർഷങ്ങൾക്ക് മോശം ഭരണമാണെന്ന്. പക്ഷെ അത് അവർക്ക് അറിയില്ലായിരുന്നു.
1: ഈ 10 വർഷമാണ് അവർക്ക് മനസ്സിലായത്.
0: അവര് കുറച്ച് സമയം കൊടുക്കും പാവങ്ങൾക്ക്, അവർ വാക്ക് മാറ്റട്ടെ.
1: കൊടുത്തിരിക്കണോ സമയം? കൊടുത്തിരിക്കണോ? നമുക്ക് ഒരാഴ്ച കൂടെ കാത്തിരിക്കാം അല്ലേ?
0: ഒരാഴ്ച അല്ല, 1 മാസം കാത്തിരുന്നല്ലോ. പക്ഷെ പെൻഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടിയാ പോരെ? ബസ് യാത്രകൾക്ക് കൃത്യം കിട്ടിയാ പോരെ? 15-ാം തീയതി വരെ ബസ് യാത്ര ആരംഭിക്കും.
1: ഇപ്പൊ വരുന്ന ട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിന്റെ കാവൽ മുഖ്യമന്ത്രിയായിട്ട് അടുത്ത 5 വർഷവും തുടരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതൊരു ട്രോളാണ്?
0: ഇല്ല, അതിനൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ അത് വിധി എഴുതും. ഇതായിരുന്നു നല്ലത്.
1: നിങ്ങളെ ജനത്തിന് വേണ്ടാത്തത് കൊണ്ടല്ല, നിങ്ങൾ ജനത്തിൽ നിന്ന് അകന്നത് കൊണ്ട് കിട്ടിയ ഒരു ചെറിയ പണിയായിട്ട്.
0: പക്ഷെ എന്നാലും ഞങ്ങളായിരുന്നു നല്ലത് എന്ന് പറയും.
1: നോക്കാം നമുക്ക്,
0: അതിപ്പോ തുടക്കം കുറച്ചിട്ടേ ഉള്ളൂ.
1: നോക്കാം നമുക്ക്. ശ്രീ അബ്ദുറഹ്മാൻ റാഷിദിയെ സന്തോഷം വിളിച്ചാൽ അടുത്ത കോൾ വിളിക്കാം. 8 9 2 0 ആരാണിത്?
2: ഹലോ,
1: നമസ്കാരം.
2: ആ, ഞാൻ നവാസ് അറക്കൽ.
1: നവാസ് അറക്കൽ, കുറച്ചു ദിവസമായില്ലേ കേട്ടിട്ട്? സുഖമായിരിക്കുന്നു?
2: അസുഖമൊന്നുമില്ലേ? വിളിക്കുന്നു, ഇലക്ഷന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വിളി, അതുവരെ കിട്ടിയിട്ടില്ല.
1: ആണല്ലേ? യെസ്, നമുക്ക് നോക്കാം. എന്തായാലും ഒരുപാട് ന്യൂസ് ഒക്കെ വന്നോണ്ടായിരിക്കും കിട്ടാതെ.
2: അതെ, ആദ്യമായിട്ടൊരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. നമ്മുടെ ചർച്ച ഒന്ന് സമയം നീട്ടണം, കാരണം കുറെ പേര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. 4 to 5 പറഞ്ഞിട്ട് 4:25 ഒക്കെ കഴിഞ്ഞിട്ടാ തുടങ്ങുന്നത്.
1: അതിലൊന്നും
2: നിങ്ങളൊരു തീരുമാനം എടുക്കണം, കാരണം കുറെ പ്രേക്ഷകർ ഇതിന് വേണ്ടിയിട്ട് സമയം നീക്കി വെച്ചിരിക്കുന്നുണ്ട്.
1: വിളിച്ചത്
2: കിട്ടാത്ത പ്രശ്നമുണ്ട്.
1: തീർച്ചയായിട്ടും.
2: അപ്പൊ കറക്റ്റ് ടൈം പാലിക്കണം,
1: അത്
2: മസ്റ്റായിട്ട് വേണം.
1: യെസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ സമയം എടുക്കുന്ന അത്രയും സമയം നമ്മൾ എടുക്കുന്നില്ല. പറഞ്ഞോളൂ.
2: ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പക്ക ഒരു CPM-ക്കാരനാണ്. പക്ഷെ എന്ന് വെച്ചാല് ഒരു പക്ക സതീശൻ വിരുദ്ധനുമാണ്. അപ്പൊ പക്ഷെ ഈ ഒരു കാര്യത്തില് സതീശനാണ് ഇപ്പൊ ഈ പേര് തെളിയിച്ചിട്ട് ജേതാവായിരിക്കുന്നത്, അയാ പറയുന്നതാണ്. അപ്പോ സതീശൻക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കേണ്ടത്, കാരണം ഇത്രയും വെല്ലുവിളിച്ച് തോറ്റു കഴിഞ്ഞാൽ

0: നവാസത്തിന് പോകും, അതുപോലെ തന്നെ 100 സീറ്റിൽ മേലെ നേടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: പക്ഷെ ഇതൊന്നും അല്ല കോൺഗ്രസിന് വേണ്ടത്, നമുക്ക് മനസ്സിലായില്ലേ? അവിടെ കെ സി വേണുഗോപാലിന് തന്നെയാണ് സാധ്യത.
0: അതെ, ഈ കെ സി എന്ന വ്യക്തി ഇപ്പൊ കുറച്ചു മുന്നാണ് രാജ്യസഭാ സീറ്റ് രാജിവെച്ച് അത് ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു, എന്നിട്ട് ആലപ്പുഴ വന്ന് മത്സരിച്ചു ലോക്സഭയിൽ. ആ പാര സീറ്റ് ബി ജെ പി അവിടെ കയറി രാജ്യസഭയിൽ. അതേപോലെ തന്നെ ഇനിയിപ്പോ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായി, ഇത് രാജിവെക്കണം എം പി സ്ഥാനം ആലപ്പുഴയിൽ.
1: അത് ബി ജെ പിക്ക് പോകും അല്ലേ?
0: അത് ബി ജെ പിക്ക് പോകൂല, പക്ഷെ അവിടെ ഒരു ഇലക്ഷൻ വരില്ലേ, അതൊരു ചെലവാണല്ലോ.
1: രണ്ട് ഇലക്ഷൻ ആണല്ലോ വരുന്നത് അല്ലേ, എം പി.
0: അത് കഴിഞ്ഞ് ഇനി 6 മാസം കഴിഞ്ഞാൽ ഒരു എം എൽ എ സ്ഥാനത്തിനോട് മത്സരിക്കണം മുഖ്യമന്ത്രി സ്ഥിരമായിട്ടിരിക്കണമെങ്കിൽ
1: ഉറപ്പായിട്ടും.
0: അപ്പൊ എത്ര ഇലക്ഷനാണ് ഇദ്ദേഹം മാറി മാറി മാറിക്കൊണ്ടിരിക്കണത്?
1: അല്ല, അപ്പോഴാണ് നമ്മുടെ ചോദ്യം. അതിനൊക്കെ ആ കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ലേ ജനങ്ങളുടെ പൾസ്? ഇങ്ങനെ രണ്ട് ബൈ ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വിരുദ്ധ വികാരം ഒക്കെ മനസ്സിലാക്കിയിട്ട് വി ഡി സതീശനിലേക്ക് തന്നെ എത്തണ്ടേ? ഇനി വി ഡി സതീശനാണ് എതിർപ്പെങ്കിൽ, ഒരു നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ, എന്തുകൊണ്ട് കെ മുരളീധരനിലേക്ക് പൊയ്ക്കൂടാ എന്നൊരു ചിന്ത വരില്ലേ?
0: അതെന്റെ ഈ അധികാരം ആർക്കും വേണമെന്നുള്ള മൈൻഡാണ് ഇപ്പൊ കോൺഗ്രസിലുള്ളത്. അല്ലെങ്കിൽ വേണുഗോപാലിനെ മനസ്സിലാക്കിക്കൂടെ, ഞാൻ മാറി നിൽക്കട്ടെ, സതീശനാണിത് ഫുൾ ക്രെഡിറ്റ് ഉള്ളത്, ഞാൻ മാറി നിന്നാ സ്വയം മാറി നിൽക്കട്ടെ.
1: പക്ഷെ നവാസ് ആരെങ്കിലും മാറി നിൽക്കും, കാരണം കേന്ദ്രത്തിലും അധികാരമില്ല. ഇത്ര വലിയ മാർജിനിൽ കേരളത്തിൽ അധികാരം പിടിച്ചപ്പോ അതിന് ചുക്കാൻ പിടിച്ചത് ഞാനും കൂടിയാണെന്ന് പറഞ്ഞിട്ട് കെ സിക്ക് കിട്ടുന്ന ഒരു അവസാന അവസരം ആയിരിക്കില്ല ഇത്.
0: അല്ല, ഈ ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ അമരത്വം വഹിക്കുന്ന 7 പേരിൽ ഒരു 4-ാമനോ 5-ാമനോ ഈ കെ സി. ഈ കേരളത്തിൽ വന്ന് ഈ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാനാണോ ഈ കേസിനെ ഹൈക്കമാൻഡായിട്ട് അവിടെ എത്തിക്കുന്നത്?
1: ജയറാം രമേശ് അതുകൊണ്ട് തന്നെ സൂചന നൽകിയിട്ടുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിൽ കേസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന്റെ സൂചനയും.
0: അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ സതീശൻ വനവാസത്തിന് പോകുന്നത് നല്ലത്.
1: അതെ, അപ്പൊ അങ്ങനെ
0: ആ സ്ഥാനത്ത് വന്നിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പായി.
1: പറവൂർ സീറ്റ് ഒഴിഞ്ഞു കിടക്കും, അവിടെ മത്സരിക്കാലോ അല്ലേ?
0: അവിടെ മത്സരിക്കും, ചിലപ്പോ അവിടെ മത്സരിക്കും തോന്നണില്ല. ഇനിയിപ്പോ സ്ഥാനം രാജിവെച്ചാലും സതീശൻ ചിലപ്പോ പിടിവാശി പിടിച്ച് ചിലപ്പോ എല്ലാവരും രാജിവെക്കുകയും ചെയ്യും.
1: അതിനാണ് സാധ്യത കൂടുതൽ അല്ലേ?
0: അതെ അതെ അതെ, ഇത് കോൺഗ്രസ് ആണ്,
1: ഇത് കോൺഗ്രസ് ആണ്, അതാണ് ജനാധിപത്യം.
0: ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കിട്ടില്ല എന്ന് കുറെ പറയുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ പേര്, ഒരു പേര് മാത്രമേ ഇവിടെ മുഴങ്ങി കേൾക്കുന്നുള്ളൂ, വേറൊരു പേരുകൾ വന്നിട്ടില്ല. അതെന്തായാലും പിണറായി സഖാവായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.
1: അങ്ങനെ തന്നെ നയിക്കട്ടെ.
0: പക്ഷെ അവിടെ 3 പേരുണ്ട്, ആ 3 പേരിൽ ഒരാളെ ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇവിടെ ഇനി 1 പേരുള്ളൂ മുഖ്യമന്ത്രി ആയ ഉടനെ തന്നെ, അതിന് മുന്നേ ചിലപ്പോ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഇവിടെ പൊന്തു ഇന്നോ നാളായിട്ട്.
1: മാത്രമല്ല, കേരളത്തിന് മുഖ്യമന്ത്രിയല്ലേ അത്യാവശ്യം, പ്രതിപക്ഷ നേതാവിനെ അല്ലല്ലോ.
0: അതെ അതെ അതെ, അതല്ലേ വേണ്ടത്. സെമി കഴിഞ്ഞിട്ടല്ലേ ഫൈനല്.
1: എന്തായാലും നമ്മള്
0: ഫൈനലില് സെമിക്ക് മുന്നേ ഫൈനല് കളിക്കൂലല്ലോ.
1: വല്ലാത്ത ജനാധിപത്യത്തിന്റെ വല്ലാത്ത സൗന്ദര്യം അത്ര ഇങ്ങനെ ഡിലേ ആവുന്നത്, അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് ആ സൗന്ദര്യം.
0: 102 സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ച ജനങ്ങൾ
1: വെഡ്ഡികളായി,
0: അത്രേയുള്ളൂ.
1: നവാസ് സന്തോഷം വിളിച്ചത് കേട്ടോ. ഒരു ചെറിയ ബ്രേക്ക് വിളിക്കാം, 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മുടെ വിഷയം, മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ട്? നോക്ക്, തമിഴ്നാട്ടിൽ ആദ്യത്തെ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ അന്നേ ദിവസം തന്നെ ഫലമറിഞ്ഞ നമ്മുടെ കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല.
2: Let's talk with Mini Padma. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ വളരെ കുറച്ചല്ലേ സമയമുള്ളൂ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കോളിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടായിരിക്കും? വിളിക്കാം 800-9-220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്?
7: ഗുഡ് ഈവനിംഗ്, അജിത്താണ്.
1: അജിത്തെ, സുഖമായിരിക്കുന്നു? എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
7: സുഖമായിരിക്കുന്നു.
1: മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടി ഇനി അറിഞ്ഞാൽ മതി അല്ലേ?
7: ഇതിന് ഒരു വളരെ കുറച്ചും കൂടി ലാഘവത്തോടെ വാങ്ങുന്ന
1: സംശയമുണ്ട്.
7: രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് നൽകി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായ കെസി ഉൾപ്പെടെയുള്ളവരും ഇതൊന്നും മുൻകൂട്ടി കണ്ടിട്ടില്ല ഈ സിറ്റുവേഷൻ.
1: അതാണ് ചോദ്യം നമ്പർ വൺ.
7: രണ്ട്, ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ ആ കാൻഡിഡേറ്റ് ലിസ്റ്റ് വന്നിട്ട് പിന്നെ മത്സരിച്ചിട്ട് മുഖ്യമന്ത്രിയായി? ഇത്തരത്തിലുള്ള, അതായത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് പാർട്ടിയിലെ ഇത്തരത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ ദേശീയ നേതൃത്വം വെച്ചിട്ടാണോ ഇവര് BJP-യെ എതിർക്കാനും?
1: ശരിക്കും ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അജിത്ത് മുന്നോട്ട് വെച്ചത്. ഈ ഒരു നേതാവ് വെച്ചിട്ടാണോ BJP-യിൽ നിന്ന് ഇന്ത്യ തിരിച്ചുപിടിച്ചിട്ട് ഇവര് അധികാരത്തിൽ എത്താൻ വേണ്ടി പോകുന്നത് അല്ലേ?
7: ഇത് അടുത്ത ജയശങ്കർ പറഞ്ഞ പോലെ ഇത് ഹൈക്കമാൻഡ് ഒന്നും നോക്കാൻ വേണ്ടി പ്രശ്നമാണ്. ഇത് മറ്റൊരാരുടെയും പ്രശ്നമില്ല. ഈ KC-യുടെയോ രമേശ് ചെന്നിത്തലയുടെയോ BD-ശരീഷന്റെയോ കോൺഗ്രസ് അണികളുടെയും പ്രശ്നമില്ല. ഇത് രാഹുൽ ഗാന്ധി ഉയരം നിൽക്കുന്ന ആൾക്കാരുടെ
1: പ്രതികളാണ്. അതായത് അജിത്ത്, ദേശീയ തലത്തിൽ നമുക്ക് ഇനി ഒരു പ്രതീക്ഷയും കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ല എന്നർത്ഥം. ഒരിക്കലും തിരിച്ചുപിടിക്കാനാകാത്ത വിധം കോൺഗ്രസ് തകർന്നു പോകും.
7: കാരണം അവർക്ക് ഒരു മാസം മുന്നേ നടക്കുന്ന കാര്യം പോലും, പിന്നെ അതിനെപ്പറ്റി ഒരു മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് പോലും അവർക്ക് ധാരണയില്ല. ഒരു ഇലക്ഷൻ വരുന്നുണ്ട്, കേരളത്തിൽ അധികാരത്തിൽ വരും, അവിടെ നമുക്കൊരു CM വേണമെന്ന്, അതിനുള്ള സ്ട്രാറ്റജി എന്താണ്, വിത്ത് മുന്നോട്ട് കൂടിയത് എങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനെ പറ്റി ആയില്ല. അജിത്, രാഹുൽ ഗാന്ധി തമിഴ്നാട് പോകുന്നു, ജാർഖണ്ഡ് ബാംഗ്ലൂർ പോകുന്നു, ഇവിടുത്തെ ടിക്കറ്റും കാശും കൊടുത്തിട്ട് ഇതൊക്കെ ജനങ്ങളുടെ പൈസയാണ്. ഇതും വെച്ചിട്ട് ഡൽഹിയിൽ സട്ടിലടിക്കുന്നു. നമ്പർ ടു, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇവര് ഇനി ഇനി ഒരു ഇലക്ഷൻ നമ്മളിലേക്ക് വന്നു വിചാരിക്കും, ഇതിനൊക്കെ ആരെടുക്കും? ഇവര് എന്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഇത് കോടതിയിൽ പോയിട്ട് ഇനി ഇത്തരത്തിൽ വരുന്ന ഇലക്ഷന്റെ ഒക്കെ ചെലവ്
1: അതത് പൊളിറ്റിക്കൽ പാർട്ടി അതത് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന രീതിയിലേക്ക് ഈ ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്.
7: ഇനി ഈ ഡിസ്കഷനിലുള്ള മെയിൻ പോയിന്റ് ഇതാണ്. അതായത് നമ്മൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ പോയിന്റാണ്, അല്ലാണ്ട് BD ആണോ, KC ആണോ, RP ആണോ, അത് അവരുടെ വായിക്കപ്പെടത്തിന്റെ പ്രശ്നമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മാറ്റർ അല്ല. ആര് വന്നു കഴിഞ്ഞാൽ അവരുടേതായ ശരിയാണ് അവരെ നോക്കൂ. പക്ഷേങ്കിൽ ജനങ്ങളുടെ ഖജനാവിന്ന് കാശെടുത്തിട്ട് നടത്തുന്ന ഇത്തരം ഡ്രാമകളെയാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒരു ഡിസ്കഷനിലും ഞാൻ ഇതെവിടെയും കാണുന്നില്ല. ആർക്ക് താല്പര്യമില്ല, കാരണം എല്ലാവർക്കും അതൊരു മസാല ചർച്ചയൊക്കെ ഉണ്ടാവാൻ താല്പര്യം.
1: വളരെ കൃത്യമായിട്ട് പറഞ്ഞു അജിത്ത് പറഞ്ഞ ആ ഒരു പോയിന്റ് നമ്മുടെ കേരളം മുഴുവൻ ഏറ്റെടുക്കട്ടെ. ഇങ്ങനെ ഒരു ബൈ ഇലക്ഷനിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി പോകണമോ ഇല്ലയോ എന്ന്. ഒരുപാട് സന്തോഷം അജിത്ത്, ഒരുപാട് കോൾസും കൂടി വരുന്നതുകൊണ്ട് അടുത്ത കോൾ എടുക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്?
8: എന്റെ പേര് ശ്രീജിത്ത് അടൂർ.
1: ശ്രീജിത്ത് അടൂർ, പറഞ്ഞോളൂ ശ്രീജിത്തെ.
8: ഇതിപ്പോ എന്ത് പറയാനാ, നമ്മുടെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്.
1: സാധാരണ ഭരണം കിട്ടാനാ പാട്, ഇതിപ്പോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാ പാട്.
8: ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇതിനു വേണ്ടി നാണക്കിട വേറെ ഒന്നുമില്ല. ഒന്ന്. പിന്നെ ഞാൻ അത് നേരത്തെ വിളിച്ചപ്പോ പ്രജ്ഞയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതത്തിൽ ഇത് ചെയ്യാൻ പോകുന്നത് വി ഡി ശ്രീജിനും.
1: അയ്യോ ശ്രീജിത്തെ, ശ്രീജിത്തിന്റെ സംസാരം മുറിഞ്ഞു പോവാണല്ലോ. നന്നായിട്ട് സംസാരിക്കണം ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. പറ്റുമ്പോ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കണം എന്ന് ഞാൻ പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയം കുറവാണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കൂ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
9: നമസ്കാരം.
1: കേട്ടില്ല
9: ജെറിൻ,
1: പറയൂ എവിടെന്നാ വിളിക്കുന്നത്?
9: അജ്മാൻ.
1: നാട്ടിലെവിടെയാണ് ജെറിൻ? ഇന്നാളെ വിളിച്ചു വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പറയൂ ജെറിൻ, എന്താണ്? ഒരാഴ്ച കഴിഞ്ഞല്ലോ, എട്ടാമത്തെ ദിവസം കഴിയാൻ പോണു.
9: എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിരുന്നില്ല കേരളത്തിൽ ഇത്രയും വലിയൊരു വിജയം ഉണ്ടാവുമെന്ന്. കാരണം സതീശൻ പറഞ്ഞു രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയ നേതാവ് പോലും അതിന് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ സതീശന്റെ മാത്രം തെറ്റായിരിക്കത്തില്ല, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ല.
1: ഒരു പിന്തുണ പോലും കൊടുത്തില്ല ആ സമയത്ത്.
9: ഒരു പിന്തുണ ആരും പറഞ്ഞില്ല. മാത്രമല്ല അവരെല്ലാരും വിചാരിച്ചു പോകുന്നെങ്കിൽ ആ കൂട്ടത്തിൽ പൊക്കോട്ടെ. കാരണം പുള്ളിക്ക് ഗ്രൂപ്പില്ല, ആള് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഗ്രൂപ്പോടെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ആള് ഇപ്പൊ സെയിമായിരുന്നു.
1: പക്ഷെ അങ്ങനെയാണോ വേണ്ടത് അല്ലേ? ഗ്രൂപ്പിന്, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വി ഡി സതീശൻ അല്ലേ വരേണ്ടിയിരുന്നത്? താങ്കൾ പറഞ്ഞ പോലെ 100 സീറ്റ് പ്ലസ് ഒരു പ്രവചന സ്വഭാവത്തോടെ സംസാരിച്ച വ്യക്തിയാണ്.
9: അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്
1: തീർച്ചയായിട്ടും. പക്ഷെ ഹാർഡ് വർക്ക് ഒന്നും അല്ല കോൺഗ്രസിന് വേണ്ടതെന്ന് മനസ്സിലായില്ലേ?
9: അതെ തീർച്ചയായിട്ടും. കാരണം ഇവിടെ പിടിപാടാണ് മതിയെന്ന് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി. പിന്നെ സഖാക്കന്മാർക്ക് പറയാൻ വേറൊരു കാരണമുണ്ട്, അവർക്ക് വേറെ മാറി ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല. സിപിഐക്ക് പോലും ഒരു ഉപമുഖ്യമന്ത്രി വേണോന്ന്, സോറി, ഉപ പ്രതിപക്ഷ നേതാവ് വേണോന്ന് വിചാരിച്ചിട്ട് പോലും നടക്കുന്നില്ല കോൺഗ്രസിൽ. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലേ പറയാം. മുഖ്യമന്ത്രിമാരുടെ കൂടുതലാണ്, അതാണ് ഇപ്പൊ നമ്മുടെ ഒരു ദോഷമായിട്ട് തീർന്നിരിക്കുന്നത്.
1: വലിയ ദോഷം തന്നെയല്ലേ അത്? ഒരു ഇത്രയും വലിയൊരു മാൻഡേറ്റ് കിട്ടിയിട്ട് വലിയ ദോഷം. ആളുകളെ, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് പകരം ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ തോൽവി ആരും ചർച്ച ചെയ്യുന്നില്ല.
9: കെ സി വേണുഗോപാൽ ഇല്ലായിരുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്നങ്ങ് പറഞ്ഞ് ഒരു സീനിയോറിറ്റിയുടെ പേര് പുള്ളിക്ക് കൊടുത്തിട്ട് നമുക്ക് ആഭ്യന്തരം സതീശന് കൊടുക്കുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരു ഒരു മര്യാദ ഉണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു മര്യാദ ലംഘനവും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പൊ കാണിച്ചു
1: വെച്ചേക്കുന്നത്. അങ്ങനെ ഉണ്ടായ ബൈ ഇലക്ഷനിലൂടെ ജനം അതിന് മറുപടി കൊടുക്കും.
9: തീർച്ചയായിട്ടും തോൽപ്പിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളുടെ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇപ്പൊ അടൂര്, പാറമുള, റാണി, ഞങ്ങൾ മൂന്നിടത്ത് ഞങ്ങള് വളരെ സ്നേഹത്തോടെ വിനീതമായിട്ട് കെ സി വേണുഗോപാലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അദ്ദേഹം വന്ന് മത്സരിക്കാൻ ഞങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നതാണ്. നിയമസഭയിലേക്കാണോ വീട്ടിലേക്കാണോ എന്നുള്ള വഴി കൃത്യമായിട്ട് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു.
1: വലിച്ചു താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ അല്ലേ? ആറന്മുളയിലേക്ക്
9: വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾക്ക് പാർട്ടി കോട്ടകളിൽ സഖാക്കന്മാർക്ക് അടി തെറ്റാമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് തെറ്റിക്കൂടെ?
1: ജെറിൻ, തിരുവഞ്ചൂരോ മറ്റോ മത്സരിച്ച സ്ഥലത്ത് പോരെ? എന്തിനാണ് അബിൻ ഫർക്കി എന്ന് പറഞ്ഞൊരു യുവ നേതാവ് വന്ന ആറന്മുള, അതും ആരോഗ്യമന്ത്രിയെ തോൽപ്പിച്ച അബിനെ തന്നെ താഴെ ഇറക്കിയിട്ട് കൊടുക്കണോ സീറ്റ്?
9: അല്ല, ഇവൻ ഏറ്റവും ഏറ്റവും ഭൂരിപക്ഷം കൂടിയ സ്ഥലത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ പോലും ജനങ്ങളാണ് പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങളാണ് ആദ്യം സതീശന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് നേതാക്കന്മാർ മാത്രമേ, ലോക്കൽ നേതാക്കന്മാർ മാത്രമേ ഉള്ളെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ജനങ്ങളാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്.
1: നമുക്ക് നോക്കാം എന്തായാലും. ജെറിൻ വളരെ നന്നായിട്ട് പറഞ്ഞു, ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത കോൾ എടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയോ ആയോ ആയോ എന്ന് രാത്രിയും രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നമ്മുടെ നോട്ടം ഹൈക്കമാൻഡിലേക്കാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലേക്കാണ്. മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ടോ, പ്രിയങ്ക ഗാന്ധിയെ കണ്ടോ? ഇനിയിപ്പോ എല്ലാ നേതാക്കളും ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഡൽഹിയിൽ എത്തുകയാണ്. ഡൽഹിയിൽ ഒരു വലിയ ചർച്ച നടക്കാൻ പോകുന്നു. രാത്രിയൊന്നും സംഭവിക്കാനിടയില്ല. നാളെ രാവിലെ, നാളെ കൂടി പറയുന്നില്ല, മറ്റന്നാളത്തോടു കൂടി ഉണ്ടാവും. അതിനിടയിൽ നമ്മുടെ തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ വന്നു, ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ തെരഞ്ഞെടുപ്പൊക്കെ നാളെ നടക്കാൻ വേണ്ടി പോകുന്നു. മറ്റന്നാൾ അവിടെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോഴും നമ്മുടെ കേരളം ഏറ്റവും സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നു. അഭിമാനത്തോടെ പറയുന്ന, കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഏറ്റവും വലിയ മാർജിൻ, ലാൻഡ് സ്ലൈഡ് വിക്ടറി നേടിയ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ്. അടുത്ത ദിവസം ചർച്ചയ്ക്കിരിക്കുമ്പോഴെങ്കിലും നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് വിട പറയുകയാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രി പദവി ചർച്ചകൾ നീളുന്നു. മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ എ ഐ സി സി ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ എ ഐ സി സിയുമായി ചർച്ച. കെ മുരളീധരൻ, കെ സുധാകരൻ, എം എം ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളോട് അടിയന്തരമായി എത്താനാണ് നിർദ്ദേശം. രാഹുൽഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. രാത്രി തന്നെ നേതാക്കൾ യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വിളിപ്പിച്ചത് തീരുമാനം നേതാക്കളെ ബോധ്യപ്പെടുത്താനെന്നാണ് സൂചന. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നാളെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന സൂചന. യു ഡി എഫ് ഘടകകക്ഷികൾ ഏതെങ്കിലും നേതാവിന് വേണ്ടി സംസാരിക്കുന്നു എന്നത് ഊഹാപോഹം മാത്രമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനം വൈകുന്നത് അണികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മുരളീധരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടന്ന് ഹൈക്കമാൻഡ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി രാഹുൽഗാന്ധി സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ അഭിപ്രായം തേടിയിട്ടുണ്ട്. സഖ്യകക്ഷി നേതാക്കളുമായും രാഹുൽ വീണ്ടും ഫോണിൽ സംസാരിച്ചേക്കും. വിശാല കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം എന്ന നിലപാടിലേക്ക് രാഹുൽഗാന്ധി മാറിയെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ആരാണെന്നതിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. എ ഐ സി സി നിരീക്ഷകരെത്തി എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ സിപിഎം പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് പി ബി അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് സിപിഎം. ഇത് യു ഡി എഫിന് അനുകൂലമായി. ബിജെപിയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും സിപിഎമ്മിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഐ ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ എം വി ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പണം തട്ടാൻ വേണ്ടിയിട്ടതെന്ന് പോലീസ്. സാധിക്കലി തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പ്രതി മുഹമ്മദ് റോഷൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാളെ ഇപ്പോൾ കാപ്പാ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക ലക്ഷ്യമിട്ട് പ്രതി മുഹമ്മദ് റോഷൻ സാധിക്കലി തങ്ങളുടെ വ്യാജ ഫോട്ടോ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിലേക്ക്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. ഈ മാസം 14 മുതൽ 15 വരെ ഡൽഹിയിലാണ് യോഗം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയം. 2026 സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ഉച്ചകോടിയുടെ മുന്നോടിയായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികൾ അയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിന്റെ തെളിവുകളാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി ഇന്നലെ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിലാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. DMK നിയമസഭാ കക്ഷി നേതാവ് ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായതിനുശേഷം മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് DMK നേതാവ് MK സ്റ്റാലിനെ കണ്ടത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു വിജയ്ക്ക് MK സ്റ്റാലിൻ നൽകിയത്. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good evening, station clock. ഇപ്പോൾ സമയം 5:06.
4: Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Good evening, Dubai. ഇപ്പോഴത്തെ താപനില 30°C, അന്തരീക്ഷ ഈർപ്പം 68%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ. പലരും വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള ഒരു യാത്രയിലായിരിക്കും. ആൻഡ് യെസ്, ഹോപ്പ്ഫുള്ളി നല്ല ദിവസങ്ങളായിരിക്കും, നല്ല ദിവസങ്ങളാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. കാരണം ഈ ഒരു മാസം നമ്മൾ കുറച്ച് പണിയെടുത്താൽ മതി, അങ്ങനെ ചില മാസങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടാറുള്ളൂ. യൂഷ്വലി ഒരു ചെറിയ പെരുന്നാളുടെ മാസം കിട്ടാറുണ്ട്, പിന്നെ നാഷണൽ ഡേൻ്റെ ആ ഒരു മന്തിലും നമുക്കറിയാം ഡിസംബറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ലീവുകൾ എക്സ്ട്രാ ഒക്കെ ഇങ്ങനെ കിട്ടാറുണ്ട്, ലോങ് വീക്കെൻഡ് വരുമെന്നൊക്കെ. അതുപോലെ തന്നെയാണ് മെയ് മാസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷകൾ. കാരണം പലവിധ പ്ലാനുകൾ പലരും തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഹാങ് ഔട്ട് പരിപാടികൾ ആൻഡ് കുറച്ച് ദിവസത്തേക്കുള്ള വിശ്രമവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലവിധ പ്ലാനുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വരികയായിരിക്കും. കാരണം ഇനി ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ പെരുന്നാളുടെ ആ ഒരു ലോങ് വീക്കെൻഡ് ഒക്കെ തന്നെയാണ് അല്ലേ. ആൻഡ് എന്തായാലും ഈ സമയത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം തോന്നുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രവാസികളെല്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് തന്നെയാണ് അല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ക്രൈസിസ് ഒക്കെ നിലനിന്ന സമയമായതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് അത്യാവശ്യം പീക്കിലേക്ക് കയറി പോവുകയായിരുന്നു. താഴും താഴും എന്ന് പറയുന്നുണ്ട്, പക്ഷേ എവിടെയും താഴ്ന്ന് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായ രീതിയിലേക്കുള്ള ഒരു ടിക്കറ്റ് മാനുവൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആൾട്ടർനേറ്റ് മാർഗ്ഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിലേക്കല്ലാതെ. അത്യാവശ്യം ഡിമാൻഡ് കുറഞ്ഞ ഇടങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുക, അവിടെ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് പോകുക, അല്ലെങ്കിൽ ബസ് എടുത്ത് പോകുക. ഇപ്പോൾ ബാംഗ്ലൂരേക്കൊക്കെ പോയിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരേക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പോകും, ബാംഗ്ലൂരേക്ക് അത്യാവശ്യം ടിക്കറ്റ് ഫെയർ കുറവായതുകൊണ്ട് അവിടേക്ക് പോയി. വൈകുന്നേരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല സർവീസ് ബസ്സുകളുണ്ടല്ലോ, KSRTC തന്നെ ബസ്സുകളുണ്ട്, പ്രൈവറ്റ് റൺ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു സ്ലീപ്പർ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോഴേക്കും വീടിൻ്റെ വക്കത്ത് പോയി ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയവരൊക്കെ ഉണ്ട് അല്ലേ. എന്തായാലും വിമാന ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എത്തിഹാദ് എയർവേസ്. ഓൾമോസ്റ്റ് 30% വരെ ഇളവാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ May 14 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു പ്രത്യേക അളവ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടിക്കറ്റുകൾ ആക്ച്വലി 2026 June 1 മുതൽ October 15 വരെയുള്ള യാത്രകൾക്കായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ 40 നഗരങ്ങളിലേക്ക് ഈ ഒരു ഓഫർ ഇപ്പോൾ ലഭ്യമാണ്. ആൻഡ് വെക്കേഷൻ എന്തെങ്കിലുമൊക്കെ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് എത്തിഹാദ് എയർവേസിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. 30% up to 30% വരെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ഒരു പ്രഖ്യാപിച്ചിരിക്കുന്നത്. May 14 ബുക്ക് ചെയ്യണം, അതുകൊണ്ട് തന്നെ എല്ലാം ഷടപടേ ഷടപടേ എന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഒന്ന് ഷടപടേ എന്ന് മനസ്സിനേക്ക് ഒന്ന് ഊർജ്ജസ്വലമാക്കി വെച്ചോളൂ. വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാനുണ്ടാവും കൂടെ. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഇനി ഏതെങ്കിലും ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ സംശയിക്കാതെ പേര് പറയും സി ജോസഫ് വിജയ് എന്നുള്ളത്. കാരണം ഒരുപക്ഷെ തിരശ്ശീലി അത്രമാത്രം ത്രസിപ്പിച്ച ഒരു താരം അതേ സിനിമാറ്റിക് സ്റ്റൈലിൽ നേരെ ആ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് നടന്നു കയറുന്നത്, അതും നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന മലയാളികൾക്ക് മലയാളത്തെ പോലെ തന്നെ അത്രമാത്രം സുപരിചിതമായിട്ടുള്ള തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറുന്നത്, ആൻഡ് അതൊരു സിനിമാ കഥയെ കുറഞ്ഞ് ഒന്നുമല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? എന്തായാലും അങ്ങനെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ായിട്ട് വിജയ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് എം എൽ എ ആയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഇരിപ്പടത്തിൽ അദ്ദേഹം ഇരിപ്പുറപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം നടന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിനെ നമ്മുടെ മിനി പത്മ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹം ഒരുപക്ഷെ വലിയൊരു കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്നു കയറിയ ഒരു വ്യക്തിയാണ്. ആൻഡ് അതിനുശേഷവും ഇലക്ഷന്റെ വിധി പ്രഖ്യാപനം നടന്നതിന് ശേഷവും പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇദ്ദേഹത്തിന് സർക്കാർ രൂപീകരിക്കാൻ പറ്റുമോ, കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അതിൻ്റെ എല്ലാം ഒടുവിൽ രാഷ്ട്രീയ എതിരാളി എന്നൊക്കെ പറയുമെങ്കിലും തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ, അവരെയൊക്കെ വീട്ടിൽ പോയി കണ്ട് ആ ഒരു സൗഹൃദവും ആ ഒരു സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് നമുക്കിടയിൽ എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ള ആ ഒരു ബ്യൂട്ടി, അത് ശരിക്കും ഡെമോക്രസിയുടെ ഏറ്റവും മികച്ച ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് തോന്നുന്നത്. ആൻഡ് പലപ്പോഴും പലരും പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലാവട്ടെ ആൻഡ് ഈ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനാടുകളിലാവട്ടെ എല്ലാം തന്നെ വിജയിയെ കാണാൻ പറ്റിയത് ഒരു വെള്ള ഷർട്ടും കാക്കി പാൻറ്റും ധരിച്ചായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് മുതൽ അദ്ദേഹത്തെ കാണാൻ പറ്റിയത് അദ്ദേഹം ഒരു കറുത്ത കോട്ട് കൂടി എടുത്ത് അണിഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ കാരണം, അതിൻ്റെ പിറകിലെ കാരണം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് കേട്ടോ. തമിഴക രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒന്നാണ് ഈ ദ്രാവിഡ സത്വം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി. പെരിയോർ എന്ന് പറയുന്ന ഇവി രാമസ്വാമി നായക്കർ, അദ്ദേഹത്തിന് ശേഷം ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി, അതിനുശേഷം എ ഡി എം കെ തുടങ്ങിയ പാർട്ടി, ഇവരുടെ ഒക്കെ ഫ്ലാഗുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കറുപ്പിൻ്റെ കൃത്യമായ പ്രാതിനിധ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കറുത്ത പോർഷൻ അത് ആ ഫ്ലാഗുകളിൽ കർശനമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ദളിത് സമുദായങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിലാണ് വിജയുടെ പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും താൻ ആ ദ്രാവിഡ സത്വം ഒട്ടും തന്നെ കൈവിടുന്നില്ല എന്നുള്ള വിജയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉപയോഗിച്ച ആ ഒരു ഡ്രസ് കോഡ് എന്നാണ് പലരും പറയുന്നത്. ആൻഡ് കുറേ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുന്നത് ഞാൻ കണ്ടു. കാരണം ഒരു ഓഫ്കോഴ്സ് ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ. സാധാരണ ഓഡിയോ ലോഞ്ചുകളിൽ വരുന്ന ലുക്കിൽ പോലും ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഓറ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സത്യപ്രതിജ്ഞയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഓറയ്ക്ക് കുറവുണ്ടോയെന്നൊക്കെ ഇങ്ങനെ കുറേ ഫാൻസിൻ്റെയൊക്കെ ചർച്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രസ് കോഡ് പോലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന് കൃത്യമായിട്ടുള്ള ഒരു ഇടമുണ്ട്. അപ്പോൾ അംബേദ്കറിൻ്റെ ആ ഒരു അംബേദ്കറിയൻ ഐഡിയോളജീസിനെ കൂടി ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് അദ്ദേഹം ചെയ്തതുപോലെ തന്നെ ആ ഒരു കോട്ടെടുത്ത് അണിയുക, അല്ലെങ്കിൽ ആ ഒരു സാമൂഹികമായിട്ടുള്ള തുല്യതയുടെ ഒരു പ്രതിനിധീകരണമായിട്ടാണ് അദ്ദേഹം ആ ഒരു കൂട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും രസമുള്ളൊരു കാഴ്ചയാണ്. വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഇപ്പോഴും നമുക്കിപ്പോൾ വിജയുടെയൊക്കെ പാട്ടുകളോ അല്ലെങ്കിൽ സിനിമാ സീനുകളോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഈ കാണുന്ന വ്യക്തി ആക്ച്വലി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളൊരു കാര്യം. ആൻഡ് മാത്രമല്ല, തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടുപേരും സിനിമാ താരങ്ങളാണ്. രണ്ടുപേരും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സിനിമ അവസാനിപ്പിച്ച സിനിമാ കരിയറിൽ നിന്നും വിരമിച്ചവരാണ്. ഉദയനിധി സ്റ്റാലിനും സിനിമാ കരിയർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫഹദ് ഫാസിൽ വില്ലനായിട്ട് അഭിനയിച്ച ഒരു പടം ഉണ്ടായിരുന്നല്ലോ, വടിവേലും ഒക്കെ ആയിട്ട് മാരി സെൽവരാജ് ഡയറക്ട് ചെയ്ത പടം. ആ പടത്തിന് ശേഷമാണ് ആക്ച്വലി ഉദയനിധി സ്റ്റാലിൻ സിനിമയിൽ നിന്നും വിരമിച്ച് മുഴുനീള അല്ലെങ്കിൽ മുഴുവൻ സമയം ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറിയത്. ആൻഡ് അതിനുശേഷം വിജയ് അതേപോലെ സിനിമയിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ അത്തരത്തിൽ രണ്ട് എക്സ് സിനിമാക്കാരാണ് ഇന്ന് തമിഴ് നിയമസഭയെ അല്ലെങ്കിൽ തമിഴിൻ്റെ അസംബ്ലിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൗതുകം കൂടിയുണ്ട് അല്ലേ? എനിവേ, എന്തായാലും ബാക്കി ഇനിയിപ്പോൾ ഉള്ള സംഭവ വികാസങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ കാണാം. ഇത്രമാത്രം പറഞ്ഞതുകൊണ്ട് ഒരു തമിഴ് ട്രാക്ക് തന്നെ ഷടപടയെന്ന് കേട്ട് ഓടി തിരിച്ചു വരാം. ദിസ് ഈസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആൻഡ് യെസ്, ഇത്രയൊക്കെ വിജയിയെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പോൾ വിജയുടെ ഒരു പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே.
2: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
3: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഹീത്രി 11-ൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുവ ചാർജ പോകുന്ന സൈഡിലായിട്ട് ഓൾമോസ്റ്റ് ഒരു ടുണി സ്ട്രീറ്റിൽ നിന്നുള്ള കണക്ഷൻസ് കയറുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ആ ഒരു മെട്രോ ഭാഗത്തൊക്കെ ആയിട്ട് എക്സാറ്റ് മെട്രോന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ റൂട്ട് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ബേറോ സ്ട്രീറ്റിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. അൽത്തവാർ ഫോർത്ത് ഭാഗത്തായിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് ആക്സിഡന്റുകളും ബാക്ക് ടു ബാക്ക് ആ ഒരു ഏരിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നാദൽഹമർ സ്ട്രീറ്റിലാണ്. ഒരു 30 മിനിറ്റ് ബാക്കാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ആ ഒരു വൈകുന്നേരത്തെ ട്രാഫിക്കിന്റെ കൂടെ, യൂഷ്വൽ മൺഡേ ട്രാഫിക്കിന്റെ കൂടെ ആ ഒരു ആക്സിഡന്റ് കൂടി ആഡ് ഓൺ ആയപ്പോൾ നാദൽഹമർ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണുള്ളത്. അൽറബാദ് സ്ട്രീറ്റിലും നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് കമ്മിങ് ഔട്ട് ഫ്രം ഊദ്മേത്താ റോഡ്. ഊദ്മേത്താ റോഡിൽ 3 മിനിറ്റ്സ് ബാക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഊദ്മേത്താ റോഡ് കണക്ടിംഗ് ടു അൽഖൽ സ്ട്രീറ്റിലൊക്കെ നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് യെസ്, ഇനി ദുബായ് ഷാർജ റോഡ്സിൽ അസ് യൂഷ്വൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ദമാസ്കസ് സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണുള്ളത്. സലാദീൻ സ്ട്രീറ്റിൽ നേരിയ രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. യൂഷ്വലി അങ്ങനെ വരാറില്ലല്ലോ വൈകുന്നേരങ്ങളിൽ. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് മാറി മറിഞ്ഞേക്കാം കേട്ടോ. എയർപോർട്ട് സ്ട്രീറ്റും ലോങ് സ്ട്രെച്ചിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ്. പോർട്ട് സൈഡ് ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു ട്രാഫിക് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു എയർപോർട്ടാണല്ലോ എത്തുന്നവരേക്കും അതേ രീതിയിൽ തന്നെ ഹെവിലി പാക്ഡ് സിറ്റുവേഷനിലൂടെ തന്നെ കടന്നു പോവുകയാണ്. അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാം നമ്മുടെ വാട്സാപ്പിലേക്ക് 0585829200 ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചോളൂ.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. You are listening to That's Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: സച്ച് എ ബ്യൂട്ടിഫുൾ എവർഗ്രീൻ ട്രാക്ക് അല്ലേ. ഏത് കാലത്താണെങ്കിലും ഈ ഒരു പാട്ടും ഈ ഒരു പാട്ടിന്റെ വൈബും അത് വേറെ തന്നെയായിരിക്കും. ഈവൻ ദോ ഈ ഒരു പാട്ട് റിലീസാവുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആ ഒരു സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പാട്ടിനൊക്കെ വൈബ് ചെയ്യും. കാരണം അത്രമാത്രം നമ്മുടെ ഒരു എന്താ പറയുന്നത് കൊളോക്കൽ നമ്മൾ വളർന്നു വന്ന സമയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ചില പാട്ടുകൾ. ഈവൻ ദോ ഇപ്പോഴും ഇപ്പോൾ ഞാൻ പഠിച്ച സമയത്താവട്ടെ, എന്റെ അനിയൻ കോളേജിൽ പഠിക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും യങ്സ്റ്റ് ജനറേഷൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആർട്ട് ഫെസ്റ്റുകൾക്ക് ഉൾപ്പെടെ ഏറ്റവും അധികം കുട്ടികൾ ഡാൻസ് കളിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ടൊക്കെ. സോ അക്ഷരം തെറ്റാതെ വിളിക്കാം എവർ ഗ്രീൻ ക്ലാസിക് എന്നല്ലേ. ആൻഡ് എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മലയാള സിനിമയിൽ ഒരു വലിയ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം, ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പരീക്ഷണം ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു പോസ്റ്റർ റിലീസാണ് കേട്ടോ. സാധാരണഗതിയിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പേജുകളിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെയുള്ള പോസ്റ്റർ റിലീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ഫംഗ്ഷൻ ആക്കി നടത്തിക്കൊണ്ടുള്ള പോസ്റ്റർ റിലീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ചില താരങ്ങളുടെയൊക്കെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ ഈവൻ നമ്മളിവിടെ ബുർജ് ഖലീഫയിൽ തെളിഞ്ഞും അതുപോലെ ലൈറ്റ് ഡ്രോൺ ഷോസ് നടത്തി കടുവയുടെയൊക്കെ ചെയ്തത് ഓർമ്മയില്ലേ, അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കാണാത്ത രീതിയിലുള്ള ഒരു പരിപാടി പിടിച്ചിരിക്കുകയാണ് ടൊവിനോ തോമസും സംഘവും. ടൊവിനോ തോമസും സംഘവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊവിനോ മലയാളികളുടെ പ്രിയ നായിക നസ്രിയ നസീം ആൻഡ് സംവിധായകൻ മുഹസിൻ പരാരി ഒക്കെ ചേർന്നിട്ട് ഒരു കിടിലം പരിപാടി കാണിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ത്രസിപ്പിക്കാൻ വേണ്ടി, എസ്പെഷ്യലി മലയാളികളായിട്ടുള്ള ഫുട്ബോൾ ആരാധകരെ ത്രസിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ഏറ്റവും പുതിയ ചിത്രം എൽ ക്ലാസിക്കോ. എൽ ക്ലാസിക്കോന്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എൽ ക്ലാസിക്കോ മത്സരത്തിന്റെ ഇടയിൽ വെച്ച് തന്നെ അനാവരണം ചെയ്തിരിക്കുകയാണ്. കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അവിടെ റയൽ വേഴ്സസ് ബാഴ്സലോണ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് മത്സരം നിർത്തി വെക്കുന്നത് പറഞ്ഞിട്ട് നേരെ ഗ്രൗണ്ടിൽ ഇറങ്ങി തുറന്നായിരിക്കും. അങ്ങനെയല്ല, ഗാലറിയിൽ അവിടെ മത്സരം നടക്കുന്നു, ഇവിടെ ഗാലറിയിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആ ഒരു പോസ്റ്റർ റിവീൽ ചെയ്യുന്നു. അതും താരങ്ങൾ നേരിട്ട് ആ ഒരു മത്സരം അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റർ റിലീസ് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ തല്ലുമാലയ്ക്കൊക്കെ ശേഷം മോഹസിൻ പരാരി എഴുതുന്ന ഒരു സിനിമയാണ്. ആൻഡ് മോഹസിൻ പരാരിയും സക്കരിയെയും നമുക്ക് സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫുട്ബോൾ ചിത്രം സമ്മാനിച്ച ആ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുന്ന ഒരു സിനിമയാണ്. ഇത്തവണ നായകനായിട്ട് എത്തുന്നത് ടൊവിനോ തോമസും നായികയായിട്ട് എത്തുന്നത് നസ്രിയ നസീമുമാണ്. അപ്പോൾ ഇരുവരും കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തുന്ന സിനിമയുടെ ഗ്രേഷ്യസ് എൽ ക്ലാസിക്കോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ക്യാമ്പ് നോവിൽ വെച്ചിട്ട് അവിടെ നടന്ന റയൽ മാഡ്രിഡ് ബാഴ്സലോണ എൽ ക്ലാസിക്കോ മത്സരത്തിനിടെയാണ് ഈ താരങ്ങൾ തത്സമയം ടൈറ്റിൽ പോസ്റ്റർ റിവീൽ ചെയ്തത്. ഒരു മലയാള സിനിമയുടെ ടൈറ്റിലും ചിത്രത്തിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര കായിക വേദിയിൽ വെച്ച് നടത്തുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിട്ട് തന്നെയായിരിക്കും. എന്തായാലും ആ സിനിമയ്ക്കുള്ള ഹൈപ്പ് ഒരൊറ്റ പോയിന്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ പോസ്റ്റർ റിലീസ് കൊണ്ട് എക്സ്ട്രീം പീക്കിലേക്ക് കയറിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ പോലും കാണിക്കുന്നത് ഐ തിങ്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു മത്സരം വീക്ഷിക്കുന്ന ഒരു നായിക നായകൻ്റെ പരസ്പരമുള്ള നോട്ടത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി എന്തായാലും പടം വരട്ടെ, നല്ലൊരു സിനിമയായിരിക്കും നമുക്ക് ഉറപ്പാണ്. കാരണം ആ ഒരു സോൾ പ്യൂരിറ്റി ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരിക്കും. സാധാരണ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ആൻഡ് യെസ്, ഈ സിനിമയുടെ വിശേഷം പറഞ്ഞപ്പോഴത്തേക്കും ആ നടന്ന മത്സരത്തെക്കുറിച്ചുകൂടി പറയണമല്ലോ. എൽ ക്ലാസിക്കോ മത്സരം ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ഫുട്ബോൾ നിരീക്ഷിക്കുന്നവരുടെ ഒക്കെ തന്നെ വലിയ വലിയ വലിയ ആകാംക്ഷയുള്ള മത്സരങ്ങളാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പല ഫുട്ബോൾ പ്രേമികളും ഉണർന്നു വരാനുള്ള സമയവുമായിട്ടുണ്ട്. ഒരു മാസത്തിൻ്റെ ദൂരമില്ല നമുക്ക് അടുത്ത ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നടന്ന മത്സരത്തിൽ ബാഴ്സലോണ തന്നെയാണ് ജയിച്ചത്. ബാഴ്സ 2-0 റയലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി എന്തായാലും ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് വാർത്തയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം. ആ സമയത്ത് പറയാൻ വേണ്ടി കുറച്ചധികം വിശേഷങ്ങളുണ്ട്, വീക്കെൻഡിൻ്റെ കുറേ പരിപാടികളുണ്ട്, എല്ലാം പറയാം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് വാർത്തയൊക്കെ കഴിഞ്ഞ് ഷടപടയെന്ന് നിങ്ങളിലൂടെ തിരിച്ചു വരും. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling. You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുഖ്യമന്ത്രി പദവി ചർച്ചകൾ നീളുന്നു. മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. തമിഴ്നാട്ടിൽ വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ച. ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ എ ഐ സി സി ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ എ ഐ സി സിയുമായി ചർച്ച. കെ മുരളീധരൻ, കെ സുധാകരൻ, എം എം ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളോട് അടിയന്തരമായി എത്താനാണ് നിർദ്ദേശം. രാഹുൽഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. രാത്രി തന്നെ നേതാക്കൾ യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വിളിപ്പിച്ചത് തീരുമാനം നേതാക്കളെ ബോധ്യപ്പെടുത്താനെന്നാണ് സൂചന. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നാളെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന സൂചന. യു ഡി എഫ് ഘടകകക്ഷികൾ ഏതെങ്കിലും നേതാവിന് വേണ്ടി സംസാരിക്കുന്നു എന്നത് ഊഹാപോഹം മാത്രമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനം വൈകുന്നത് അണികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മുരളീധരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടന്ന് ഹൈക്കമാൻഡ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി രാഹുൽഗാന്ധി സംസാരിച്ചു. പ്രിയങ്കാഗാന്ധിയോടും രാഹുൽ അഭിപ്രായം തേടിയിട്ടുണ്ട്. സഖ്യകക്ഷി നേതാക്കളുമായും രാഹുൽ വീണ്ടും ഫോണിൽ സംസാരിച്ചേക്കും. വിശാല കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം എന്ന നിലപാടിലേക്ക് രാഹുൽഗാന്ധി മാറിയെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ആരാണെന്നതിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. എ ഐ സി സി നിരീക്ഷകരെത്തി എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. വോട്ടർമാരോട് മറുപടി പറയാൻ കഴിയുന്നില്ലെന്ന് അബ്ദുൽ ഹമീദ് മാസ്റ്റർ. എംഎൽഎമാരുടെ വിജയ ആഹ്ലാദ പ്രകടനം പോലും നടത്താൻ കഴിയുന്നില്ല. നാലാൾ കൂടി നിർത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ നീണ്ടുപോകാൻ കഴിയില്ലെന്നും അബ്ദുൽ ഹമീദ് മാസ്റ്റർ. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ സോണിയാഗാന്ധിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല. യു ഡി എഫ് സർക്കാരിന്റെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി സമ്മതിക്കുകയായിരുന്നുവെന്ന് കെ വി തോമസ്. കെ കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ വേണുഗോപാലിന് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലിയെന്നും കെ വി തോമസിന്റെ വെളിപ്പെടുത്തൽ. കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്ന കെ വി തോമസിന്റെ പുസ്തകത്തിലാണ് തുറന്നുപറച്ചിൽ. യു ഡി എഫിനകത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് പുസ്തകം വഴിവെച്ചിരിക്കുന്നത്. കെ വി തോമസിന്റെ പുസ്തകത്തിൽ കെ കരുണാകരനെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതികരിച്ച ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ, കെ വി തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റ്. ചാലക്കുടിയിൽ തന്നെ നിർത്താൻ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ. താൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് പിന്മാറിയത്. കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷൻ ആക്കുന്നതിൽ സോണിയാഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വാദവും തെറ്റെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ സിപിഎം പൊളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായത്തിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് പി ബി അനുമതി നൽകുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് സിപിഎം. ഇത് യു ഡി എഫിന് അനുകൂലമായി. ബിജെപിയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും സിപിഎമ്മിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഐ ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ എം വി ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചു. സിപിഎം അണികൾ ക്രോസ് വോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സർക്കാർ നടപ്പാക്കിയ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നും പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. മുന്നണി മാറ്റ ചർച്ചയിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉയർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പണം തട്ടാൻ വേണ്ടിയിട്ടതെന്ന് പോലീസ്. സാധിക്കലി തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പ്രതി മുഹമ്മദ് റോഷൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാളെ ഇപ്പോൾ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക ലക്ഷ്യമിട്ട് പ്രതി മുഹമ്മദ് റോഷൻ സാധിക്കലി തങ്ങളുടെ വ്യാജ ഫോട്ടോ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിലേക്ക്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. ഈ മാസം 14 മുതൽ 15 വരെ ഡൽഹിയിലാണ് യോഗം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയം. 2026 സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ഉച്ചകോടിയുടെ മുന്നോടിയായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികളയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു യുഎസ് പദ്ധതി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിന്റെ തെളിവുകളാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി ഇന്നലെ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിലാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17th തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ ടി വി കെയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. എം കെ സ്റ്റാലിനടക്കം പല മുതിർന്ന ഡി എം കെ നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ഡി എം കെ നിയമസഭാ കക്ഷി നേതാവ് ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായതിനുശേഷം മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനെ കണ്ടത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു വിജയ്ക്ക് എം കെ സ്റ്റാലിൻ നൽകിയത്. ബംഗാളിൽ മമതാ ബാനർജിയുടെ പ്രതിപക്ഷ സഖ്യ വാഗ്ദാനം തള്ളി കോൺഗ്രസും ഇടതുപക്ഷവും. ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പമെന്ന് സിപിഎം. അഴിമതി നടത്തുന്നയാൾ എന്ന് തള്ളിക്കളഞ്ഞവരെ പിന്തുണയ്ക്കാനില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ മറുപടി. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചു. യാത്രക്കാർ എമർജൻസി വാതിലുകളിലൂടെ പുറത്തിറങ്ങി. പുലർച്ചെ തുർക്കിഷ് എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ടയറിന് തീപിടിച്ചത്. 278 യാത്രക്കാരും 11 ജീവനക്കാരും സുരക്ഷിതർ. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Time check.
4: Brought to you by Ozone Cargo.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 62%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ചില വാർത്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ഞെട്ടലോടെയാണെങ്കിൽ പോലും പെട്ടെന്നൊരു മൊമെന്റിൽ ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടായോ എന്നുള്ള തരത്തിലേക്കുള്ള ആശങ്കയിലേക്ക് നമ്മൾ വീഴാറുണ്ട്. കാരണം ഇന്നത്രത്തോളം സോഷ്യൽ മീഡിയ സർവ്വസജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് തത്സമയം എല്ലാ വാർത്തകളും എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഓതറൈസ്ഡ് സോഴ്സുകളിൽ നിന്നും വരുന്നത്, ഏതൊക്കെയാണ് ഒതന്റിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും അല്ലാത്ത വ്യാജ വാർത്തകൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു മൊമെന്റിൽ ഒരു വാർത്ത കാണുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ശ്രദ്ധ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാം. കാരണം നമ്മളെല്ലാവരും കോമൺ സെൻസ് ഉള്ളവരാണ് അല്ലെ. ഞാൻ അത്തരത്തിലുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഈ വീക്കെൻഡിൽ കുറച്ച് പേരെങ്കിലും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരാശങ്കയുടെ കണിക മനസ്സിലേക്ക് വന്ന നമുക്ക് ഒരു ഒരു ഒരു ഭയമുണ്ടാക്കിയ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ് എം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർക്കെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വാർത്തകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. യു എയിലെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഒരു ഫോട്ടോ സാധനം ഇങ്ങനെ കിടന്ന് വൈറലായി പോയിക്കൊണ്ടിരുന്നതിൽ പറഞ്ഞിരുന്നത് ഫുജൈറ തുറമുഖം വഴി ഒഴിപ്പിക്കാൻ പോവുകയാണ്, ഇന്ത്യയും യു എയും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നു, ആൻഡ് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരെ യു എയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ആക്ച്വലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നത്. അത് കാണുന്ന സമയത്ത് ഏതൊരാൾക്ക് മനസ്സിലാകും ഇത് വ്യാജമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം കോമൺ സെൻസോ ബുദ്ധിയൊന്നും തന്നെ ഉപയോഗിക്കണ്ട. കാരണം ഈ ഒരു രാജ്യം നമുക്ക് തരുന്ന പ്രിവിലേജും ഇന്ത്യൻസിനെ പരിഗണിക്കുന്നതും ഏത് തരത്തിലാണെന്ന് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. കാരണം അത്രമാത്രം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഇന്ത്യക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു ഭരണകൂടവും ഒരു സിസ്റ്റവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വാർത്ത വിശ്വസിക്കേണ്ട ആവശ്യകത നമുക്കില്ല. പക്ഷേ എന്നിരുന്നാലും ചില ആളുകൾക്ക് ഇത് പല ഭാഷകളിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് സത്യമാണോ ഇതിൽ ജെനുവിനിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാതെ ഒരു ചെറിയ ആശങ്ക അവരുടെ മനസ്സിലൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷനും സ്ഥിരീകരണവും ഒക്കെ നമുക്ക് തന്നിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. ഇത് കംപ്ലീറ്റ്ലി ഫേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്, വ്യാജ വാർത്തയാണ്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ആൻഡ് ഇതിനെ വിലക്കെടുക്കരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മളറിയാതെ പെട്ടെന്ന് ആ ഒരു ഷെയർ ബട്ടണിൽ നമ്മുടെ കൈ ഒന്ന് പോയി കഴിഞ്ഞാൽ അതുപോലും വലിയൊരു തെറ്റാണ്. കാരണം നമുക്ക് തന്നെ അറിയാം ഒരു ഫസ്റ്റ് പേഴ്സൺ കേൾക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ആരാണ് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അത്തരത്തിൽ നമുക്ക് ഒട്ടും തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും ഒരു ഒഫൻസ് ആണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തമാശയ്ക്ക് പോലും ഇത്തരം വാർത്തകൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്കോ മറ്റോ നമ്മൾ ഷെയർ ചെയ്യരുത്. ഇത് പടച്ചുവിടുന്ന ദോഷഗതിക്കളായിട്ടുള്ള ആളുകളെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അവർക്ക് എന്ത് നേട്ടത്തിൻ്റെ പുറത്താണ് ഇത്തരം സാധനങ്ങൾ പടച്ചുവിടുന്നത് നമുക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ഈ വിസിറ്റിലൊക്കെ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് അത്രമാത്രം പരിചയമില്ലാത്ത ചിലരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ ഇവിടേക്ക് കയറി വരുന്ന ആളുകളുണ്ടായിരിക്കാം, വിസിറ്റിലൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് അവർ പാനിക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനോ മറ്റോ നിൽക്കരുത്. അതിനെ അതേ രീതിയിൽ തിരസ്കരിച്ചേക്കുക, പുറങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കുക നമ്മൾ പറയുമല്ലോ, അതേ രീതിയിൽ ആ വാർത്തയ്ക്ക് അങ്ങോട്ട് കളഞ്ഞേക്കുക. നമുക്കറിയാം, നമുക്ക് വിശ്വാസമുണ്ട് നമ്മളിവിടെ ജീവിക്കുന്ന മണ്ണിനെ കുറിച്ച് അല്ലേ. ആൻഡ് യെസ്, അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട്, ഇവിടെ പെയ്തില്ല മഴ എന്നുണ്ടെങ്കിലും ചിറാപ്പുഞ്ചിയിൽ മഴ പെയ്ത് വേണ്ട വേണ്ട പറഞ്ഞ് വരുമ്പോഴത്തേക്കും ക്രിഞ്ചായി പോകുന്നു. നമുക്ക് അതിൻ്റെ ബോധ്യം കിട്ടുമ്പോൾ ആ സാധനം അവിടെ വെച്ച് അങ്ങ് നിർത്തുന്നത് നല്ലത്. ഒന്നുമില്ലടേ, ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു തരാം. ഹനാൻ ഷബാഡിയ ചിറാപ്പുഞ്ചി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

ആൻഡ് യെസ് ഇത് ബാക്ക് ടു ഹോമിൽ ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മളിപ്പോ ഈ ഒരു പാട്ട് കേട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചില വരികൾ എന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോഴേക്കും നമുക്ക് മുന്നിലേക്ക് വന്നെത്തിച്ചേർന്ന ഒരു താരമായിരിക്കും ഡുവലിപ്പ. ഡുവലിപ്പിനെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ അവിടെ ബൊമ്മാലെ എന്ന് പറയുന്ന വാഴാറ്റ് പോലെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ടായിരുന്ന പാട്ട് നമ്മളിപ്പോൾ ഈ പിക്കപ്പ് ലൈൻസും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ അയ്യോ ഏതാ പടം, അയ്യോ ആലപ്പുഴ ജിംഖാന, ആലപ്പുഴ ജിംഖാനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കാർത്തിയാണ് ആക്ച്വലി ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്. പുള്ളിക്കാരൻ പണ്ട് മുതലേ ഈ ചെറിയ ചെറിയ ടി വി ഷോസിലൊക്കെ പുള്ളിക്കാരൻ വരികയും ആളുടെ ഒരു പിക്കപ്പ് ലൈൻസ് ഒക്കെ വെച്ച് കുറേ വൈറലായിട്ടുള്ള പുള്ളിയാണ്. കുറേ പാട്ടുകൾ ഇപ്പോൾ ട്രാക്കുകൾ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ട്രാക്കുകൾ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും ട്രെൻഡിങ് ലിസ്റ്റിൽ പോയൊരു പാട്ടായിരുന്നു അട ബൊമ്മാലെ എന്ന് പറയുന്ന പാട്ട്. ആൻഡ് ഈ ഒരു അട ബൊമ്മാലയിലെ ഒരു പ്രത്യേക വരിയാണ് ഡുവലിപ്പ ചിരിച്ചതല്ലേ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ ഈ ഡുവലിപ്പ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരാണോ എന്നറിയാത്ത എന്നെപ്പോലെയുള്ള സാധാരണ ഓഡിയൻസ് ഉണ്ടായിരുന്നു. എനിക്കതിന് മുൻപേ ഡുവലിപ്പ എന്ന് പറയുന്ന ഒരു ഗായികയെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് ആക്ച്വലി ഒരു ഗായികയാണ്. അവരുടെ ട്രാക്കുകൾ ഭയങ്കര വൈറലായിരുന്നു, അവരൊരു സോഷ്യൽ മീഡിയ സെൻസേഷനാണ്. 80 മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് മാത്രമല്ല പുള്ളിക്കാരി ആക്ച്വലി പുള്ളിക്കാരി ഈ കാർത്തിയുടെ ഒരു ക്രഷായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ പേര് ഒരു പാട്ടിൽ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബ്യൂട്ടിയെ വർണ്ണിക്കാൻ വേണ്ടി, നായികയുടെ ബ്യൂട്ടിയെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ആളുടെ പേര് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. പക്ഷെ ചിലപ്പോൾ വാഴ ടീമിന് ഒരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ ഡുവലിപ്പ ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. 125 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസാണ് ആൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ആർക്കെതിരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴക്കെതിരെയൊന്നുമല്ല, വാഴ ടീം ഇങ്ങനൊരു പാട്ട് ഉപയോഗിച്ചാരെ അവർക്കറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അവർ സെൻസിലെടുക്കത്തുണ്ടായിരിക്കത്തുള്ളൂ. കാരണം അത് ആളൊന്ന് ഹൈപ്പ് ചെയ്യുന്നൊരു സാധനമാണല്ലോ. അനുവാദമില്ലാതെ ഡുവലിപ്പയുടെ ഫോട്ടോ ഉപയോഗിച്ചതിന് സാംസങ് കമ്പനിക്കെതിരെയാണ് 15 മില്യൺ അതായത് 125 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസ് അവർ ഫയൽ ചെയ്തിരിക്കുന്നത്. പോപ്പ് ഗായികയാണ് ഡുവലിപ്പ. അവരുടെ കമ്പനിയുടെ ഒരു ടെലിവിഷൻ പാക്കേജിംഗിൽ അനുവാദമില്ലാതെ തൻ്റെ ചിത്രം ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗായിക ഈ ഒരു നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ ഫെഡറൽ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം മുതൽ സാംസങ് തങ്ങളുടെ ടി വി ബോക്സുകളിൽ ഡുവലിപ്പയുടെ ചിത്രം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. 2024 ഓസ്റ്റിൻ സിറ്റി ലിമിറ്റ്സ് മ്യൂസിക് ഫെസ്റ്റിവലിനിടെ ബാക്ക് സ്റ്റേജിൽ വെച്ചെടുത്ത ഒരു ചിത്രമാണ് ഇതിനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ പകർപ്പാവകാശം അത് തനിക്കുള്ളതാണെന്നും വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കാൻ താൻ ആർക്കും സമ്മതം നൽകിയിട്ടില്ല എന്നുമാണ് ഗായിക പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കോപ്പിറൈറ്റൊക്കെ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളാണ്. പക്ഷേ ഇതൊന്നും ആലോചിക്കാതെയാണ് സാംസങ് കമ്പനി ഈ ഒരു വിവാദത്തിൽ ചെന്നുപോയി പെട്ടുപോയത്. കുഴപ്പമില്ല, സാംസങ് ഒക്കെ ഉണ്ടായിരിക്കും 125 കോടിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക. ആൻഡ് നമ്മുടെ ഹാഷറിൻ്റെ ഒക്കെ വാഴ ടൂവിൽ ഡുവലിപ്പിനെ കുറിച്ച് ഇങ്ങനൊരു പാട്ട് വന്ന കാര്യം പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അറിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പണിയൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ആളെ ഹൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്ക് മാക്സിമം ഹൈപ്പ് കൊടുത്ത് നമ്മൾ മലയാളികൾ ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുകയല്ലേ ആ പാട്ടിലൂടെ. അതുകൊണ്ട് ഒരിക്കലും അതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. സോ എന്തായാലും നമുക്ക് ഇപ്പോൾ ആ പാട്ടിനെ ഒന്ന് കേട്ടോ കേട്ടോ. ആൻഡ് യെസ്, ദ മോസ്റ്റ് ട്രെൻഡ്സ് ട്രാക്ക് ഫ്രം ദ മൂവി വാഴ 2 അട ബൊമ്മാലേ.

0: love you too, man. I love you too, man. I love you too. I love you too.
1: Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം വിത്ത് ആസിഫ്.
3: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.
2: ഹോം വിത്ത് ആസിഫ്.
3: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandamakam. Admissions are now open.

0: ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
1: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
2: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI accredited lab, accepts all major insurance, ample car parking. For appointments call 04337 9040. New Apollo Polyclinic, legacy built on trust since 1996.

ബട്ട് ആക്ച്വലി എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ചില ഇൻസ്റ്റൻസുകൾ നമ്മളെല്ലാവരും ഓർത്തിരിക്കുമല്ലോ. അത് അത്ര രസകരമാണോ എന്ന് ചോദിച്ചാൽ അന്ന് അത്രയും രസകരമായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇന്നിരുന്ന് ആലോചിച്ച് നോക്കുന്ന കൂട്ടത്തിൽ, നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ അയവറക്കുന്ന കൂട്ടത്തിൽ, നമ്മുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മകൾ ഒന്നായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു വർഷം ബാംഗ്ലൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കോളേജിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ റൂമിൽ, എനിക്ക് സീനിയേഴ്സുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. കാരണം എൻ്റെ കുറച്ചധികം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നാട്ടിൽ നിന്ന് പോയിട്ട് ആ കോളേജിൽ എൻ്റെ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള കമ്പനി കാരണം ഞാൻ അവന്മാരുടെ റൂമിൽ പോയി ഇങ്ങനെ ചില്ല് ഔട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വാർത്ത ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വിടുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. ആദ്യ രാത്രി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഓർമ്മ കാണുമല്ലോ അല്ലേ? ഡിമോണിറ്റൈസേഷൻ്റെ ആ ഒരു ദിവസങ്ങളായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ പെട്ട ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു സെക്ഷൻ ആയിരിക്കും മൈറ്റ് ബി ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ. കാരണം നമുക്ക് ആക്ച്വലി വീട്ടിൽ നിന്നൊക്കെയുള്ള പൈസ വന്നുകൊണ്ടിരുന്നത് എ ടി എമ്മുകളിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കൊക്കെയുള്ള എമൗണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വാങ്ങി കൈ കരുതി വെച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ആൻഡ് അത്തരത്തിലുള്ള നല്ലൊരു ഓട്ടം ആ ഒരു സമയത്ത് ഓടിയതിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ ലോകത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മുഴുവൻ ഏറ്റെടുത്തത് ആ ഒരു കോവിഡിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സംഗതിയായിരിക്കും. പ്രത്യേകിച്ചും കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു 7 പ്രസ്താവനകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു ആഗോള സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ എടുത്ത് കൊണ്ടാണ്, പ്രത്യേകിച്ചും അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു 7 അഭ്യർത്ഥനകൾ ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കഴിയുന്നതും എല്ലാവരും വർക്ക് ഫ്രം ഹോമിന് മുൻഗണന നൽകുക, ഇന്ത്യയിലുള്ളവർ പരമാവധി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ ഓയിൽ കൺസപ്ഷനൊക്കെ ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതിൻ്റെ പിറകിലാണ്, എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ പിറകിലുള്ളത് അത്രേ. ഒരു വർഷത്തേക്ക് മാക്സിമം സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പെട്രോൾ ഡീസലിൻ്റെയൊക്കെ ഉപയോഗം നിയന്ത്രിക്കുക, മെട്രോ പൊതുഗതാഗതം പോലെയുള്ളവ ഉപയോഗിക്കുക, മാക്സിമം അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കുക്കിംഗ് ഓയിലിൻ്റെ ഉപയോഗം അത് പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കുക്കിംഗ് ഓയിലിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ പിറകിലും ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും വീടുകളിലെ പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ പിറകിൽ പാമോയിൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളെ പാമോയിൽ ഉൾപ്പെടെയുള്ളവയെ ഇന്ധനമാക്കി മാറ്റാനുള്ള ഇന്തോനേഷ്യയുടെ ഒരു വലിയ ലക്ഷ്യം അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള പാചക എണ്ണകളുടെ വില വർദ്ധിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം പാക്കറ്റ് ഭക്ഷണങ്ങളാവട്ടെ, ബിസ്ക്കറ്റുകളാവട്ടെ, സോപ്പ്, കോസ്മെറ്റിക്സ്, പാമോയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം തന്നെ വില വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ഇതോടൊപ്പം പറയുന്ന കാര്യങ്ങൾ, കുക്കിംഗ് ഓയിലിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം, എസ്പെഷ്യലി പാമോയിലിൻ്റെത്. പിന്നെ രാസവളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കണം, കൃഷിയിലേക്ക് മാറണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെയും കാരണം ഒരുപക്ഷെ ഈ സാധനങ്ങളുടെ ഒക്കെ തന്നെ വില നിലവാരത്തിൽ വലിയ വ്യത്യാസം, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആവട്ടെ, അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചെലവുകൾ വളരെ കൂടുകയും ഇത് ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക രംഗത്തെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രാസവളങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, ഇന്ത്യയിലുള്ളവർ വിദേശ ബ്രാൻഡുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പരമാവധി സ്വദേശി ബ്രാൻഡുകളെ ഉപയോഗിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വർഷത്തേക്ക് വിദേശത്തേക്ക് യാത്ര പോരുന്നതെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിദേശത്തുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 7-ാമത്തേത് ആക്ച്വലി ഒരു വർഷത്തേക്ക് പരമാവധി വിദേശ യാത്രകളൊക്കെ കുറയ്ക്കുക, സ്വർണം വാങ്ങാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിറകിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ ഇനി എന്തായാലും ഇപ്പോൾ ഒരു എവർഗ്രീൻ പാട്ട് കേട്ട് വരാം. ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ. നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. പ്രത്യേകിച്ച് വൈകുന്നേരത്ത് വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ പാട്ടും സിനിമ വർത്തമാനം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാലോ ഇത് കേൾക്കുന്നതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഗുണം, ടേക്ക് അവേ ആയിട്ട് എന്ത് കിട്ടുമെന്ന് ആരും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, എല്ലാം ഒരു ദിവസം നടക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം നമ്മൾ വാരി കോരി തരും കേട്ടോ. അപ്പം ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ. 7 കാര്യങ്ങൾ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഔട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല പരിപാടികളും നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു എവർഗ്രീൻ ട്രാക്ക് കേൾക്കാം, ഷടപടേ എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം.

0: You are listening to That at Home with Asif. Asif.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: നൂർ അൽ സമ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ GP കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും മെയ് 9-ാം തീയതി അൽഖരാമയിലും മെയ് 16-ന് അൽനാദയിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റ് ദിവസങ്ങളിൽ GP കൺസൾട്ടേഷന് വെറും 30 ദിർഹംസ്. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ നൂർ അൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 052-535-2084.
11: You're tuned into Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രി പദവി ചർച്ചകൾ നീളുന്നു. തമിഴ്നാട്ടിൽ വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻ KPCC അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ KPCC അധ്യക്ഷന്മാരെ AICC ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ AICCയുമായി ചർച്ച. കെ മുരളീധരൻ, കെ സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളോട് അടിയന്തരമായി എത്താനാണ് നിർദ്ദേശം. രാഹുൽഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. തീരുമാനം നേതാക്കളെ ബോധ്യപ്പെടുത്താനെന്നാണ് സൂചന. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നാളെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന സൂചന. UDF ഘടകകക്ഷികൾ ഏതെങ്കിലും നേതാവിന് വേണ്ടി സംസാരിക്കുന്നു എന്നത് ഊഹാപോഹം മാത്രമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനം വൈകുന്നത് അണികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മുരളീധരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടന്ന ഹൈക്കമാൻഡ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി രാഹുൽഗാന്ധി സംസാരിച്ചു. പ്രിയങ്കാഗാന്ധിയോടും രാഹുൽ അഭിപ്രായം തേടിയിട്ടുണ്ട്. സഖ്യകക്ഷി നേതാക്കളുമായും രാഹുൽ വീണ്ടും ഫോണിൽ സംസാരിച്ചേക്കും. വിശാല കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം എന്ന നിലപാടിലേക്ക് രാഹുൽഗാന്ധി മാറിയെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ആരാണെന്നതിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിനു പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് CPM. ഇത് UDFന് അനുകൂലമായി. BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് MLA ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചു. സർക്കാർ നടപ്പാക്കിയ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നും പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. മുന്നണി മാറ്റ ചർച്ചയിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉയർന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിലേക്ക്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. ഈ മാസം 14 മുതൽ 15 വരെ ഡൽഹിയിലാണ് യോഗം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയം. 2026 സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ഉച്ചകോടിയുടെ മുന്നോടിയായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികളയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിന്റെ തെളിവുകളാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി ഇന്നലെ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിലാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17-ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ MLA മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. DMK നിയമസഭാ കക്ഷി നേതാവ് ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായതിനുശേഷം മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് DMK നേതാവ് MK സ്റ്റാലിനെ കണ്ടത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു വിജയ്ക്ക് MK സ്റ്റാലിൻ നൽകിയത്. യുഎൽ വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening, studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
6: കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഈ സമയത്ത് ടെമ്പറേച്ചർ ഒക്കെ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ദുബായുടെ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 73%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും AI പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് AI ഉപയോഗിക്കുന്ന കാര്യത്തിൽ UAE വേറെ ലെവലാണ്. ആൻഡ് പതിനെ പല ഉദാഹരണങ്ങൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM ആണ്, ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറ്റവും കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് പരീക്ഷിച്ചറിഞ്ഞ ഒരു രാജ്യമാണ് UAE. ഇവിടുത്തെ പല സംവിധാനങ്ങളിലും നമുക്കത് കാണാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ടല്ലേ. ആ കൂട്ടത്തിൽ ഇനി ലാഭത്തിൽ നമുക്ക് ഷോപ്പിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ AI സഹായിക്കാൻ വേണ്ടി പോവാണ്. UAE ലെ തന്നെ ഏറ്റവും കുറഞ്ഞ വില നമ്മളെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന AI ചാറ്റ്ബോട്ട് ആണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ള സംഗതികളിലൊന്നായിരിക്കും ഈ ഓഫർ പ്രൈസുകൾ, ഡീലുകൾ. പ്രത്യേകിച്ച് നമുക്കിവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ ദോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഏറ്റവും സാധാരണ സാധനങ്ങളാവട്ടെ, ഇതുപോലും ഓഫർ ഫ്ലെയറുകൾ നോക്കിയിട്ട് അന്വേഷിച്ച് പോയി വാങ്ങുന്ന ഒരു പ്രവണത നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. നമുക്ക് അല്പം പൈസ ലാഭം കിട്ടുകയാണെങ്കിൽ, ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ, അതല്ലേ ഏറ്റവും വലിയൊരു സംഗതി എന്നാണ് നമ്മൾ എല്ലാവരും കരുതാറുള്ളത് അല്ലേ. ആൻഡ് അത് ഏറ്റവും കൃത്യമായിട്ട് കണ്ടെത്തി എവിടെയാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു AI ചാറ്റ്ബോട്ട് ആണ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ UAE റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എവിടെ ലഭിക്കുമെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു AI ഫീച്ചർ വരാൻ വേണ്ടി പോകുന്ന ഒരു AI ബോട്ടിനെ UAE സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന എസൻഷ്യൽ ഗുഡ്സ് പ്രൈസ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പുതിയ AI ചാറ്റ്ബോട്ട് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് കസ്റ്റമേഴ്സിന് അവരുടെ ഷോപ്പിംഗ് ഹാബിറ്റുകളും അവർ സ്ഥിരമായി വാങ്ങുന്ന സാധനങ്ങളുമൊക്കെ വിശകലനം ചെയ്ത് ആ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ ഏതാണ് എന്നുള്ളത് ഈ AI നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. ആൻഡ് നേരിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയും ഇതിനകത്ത് സൗകര്യവും ഒക്കെ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിന് ചാറ്റ്ബോട്ടുമായിട്ട് നേരിട്ട് സംസാരിക്കാം, നമുക്ക് സംശയങ്ങൾ ചോദിക്കാനൊക്കെ തന്നെ സാധിക്കും. ഇതുവഴി ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷോപ്പിംഗ് പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു AI സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ വർദ്ധിച്ചു വരുന്ന ഒരു ജീവിത ചെലവുകൾക്കിടയിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആശ്വാസം നൽകാനും ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിലെ ആ ഒരു വില നിലവാരം അത് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ മിനിസ്ട്രി ഈ ഒരു സംവിധാനം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡ് ഏത് ഭാഷയിലെ താരങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ സിനിമാ ഇൻഡസ്ട്രികൾക്കായിരിക്കും? സംശയമൊന്നും വേണ്ട, ഒരു വർഷം ഏറ്റവും അധികം സിനിമകൾ ഇറങ്ങുന്ന നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെയാണ് ആ ഒരു റെക്കോർഡ് സ്വന്തമായിട്ടുള്ളത്. ആൻഡ് ഇന്ത്യൻ സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്ക് തന്നെയാണ് ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഒരു ആദ്യത്തെ 5 പേരുടെ ഒരു ലിസ്റ്റ്, ടോപ്പ് 5 ലിസ്റ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ സിനിമകൾ അവരുടെ ലൈഫ് ടൈമിൽ അഭിനയിച്ചതിൻ്റെ ആയിട്ടുള്ള ആ ഒരു റെക്കോർഡ് ലിസ്റ്റ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, 5 സ്ഥാനത്തുള്ള വ്യക്തി അല്ലെങ്കിൽ 5 സ്ഥാനത്തുള്ള വ്യക്തികൾ, ആക്ച്വലി ഇവർ 3 പേര് ചേർന്ന് ഈ ഒരു റെക്കോർഡ് ഷെയർ ചെയ്യണം കേട്ടോ. ഒരു ഇന്റർനാഷണൽ മാഗസിൻ പുറത്തുവിട്ട ലിസ്റ്റ് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ റെക്കോർഡ് നേട്ടം ആദ്യത്തെ 5 സ്ഥാനങ്ങളിലുള്ള ആളുകളുടെ റേറ്റ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റിൽ 5 സ്ഥാനത്തുള്ളത് ആക്ച്വലി 3 പേരാണ്. അതിൽ 2 പേര് ഇന്ത്യൻ താരങ്ങളാണ്. അതിലുള്ള മറ്റേ വെസ്റ്റേൺ ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിക് റോബർട്സ് എന്ന് പറയുന്ന ഹോളിവുഡ് നടനാണ്. ഹോളിവുഡിലെ ഏറ്റവും ആക്റ്റീവ് ആക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള എറിക് റോബർട്സ് 700+ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ 5 സ്ഥാനം ഷെയർ ചെയ്യുന്ന മറ്റ് 2 താരങ്ങൾ, ഒന്ന് ശക്തി കപൂറാണ്. ശക്തി കപൂറും 700+ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ലിസ്റ്റിലെ 3-ാമത്തെ ആൾ, ശക്തി കപൂർ ബോളിവുഡിൽ വില്ലൻ റോളുകളും കോമഡി റോളുകളും ഒക്കെ നിരവധി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ലിസ്റ്റിലെ 3-ാമത്തെ ആൾ ആക്ച്വലി മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീറാണ് കേട്ടോ. ആൻഡ് ഗിന്നസ് ബുക്കിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനെ അഭിനയിച്ച റെക്കോർഡുള്ളതും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. എവർഗ്രീൻ ഹീറോയാണ്. 700+ സിനിമകളിലൂടെ ലോകത്തിലെ ഏറ്റവും അധികം സിനിമകൾ അഭിനയിച്ചതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ 5 സ്ഥാനത്താണ് പ്രേം നസീർ ഉള്ളത്. പ്രേം നസീറിന് മറ്റൊരു റെക്കോർഡുണ്ട്, ഒരു നായികയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തു എന്ന റെക്കോർഡ്. അത് ഷീലയ്ക്കൊപ്പം ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ റെക്കോർഡ് കൂടി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചതിൻ്റെ ലിസ്റ്റിൽ, കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചതിൻ്റെ ലിസ്റ്റിൽ 700 സിനിമകളുമായിട്ട് 5 സ്ഥാനത്താണ് പ്രേം നസീർ ഉള്ളത്. 4 സ്ഥാനത്തുള്ളത് ബ്രഹ്മാനന്ദമാണ്. തെലുങ്ക് നടനാണ്. നമ്മൾ മിക്ക തെലുങ്ക് സിനിമകളിലും ഇദ്ദേഹത്തെ കാണാറുണ്ട്. അവിടുത്തെ ജഗതി ശ്രീകുമാറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം സിനിമകൾ അഭിനയിക്കുകയും അത്രമാത്രം അവിടെ ഒരു വലിയ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. നല്ല നടനുമാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹം ഏതാണ്ട് 1100+ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചതിൻ്റെ ലിസ്റ്റിൽ 4 സ്ഥാനത്തുള്ളത് ബ്രഹ്മാനന്ദമാണ് വിത്ത് 1100+ മൂവീസ്. ആൻഡ് ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ സ്വന്തം ജഗതി ശ്രീകുമാറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ എത്രമാത്രം സിനിമകൾ, ഒരു കാലഘട്ടത്തിലെ സിനിമകൾ, ഇപ്പോൾ നമ്മൾ 80s-ലെയോ 90s-ലെയോ ഒക്കെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ജഗതി ഇല്ലാത്തൊരു സിനിമ ഇല്ലയെന്ന് തന്നെ പറയാം. ജഗതി ഒരു സീനിലെങ്കിലും വന്നു പോകാത്ത സിനിമകൾ ഇല്ലയെന്ന് പറയാം. അത്രമാത്രം സിനിമകൾ അഭിനയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. 1500+ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 1500+ പ്രൊജക്റ്റുകളിലൂടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത് സൗത്ത് ഇന്ത്യൻ നടനായ, മലയാളിയായ നമ്മുടെ സ്വന്തം ജഗതി ചേട്ടനാണ്, ജഗതി ശ്രീകുമാറാണ്. ആൻഡ് ഈ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ളത്, ഈ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ള ആൾ മാത്രമല്ല, ഒരുപക്ഷേ തമിഴ്നാട്ടിലെ വേറൊരു റെക്കോർഡ് കൂടി ആളുടെ പേരിൽ സ്വന്തമായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ ലിസ്റ്റിൽ 2-ാമതുള്ളത് 1700+ സിനിമകൾ അഭിനയിച്ചുകൊണ്ട് മനോരമയാണ് കേട്ടോ. മനോരമ എന്ന് പറഞ്ഞൊരു നടിയെക്കുറിച്ച് എല്ലാവർക്കും ഓർമ്മ ആണല്ലോ. എല്ലാവർക്കും അത്രമാത്രം നമ്മൾ തമിഴിലൊക്കെ എത്രയോ എത്രയോ എത്രയോ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ മലയാളത്തിലും തമിഴിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് മനോരമ. മനോരമയാണ് 1700+ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ഈ ഒരു റെക്കോർഡിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ആളുടെ ഒരു റെക്കോർഡ് ഞാൻ ഇന്നലെ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾ, അതായത് മെയിൻ മുഖ്യമന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടെ. സ്റ്റാലിൻ പണ്ട് സിനിമയിൽ അഭിനയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജയലളിതയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കരുണാനിധിക്കൊപ്പം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സി എൻ അണ്ണാദുരയ്ക്കൊപ്പം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എം ജി ആറിനൊപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരോടൊപ്പം സ്ക്രീൻ പങ്കിട്ടു എന്ന് പറയുന്ന റെക്കോർഡ് കൂടി സ്വന്തമായിട്ടുള്ള അഭിനേത്രിയാണ് മനോരമ. ഒരു എവർഗ്രീൻ ആക്ട്രസ്സാണ്. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആ വ്യക്തി, അതൊരു മലയാളിയാണ്, ഒരു മലയാള നടിയാണ്. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ ഈ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിശോധിച്ചാൽ ഇതിൽ ആദ്യത്തെ 4 സ്ഥാനത്തുള്ളത് സൗത്ത് ഇന്ത്യൻ സിനിമകൾ, മലയാളവും തമിഴും തെലുങ്കുമാണ് കേട്ടോ. അപ്പോൾ അതിൽ 1-ാം സ്ഥാനത്തുള്ള ഈ അഭിനേത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ മലയാളവും തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്രമാത്രം എവർഗ്രീൻ റോളുകൾ സമ്മാനിച്ചുകൊണ്ട് 2500+ പ്രൊജക്റ്റുകളുടെ ഭാഗമായ സുകുമാരി അമ്മയാണ് ഈ ഒരു റെക്കോർഡിന് ഉടമയായിട്ടുള്ളത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചു എന്ന റെക്കോർഡിൻ്റെ ഉടമ ആക്ച്വലി ഇന്ത്യൻ ആക്ട്രസ് ആയിട്ടുള്ള, മലയാളിയായിട്ടുള്ള സുകുമാരിയാണ്. സുകുമാരി 2500+ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഈ അന്താരാഷ്ട്ര മാഗസിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ പറയുന്നത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
3: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 603 103 മൻകൂൾ റോഡ്, ബർദുബായ്.

വലിയപെരുന്നാളിനധികം ദിവസങ്ങളില്ല, ബലിപ്പെരുന്നാളാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ബലിയിറക്കാൻ വേണ്ടി മൃഗങ്ങളെയൊക്കെ വാങ്ങുന്ന സമയത്ത് വ്യാജമായിട്ടുള്ള ഓഫറുകളിൽ വീഴരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ദുബായ് പോലീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബലിപ്പെരുന്നാളോടനുബന്ധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി കുറഞ്ഞ നിരക്കിൽ ബലിമൃഗങ്ങളെയും മറ്റ് ഈദ് ഓഫറുകളൊക്കെ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് സംഘങ്ങൾ സജീവമാവുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ വന്നിരിക്കുന്നത്. അതിനെ അർഹിക്കുന്ന പരിഗണന കൊടുക്കുക, അർഹിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ചിട്ട് ഒന്ന് കോൺഷ്യസ് ആയിട്ടിരിക്കുക, കെയർഫുൾ ആയിട്ടിരിക്കുക കേട്ടോ. എനിവേ, എന്തായാലും ഞാൻ കുറച്ച് മുൻപേ ഒരു ലിസ്റ്റ് പറഞ്ഞു പോയതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ഒരു ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വീണ്ടും ഒരു ലിസ്റ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ലിസ്റ്റുകൾ വിട്ട് നമുക്കൊരു കളിയില്ല. എപ്പോഴും നമുക്കിങ്ങനെ അറിയാൻ ഭയങ്കര കൗതുകമുള്ളൊരു സംഗതികളാണല്ലോ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ആളുകൾ, ഇങ്ങനെ പലതരം ലിസ്റ്റുകളെക്കുറിച്ച് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ഉണ്ടാവണം. ഉണ്ടായെങ്കിലും നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിവിടെ ജീവിച്ചു പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എന്താണ്? ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയത് ഞാനും നിങ്ങളൊക്കെയാണ്, നമ്മളൊക്കെയാണല്ലോ പരസ്പരം, ഏത് മനുഷ്യന്മാരാണല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ കരുതും. പക്ഷേ എന്നിരുന്നാലും ആ ഒരു മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റിൽ അവസാന സ്ഥാനത്തുള്ളത് സിൽവറാണ്. സിൽവർ 2.58 ഡോളേഴ്സ് ആണ് ഒരു ഗ്രാമിന് പറയുന്നത് കേട്ടോ. പിന്നെ അതിന് തൊട്ട് മുകളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പ്ലാറ്റിനത്തെയാണ്. പ്ലാറ്റിനത്തിന് ഒരു ഗ്രാമിന് 60 ഡോളേഴ്സ് വരെയാണ് വില പറയാറുള്ളത്. അതിനുശേഷമുള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു സാധാരണ രീതിയിലുള്ളൊരു മെറ്റലോ ഒന്നുമല്ല, അത് കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പാണ്. റൈനോ ഹോണിന് ഒരു ഗ്രാമിന് 110 ഡോളേഴ്സ് വിലയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഞാൻ ആ ഒരു ലിസ്റ്റിൽ വന്ന കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ സ്വർണം വരുന്നുള്ളൂ, അതായത് സ്വർണം 4-ഓ 5-ഓ 6-ഓ 7-ഓ ആയിട്ട് മാത്രമേ സ്വർണം വരുന്നുള്ളൂ. സ്വർണം 152 ഡോളേഴ്സ് ആണ് ഒരു ഗ്രാമിന് വില പറയുന്നത്. അതിനുശേഷം വരുന്ന വസ്തു പ്ലൂട്ടോണിയമാണ്. പ്ലൂട്ടോണിയം കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ സംശയം, എന്തിനാണ് പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നത്? പ്ലൂട്ടോണിയം ഈ ആണവ റിയാക്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂലകമാണ്. ന്യൂക്ലിയർ പവേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം ഒരു ഗ്രാമിന് 4,000 US ഡോളേഴ്സ് ആണ് വില പറയുന്നത്. അതിനുശേഷം ഈ ലിസ്റ്റിൽ വരുന്നത് ആക്ച്വലി വളരെ അപൂർവമായിട്ടുള്ള ഒരു വജ്രമാണ്. അതിൻ്റെ പേര് ആക്ച്വലി പൈസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം ഒരു ഗ്രാമിന് 4,000 US ഡോളേഴ്സ് ആണ് വില പറയുന്നത്. അതിനുശേഷം ഈ ലിസ്റ്റിൽ വരുന്നത് ആക്ച്വലി വളരെ അപൂർവം

പറയപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ ടഫൈറ്റിന് ഇത്രമാത്രം വില വരുന്നത്. അതിനുശേഷം ഈ ലിസ്റ്റിൽ വരുന്നത് ട്രിച്ചിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ഇത് ആക്ച്വലി ഹൈഡ്രജന്റെ ഒരു അപൂർവ രൂപമാണ്. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഗ്ലോ വാച്ചസിനൊക്കെ വേണ്ടിയിട്ടും ആൻഡ് അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ട്രിറ്റിയം എന്ന് പറയുന്ന മെറ്റലിന് ഉപയോഗിക്കാറുണ്ട്. ട്രിറ്റിയം ആക്ച്വലി ഹൈഡ്രജന്റെ ഒരു വേറിയന്റാണ്. ഒരു ഗ്രാമിന് $30,000 ഈ ട്രിറ്റിയത്തിന്റെ വില പറയുന്നത് കേട്ടോ. അതുപോലെ അതിനുശേഷം പല പല ഡയമണ്ടുകൾ, ഒഫ്കോഴ്സ് നമുക്കറിയാം ഡയമണ്ടിൽ കൊഹിനൂർ ഉൾപ്പെടെയുള്ള വില കൂടിയ പല രത്നങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വില കൂടിയ രത്നങ്ങളാണ് ഡയമണ്ട്സ്. ആൻഡ് ആ കൂട്ടത്തിൽ ആഭരണങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് ക്വാളിറ്റികൾക്കനുസരിച്ച് വിലയിൽ വലിയ വ്യത്യാസം വരാം. വില കൂടിയ ഡയമണ്ടുകളാണ് ഈ ലിസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് $55,000 വരെ പെർ ഗ്രാമിന് വരുന്ന ഡയമണ്ടുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഐ തിങ്ക് ഇതിൻ്റെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരുന്നത്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുക്കളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് കാലിഫോർണിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ്. കാലിഫോർണിയം ആക്ച്വലി വളരെ അപൂർവമായിട്ടുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആണവ റിയാക്ടറുകളിലോ അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ക്യാൻസർ ചികിത്സയ്ക്കുമൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വില പറയുന്നത് തന്നെ ഒരു ഗ്രാമിന് $27 million ആണ് ഇതിന് വില പറയുന്നത്. അത്രമാത്രം വില കൂടിയ സാധനമാണ്. പണ്ടൊക്കെ കുറച്ച് തമാശയാണ്, ഞാൻ ഏതോ സ്കൂളിലൊക്കെ അല്ല ഏതോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ക്ലാസ്സിലൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പുരാവസ്തു പഴയ വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇറിഡിയം ഉണ്ടെന്നൊരിക്കൽ എൻ്റെ നല്ലൊരു സുഹൃത്ത് പറഞ്ഞ എൻ്റെ അടുത്ത്, എടാ ഇതിനകത്തൊക്കെ ഇറിഡിയം കാണും, ഇറിഡിയത്തിനൊക്കെ ഭയങ്കര വിലയാണ്, എടുത്തുകൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്യാഷ് ആയിരിക്കും, ഒറ്റയടിക്ക് റിച്ച് ആവാൻ. ഞാനങ്ങനെ വീട്ടിൽ കിടന്ന പഴയ പുരാവസ്തുക്കൾ മുഴുവൻ തച്ചടച്ച് നോക്കി. അതിനകത്ത് ഇറിഡിയം പോയിട്ട് ഒരു തരിമ്പ് തുരുമ്പല്ലാതൊരു സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഗതികേട്. ഓക്കെ, ലീവ് ഇറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മെറ്റലുകളുടെ കാര്യം പറയുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കാലിഫോർണിയമാണ്. കാലിഫോർണിയം $27 million ആണ് പെർ ഗ്രാമിന് പറയുന്നത് കേട്ടോ. ആൻഡ് ടു ദ ലാസ്റ്റ്, ദ ഫസ്റ്റ് പൊസിഷനിലുള്ള സാധനം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ആ ഒരു വസ്തുക്കളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആൻറ്റി മാറ്ററാണ്. എന്താണ് ആൻറ്റി മാറ്റർ? ആൻറ്റി മാറ്റർ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുവാണ്. മാത്രമല്ല ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്പേസ് ട്രാവലിന് വേണ്ടിയിട്ടും പലവിധങ്ങളായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് ആൻറ്റി മാറ്ററിനെ കോൺസെപ്റ്റലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. $62.5 trillion ആണ് ഒരു ഗ്രാമിൻ്റെ വിലയായിട്ട് പറയുന്നത് കേട്ടോ. അത് ഒരു ഒരു ഒരു ഒരു സിദ്ധാന്തപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ വില അത്രയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
9: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുഖ്യമന്ത്രി പദവി ചർച്ചകൾ നീളുന്നു. തമിഴ്നാട്ടിൽ വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻ KPCC അധ്യക്ഷന്മാരുമായി ചർച്ച. മുൻ KPCC അധ്യക്ഷന്മാരെ AICC ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ AICCയുമായി ചർച്ച. കെ മുരളീധരൻ, കെ സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളോട് അടിയന്തരമായി എത്താനാണ് നിർദ്ദേശം. രാഹുൽഗാന്ധിയാണ് നേതാക്കളെ വിളിപ്പിച്ചത്. തീരുമാനം നേതാക്കളെ ബോധ്യപ്പെടുത്താനെന്നാണ് സൂചന. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നാളെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന സൂചന. UDF ഘടകകക്ഷികൾ ഏതെങ്കിലും നേതാവിന് വേണ്ടി സംസാരിക്കുന്നു എന്നത് ഊഹാപോഹം മാത്രമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനം വൈകുന്നത് അണികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മുരളീധരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടന്ന് ഹൈക്കമാൻഡ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി രാഹുൽഗാന്ധി സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ അഭിപ്രായം തേടിയിട്ടുണ്ട്. സഖ്യകക്ഷി നേതാക്കളുമായും രാഹുൽ വീണ്ടും ഫോണിൽ സംസാരിച്ചേക്കും. വിശാല കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം എന്ന നിലപാടിലേക്ക് രാഹുൽഗാന്ധി മാറിയെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ആരാണെന്നതിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകരെത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷവും തീരുമാനം വൈകുന്നതിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. തീരുമാനം വൈകുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമെന്ന് CPM. ഇത് UDFന് അനുകൂലമായി. BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന ഘടകം. പാർട്ടിയെ വിമതർ വഞ്ചിച്ചുവെന്നും CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൌൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ. സംസ്ഥാനത്ത് നിന്നുള്ള 12 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് MLA ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മുന്നണി മാറണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചു. സർക്കാർ നടപ്പാക്കിയ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നും പിണറായി വിജയന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. മുന്നണി മാറ്റ ചർച്ചയിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനുമെതിരെ വിമർശനം ഉയർന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി ഇന്ത്യയിലേക്ക്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. ഈ മാസം 14 മുതൽ 15 വരെ ഡൽഹിയിലാണ് യോഗം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയം. 2026 സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ഉച്ചകോടിയുടെ മുന്നോടിയായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണ പ്രതിനിധികൾ അയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി. ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് പിടിച്ചുവച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിന്റെ തെളിവുകളാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. US ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി ഇന്നലെ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിലാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. തമിഴ്നാട് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്. പ്രോട്ടോം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17th തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. രാവിലെ തുടങ്ങിയ സഭാ നടപടികളിൽ MLA മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്ന് 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. MK സ്റ്റാലിനടക്കം പല മുതിർന്ന DMK നേതാക്കളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിനുശേഷം ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. DMK നിയമസഭാ കക്ഷി നേതാവ് ഉദയനിധി സ്റ്റാലിനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായതിനുശേഷം മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് DMK നേതാവ് MK സ്റ്റാലിനെ കണ്ടത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു വിജയ്ക്ക് MK സ്റ്റാലിൻ നൽകിയത്. UAE വീണ്ടും സ്കൂളുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News was brought to you by Danya Group of Companies since 1982.

ആരെങ്കിലും കഴിഞ്ഞ വീക്കെൻഡിലോ മറ്റോ നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നോ? ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീര ഓഫേഴ്സാണ് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ലാസ്റ്റ് ഫേസിലേക്ക് അടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഗംഭീര പ്രൊമോഷൻസ് പല സാധനങ്ങൾക്കും, പ്രത്യേകിച്ചും പല പവലിയനുകളുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ പവലിയനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഗ്ലോബൽ വില്ലേജിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സീസൺ, ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ സീസൺ മെയ് 31st വരെ നീട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വരും ദിവസങ്ങളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്യാവശ്യം റേറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് പരിഗണിച്ചോളൂ. റേറ്റ് കൂടാന്നുള്ളതല്ല, തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഈ ഓഫറൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ടേ. ഇനി എന്തായാലും ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ആരാധകർക്കൊക്കെ നല്ലൊരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ 30th സീസൺ, സീസണിൻ്റെ ഭാഗമായിട്ട് മെയ് മാസം അവസാനം വരെ ഗ്ലോബൽ വില്ലേജ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് തുറന്ന് നൽകാൻ വേണ്ടിയിട്ടാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഒരു എന്താ പറയുന്നത്, വലിയ പെരുന്നാളിൻ്റെതായിട്ടുള്ള ഒരു ലീവും ലോങ് വീക്കെൻഡും ഒക്കെ വരുന്ന സമയത്ത് അവധിക്കാലത്ത് നമ്മുടെ വിസിറ്റേഴ്സായിട്ട് വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഗംഭീര പ്രൊമോഷൻസ് ഓടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഏറ്റവും വലിയ പ്രയോറിറ്റി അതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ സീസൺ മെയ് 31st വരെ ഉണ്ട്. അടുത്ത വീക്കെൻഡിലേക്ക് പരിപാടികൾ പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഗ്ലോബൽ വില്ലേജും ആ ലിസ്റ്റിലേക്കൊന്ന് ആഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഇന്നത്തെ ദിവസം ശരിക്കും ലിസ്റ്റുകൾ കൊണ്ടുള്ള അയ്യരുകൾ ഞാൻ തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ പല തരത്തിലുള്ള പല വിധത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഇന്ന് അങ്ങനെ വന്നു ചേർന്നതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മെറ്റീരിയൽസിന്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ വില കൂടിയ സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ സംഭവം ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ലിസ്റ്റ് ആവട്ടെ, ഓഫ്കോഴ്സ് നമുക്കൊരു ഒരു റാങ്കിങ് അറിയാൻ എപ്പോഴും താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു താല്പര്യം കൊണ്ട് പലപ്പോഴും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കാറുള്ള ഒന്നാണ് ഫോർബ്സ് മാഗസിന്റെ ലിസ്റ്റുകൾ. പ്രത്യേകിച്ചും സമ്പന്നരുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഭയങ്കര കൗതുകത്തോടെ, നമ്മളെ അത് ബാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളത് ഭയങ്കര ആകാംക്ഷയോടെ നോക്കി കാണാറുണ്ട്. 2026 ഫോർബ്സ് മിഡിൽ ഈസ്റ്റ് റെസിഡൻസിന്റെ ഒരു പട്ടിക അവർ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇത്തവണ കോടാന കോടീശ്വരന്മാരുടെ ആ ഒരു പട്ടികയിൽ ബിനാൻസ് സ്ഥാപകൻ ചാങ് പെങ് ഷാവോ ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. പട്ടികയിൽ ഏതാണ്ട് 9 ഇന്ത്യക്കാരുണ്ട്. യുവയിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മലയാളി എന്ന് പറഞ്ഞ റെക്കോർഡ് ഇത്തവണയും നമ്മുടെ ലുലുവിന്റെ സ്ഥാപകനായിട്ടുള്ള, ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള എം എ യൂസഫലി കൈയടക്കി വെച്ചിരിക്കുകയാണ്. യുവയിലെ സമ്പന്നരായിട്ടുള്ള വിദേശികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്താണ് ഫോർബ്സ് മിഡിൽ ഈസ്റ്റിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിനാൻസിന്റെ സ്ഥാപകൻ ചാങ് പെങ് ഷാവോ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. $110 ബില്യൺ ഇദ്ദേഹത്തിന്റെ ആസ്തി കേട്ടോ. ഈ ഒരു ലിസ്റ്റിൽ ആദ്യ 10 പേരുടെ പേര് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് 3 റഷ്യക്കാരുണ്ട്, 2 UK പൗരന്മാരുണ്ട്, കാനഡയിൽ നിന്നുള്ള 2 പേരുണ്ട്. ആൻഡ് ഇവരൊക്കെ ഈ ഒരു പട്ടികയിൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. റീറ്റെയിൽ, നിർമ്മാണ മേഖല, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടേഴ്സ്, അങ്ങനെ വിവിധ മേഖലകളിലായിട്ട് യുവയിലെ ആ ഒരു രാജ്യത്തിൻ്റെ തന്നെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ സംഭാവനകളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു റാങ്കിംഗ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ മേഖലയിൽ നിന്നുള്ളവരാണ് എന്നാണ് പറയുന്നത്. അവരുടെ മാത്രം ആസ്തി ഏതാണ്ട് $136.3 ബില്യൺ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഗൗതം അദാനിയുടെ മൂത്ത സഹോദരൻ വിനോദ് അദാനിയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. എനർജി കമ്പനിയായിട്ടുള്ള SUVK സ്ഥാപകനും റഷ്യൻ സ്വദേശിയുമായിട്ടുള്ള ആൻഡ്രി മെൽനിച്ചെങ്കോ ഈ ഒരു ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുണ്ട്. 41 വയസ്സ് പ്രായമുള്ള 4-5 സ്ഥാനത്തുള്ള ടെലഗ്രാം സ്ഥാപകൻ പവൽ ദുറോവും ഫിൻടെക് കമ്പനിയായിട്ടുള്ള റിവോലോട്ട് സ്ഥാപകനായിട്ടുള്ള നിക് സ്റ്റോറൻസ്കിയുമാണ് ഈ ഒരു പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അതിസമ്പന്നർ. ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ എം എ യൂസഫലി പട്ടികയിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മലയാളിയാണ്. $5.8 ബില്യൺ അദ്ദേഹത്തിന്റെ ആസ്തി. അദ്ദേഹം പട്ടികയിൽ 6 സ്ഥാനത്താണുള്ളത് കേട്ടോ. ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള രേണുക ജഗതിയാനി, RP ഗ്രൂപ്പിന്റെ സ്ഥാപകൻ രവി പിള്ള, ജെംസ് എഡ്യൂക്കേഷന്റെ മേധാവി സണ്ണി വർക്കി, ശോഭ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ PNC മേനോൻ, ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ചെയർമാൻ ഷംഷീർ വയൽ എന്നിവരൊക്കെ ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരായ 9 പേർ ഈ ഒരു പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് യെസ്, പട്ടികയിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളതും ഇന്ത്യയിൽ നിന്നാണ്. അത് നമുക്ക് എന്തായാലും ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അല്ലേ. $49.9 ബില്യൺ ആണ് ഈ ഒരു പട്ടികയിലുള്ള ഇന്ത്യൻ സമ്പന്നരുടെ ആകെ ആസ്തി എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ത്രിവേണി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ധ്രുവ് സാനിയാണ് എന്നാണ് പറയുന്നത്. ഇനി എന്തായാലും ഫോർബ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒതന്റിക് ആയിട്ട് നമ്മൾ നോക്കി കാണാറുള്ള ഒരു സമ്പന്ന ലിസ്റ്റാണ്. ഓഫ്കോഴ്സ് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആധികാരികമായിട്ട് നമ്മൾ കാണാറുള്ള ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ പ്രകാരം നമ്മൾ യുവയിലുള്ള ഒരു മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സമ്പന്നരുടെ പട്ടികയെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ദിസ് ഇസ് സാസ് വിത്ത് യു ഓൺ ഹോം 90.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേൾക്കാമോ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai. Na na na.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

Osip.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം.

0: നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും പോകുന്നതിന് മുൻപേ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ട് ഒ ടി ടിയിൽ കുറച്ചധികം നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. കാണാത്തവർ, തിയേറ്ററിലൊക്കെ മിസ്സായി പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. പ്രത്യേകിച്ചും വാഴ 2 ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഏതാ, മോഹിനിയാട്ടം. മോഹിനിയാട്ടം ഒ ടി ടിയിൽ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ ആ സിനിമയിലെ ഓരോ ക്ലിപ്സും ഞാനാണെങ്കിൽ ആദ്യം മുതലേ, പ്രത്യേകിച്ച് ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടുവന്നതിൻ്റെ അന്ന് മുതൽ നിങ്ങളടുത്ത് പറയുന്നതാണ്, മസ്റ്റ് ആയിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം അത്രയും ചിരിക്കാനുള്ള വകയാ സിനിമയിലുണ്ടെന്നുള്ളത്. ആൻഡ് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സിനിമയുടെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി, സൈജു കുറുപ്പ്, നിർമ്മാതാവ് തോമസ് തിരുവല്ല. ഓഫ്കോഴ്സ് എനിക്കൊരു താങ്ക്സ് നോട്ട് പറയാനുള്ളത് നിർമ്മാതാവ് തോമസ് തിരുവല്ലയോടാണ് കേട്ടോ. കാരണം തിയേറ്ററിൽ വലിയ രീതിയിൽ വിജയിക്കാതെ പോയ ഒരു ചിത്രം, തിയേറ്ററിൽ വലിയ രീതിയിലുള്ള, തിയേറ്ററിൽ ഒട്ടും തന്നെ വിജയിക്കാതെ പോയൊരു ചിത്രമായിരുന്നു ഭരതനാട്യം. പക്ഷേ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എടുക്കാനുള്ള ധൈര്യം, ആ ഒരു ഇനിഷ്യേറ്റീവ് ആദ്യം ഏറ്റെടുത്തുകൊണ്ട് സംവിധായകൻ്റെ മനസ്സിലേക്ക് പോലും ഒരു ആശയം കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രൊഡ്യൂസർ തോമസ് തിരുവല്ലയാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറ്റ ധൈര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണ് ഇതുപോലൊരു സിനിമ മലയാളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, മലയാളത്തിൽ മാത്രമല്ല ഞാൻ നോക്കുമ്പോഴത്തേക്കും മറ്റ് ഭാഷയിലുള്ള, മറ്റ് ഇപ്പോൾ ഒ ടി ടിയിൽ പടം റിലീസായതിനു ശേഷം കാണുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, സിനിമാ നിരീക്ഷകരായിട്ടുള്ള മറ്റു ഭാഷയിലുള്ളവർ, പഞ്ചാബിലും തമിഴ്നാട്ടിലും കന്നഡയിലും ഒക്കെ ഉള്ളവർ, ഇവരൊക്കെ ഒരു സിനിമയെ വാഴ്ത്തിപ്പാടുന്ന വാഴ്ത്തിപ്പാടലുകൾ കേൾക്കുന്ന സമയത്താണ് നമ്മൾ മലയാള സിനിമയുടെ നിലവാരത്തെക്കുറിച്ച് തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും മോഹിനിയാട്ടം തിയേറ്ററിൽ മിസ്സായി പോയവരുണ്ടെങ്കിൽ ഒ ടി ടിയിൽ കണ്ടോളൂ, നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് പടം. നിങ്ങൾ കൊടുക്കുന്ന സമയം, ട്രസ്റ്റ് മീ, കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ വീണ്ടും ഇരുന്ന് കണ്ടിരിക്കും. കാരണം അത്രമാത്രം സാധനങ്ങളുള്ള ഒരു പടം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇനിയും എന്തായാലും യെസ്, ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ മണിഹേസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. മണിഹേസ്റ്റ് ഫാൻസായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ? മണിഹേസ്റ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ആ ഒരു കോവിഡ് സമയത്തൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്ട് അറിയാലോ. അപ്പോൾ ആ അതിൻ്റെ സെക്കൻഡ് പാർട്ടല്ല, സെക്കൻഡ് പാട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ 5 സീസൺസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 6-ാമത്തെ സീസൺ വരാൻ വേണ്ടി പോകുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് അതിൻ്റെ പ്ലാനിങ് നടത്തുന്നുണ്ട് അത്രേ. കറുപ്പെന്ന് പറഞ്ഞ സൂര്യയുടെ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ കറുപ്പിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളുമാണ് കാണുന്നത്. സോ സൂര്യയുടെ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ട് കറുപ്പിൻ്റെ ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ട്. ദൃശ്യത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക, രസമുള്ള ട്രെയിലറാണ്. എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല, വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ്. അതിനിടയുടെ ഇൻ്റർവ്യൂസ് ഒയ്യോ, ചിരിച്ചു മറിയാനാണെങ്കിൽ സിനിമകൾ കാണുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഒരു എൻ്റർടൈൻമെൻ്റാണ്. ബേസിലും ടൊവിനോയും വിനീതേട്ടനും സംഘവും എല്ലാം കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണൂ, റിലാക്സ് ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ. നമുക്ക് എന്തായാലും നാളെ വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.

0: is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയറ്റം അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
0: മടികൊടുത്ത് അടി കിട്ടാൻ ഒരുപിട്ട് നടങ്ങല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.

വെളിച്ചം ഗണിയും തകിടം മറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയറിയറ്റത്തരം ഒരു ജഗ മനസ്സിന് വേ മടിയിരുവേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ കൊടിയാ മറുതേ ചെറുതേ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി നടന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
2: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degree swandhamakam. Admissions are now open.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling. Home.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. Kumkum.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
1: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
2: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
1: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Kungumappu, kunjirikkum, chempakappu.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.